ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മേടം 26, 2026 May 9 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ തന്നെ മരണമല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും വേണ്ടപ്പെട്ടവരുടെയും മനസ്സിൽ നാം സ്വയം ഇല്ലാതാകുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ളവരുമായി നിരന്തരം നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടേയിരിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 9. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അറ്റോയ്സ് യുദ്ധം ആരംഭിച്ചതും ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തതും നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായതുമൊക്കെ ഒരു മെയ് 9. മെയ് 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 9. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അറ്റോയ്സ് യുദ്ധം ആരംഭിച്ചത് 1915 മെയ് 9. 1966 മെയ് 9 ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്നുള്ള ആദ്യ വായ്പ ഫ്രാൻസിന് അനുവദിച്ചത് 1947 മെയ് 9. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006 മെയ് 9. 1945 മെയ് 9 നാസി ജർമ്മനിയുടെ കീഴടങ്ങൽ ഓർമ്മിപ്പിക്കുന്ന വിജയദിനം റഷ്യയും സോവിയറ്റ് യൂണിയന്റെ ചില മുൻ സംസ്ഥാനങ്ങളും സെർബിയ ഇസ്രായേൽ വാർസോ ഉടമ്പടി രാജ്യങ്ങളും ഈ ദിനത്തെ വിജയദിനമായി ആചരിക്കുന്നു. US റീറ്റെയിൽ ഭീമനായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിൽ 77% വാങ്ങിയത് 2018 മെയ് 9. രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായ ഏകദേശം $21 ബില്യൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പാണ് ഇത്. MIT ഗവേഷകർ ആദ്യമായി ചന്ദ്രനിൽ നിന്ന് ഒരു ലേസർ വിജയകരമായി ബൗൺസ് ചെയ്തത് 1962 മെയ് 9. ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ റിട്രോ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് അതിന്റെ കൃത്യത മെച്ചപ്പെടുത്തിയപ്പോൾ പ്രതിഫലിച്ച പ്രകാശം തിരിച്ചുവരാൻ എടുക്കുന്ന സമയം ഉപയോഗിച്ച് ഭൂമി ചന്ദ്രദൂരം കണ്ടെത്തുകയും ചെയ്തു. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായത് 1994 മെയ് 9. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജന്മദിനമാണ് ഇന്ന്. 1866 മെയ് 9 ബോംബെ സംസ്ഥാനത്തിലെ രത്നഗിരി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. ബി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച്

ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ട്

0: കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. UDFൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷ ജയിച്ചത്. ഇന്ന് FC ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെമനെ മറുപടിയില്ലാത്ത 4 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാഘവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ M. കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത MLA കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ KP റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വിട്ടറി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: The cult icon Vijay Devarakonda. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തെൻ ഇന്ത്യയുടെ സ്റ്റൈലിഷ് ഐക്കണായി മാറിയ താരം. ഹാപ്പി ബർത്ത്ഡേ വിജയ് ദേവർകൊണ്ട. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ദി സൂപ്പർ ഹിറ്റ് സോങ്സ് ഓഫ് വിജയ് ദേവർകൊണ്ട.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിൽ

0: നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടിവികെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ടിവികെയ്ക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടിവികെ നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വിസികെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടിവികെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2nd ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം 350 മില്യൺ ഡോളറിൽ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
3: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യുഎൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
4: ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം. റേഡിയോ സാന്ത്വനം 90.4 FM.
6: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495-00-4949.
1: 9746-07-5054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089-409-539 എന്ന നമ്പരുമായോ 9447-24-6987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474-279-8363.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
4: ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ തയ്യാറാക്കി അവ

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് അധ്യായം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ സീതയ്ക്ക് ഹനുമാനോട് ചില സംശയങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന ഭാഗത്തായിരുന്നു. എന്തായിരുന്നു സീതയുടെ ആദ്യത്തെ സംശയം? എന്താണ് ശ്രീരാമന് എന്നെ രക്ഷിക്കാനായി വരാൻ ഇത്ര താമസം? താമസം എന്തേ വരുവാൻ? എന്തുകൊണ്ട് എന്റെ ഭർത്താവായ ശ്രീരാമൻ എന്നെ കാണാനായി, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായി വരുന്നില്ല? എന്താണ് ഈ കാലതാമസത്തിന് കാരണം? ഹനുമാൻ എന്താണ് മറുപടി പറഞ്ഞത്? ഭവതി പുനരിവിടെ മരുവീടുന്നത് ഏതുമേ, ഭർത്താവ് അറിയായിക കൊണ്ട് വരാത്തതും. സിമ്പിൾ റീസൺ ആണ്, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ ഭവതിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല. ഭവതി ഇവിടെ ലങ്കയിലാണ് ഉള്ളത്, അശോകവനത്തിലെ ശിംശപ വൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാർ കാവൽ നിൽക്കുന്ന ഈ സ്ഥിതിയിലാണ് സീതാദേവി ഇവിടെ ഉള്ളതെന്ന് ഭവതിയുടെ ഭർത്താവ്, ദേവിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല. അറിയാതെ എങ്ങനെ അദ്ദേഹം വരും? അദ്ദേഹത്തിന് അറിയില്ല. ജടതി വരും, ഉടൻ വരും, അദ്ദേഹം പെട്ടെന്ന് വരും. എപ്പോ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ രാക്ഷസ കുലത്തെ കൊന്നെടുക്കും, ലങ്കയെ ഭസ്മമാക്കും, യാതൊരു സംശയവുമില്ല എന്ന് ഹനുമാൻ മറുപടി പറയുന്നു. ഉടൻ വരും, അതായത് ഞാൻ പോയി അദ്ദേഹത്തിനോട് വിവരങ്ങൾ ധരിപ്പിക്കും, ആ ധരിപ്പിക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും, ഓടിയെത്തും. സോ സീതയ്ക്ക് ഈ വാക്കുകൾ കേട്ട് വളരെയധികം സന്തോഷമായി. പക്ഷെ സംശയം തീരുന്നില്ല, പിന്നെയും ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങ്, അതായത് ഹനുമാൻ, അധിക കൃഷ തനുവാണല്ലോ. അധിക കൃഷ തനു എന്ന് പറഞ്ഞാല് തീരെ അങ്ങ് മെലിഞ്ഞ് ഉണങ്ങി ക്ഷീണിച്ച ഒരു ചെറിയ ആകാരമുള്ള ഒരു വ്യക്തിയാണല്ലോ അങ്ങ് ഹനുമാൻ. മറ്റുള്ള അപ്പൊ അദ്ദേഹം അങ്ങയുടെ കൂടെയുള്ള വാനരപ്പട എന്ന് പറയുന്നവരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പക്ഷേ രാക്ഷസന്മാരോ? നിങ്ങൾക്ക് നേരിടേണ്ട, എതിരിടേണ്ട, യുദ്ധം ചെയ്യേണ്ട രാക്ഷസന്മാർ അവരോ? അവർ അചല നിഭ വിപുല മൂർത്തികളാണ്. അചല നിഭ വിപുല മൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം പോലെ വലിയ ശരീരം ഉള്ളവരാണ് ഈ രാക്ഷസന്മാർ. അപ്പൊ നിങ്ങൾ അധിക കൃഷ തനുക്കളാണ്. നിങ്ങൾ എതിരേണ്ട നിങ്ങളുടെ എതിരാളികളോ അചല നിഭ വിപുല മൂർത്തികളാണ്. നിങ്ങൾ ചെറിയ ശരീരം, അവർ വലിയ പർവ്വത തുല്യമായ ശരീരത്തോടുകൂടിയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവരോട് എതിരിടാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അവരെ എതിർത്ത് വിജയം കൈവരിക്കാൻ പോകുന്നത്? ന്യായമായ സംശയമാണ്, ആർക്കും അത് ശരിയാണെന്ന് തോന്നും. അപ്പൊ ഹനുമാൻ ഈ സംശയത്തിന് മറുപടി പറഞ്ഞില്ല, വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറുപടി കൊണ്ട് നമുക്ക് പൂർണ്ണമായും, നമ്മുടെ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും ഒരാളിനെ കാര്യം ധരിപ്പിക്കാൻ പ്രയാസം വരും. അത് കണ്ടു തന്നെ, അല്ലെങ്കിൽ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അറിഞ്ഞു തന്നെ അറിയണം എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ വാക്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ല. ഇപ്പൊ സീതയ്ക്ക് മുന്നിൽ ഈ സംശയം തീർക്കാനായി ഹനുമാൻ ന്യായീകരണം ഒന്നും പറയാൻ പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ വളരുകയാണ്. അദ്ദേഹം വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വലിയൊരു പർവ്വത തുല്യനായി ഹനുമാൻ അങ്ങ് വളർന്നു. എന്നിട്ട് ചോദിക്കും, ഇത് കണ്ടോ, ഇതിന്റെ 21 മടങ്ങ് വിവിധ തരം വൈവിധ്യമുള്ള തരത്തിലുള്ള, അത്രമാത്രം വലിപ്പമുള്ള ഒരു വലിയ 21 മടങ്ങ് എന്ന് ചിന്തിക്കാനാകുമെങ്കിൽ അത്രയും ഉള്ള വലിയൊരു പടയാണ്, സൈന്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. സീതയ്ക്ക് സമാധാനമായി. അദ്ദേഹം സീത ഹനുമാനെ രണ്ട് വിശേഷണങ്ങൾ കൊണ്ട് പിന്നെ സംബോധന ചെയ്യുന്നുണ്ട്. ഒന്ന്, അങ്ങ് അതിവിമലനാണ്. അതിവിമലൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിമലനാണ്, നിർമ്മലനാണ്, പരിശുദ്ധനാണ്, വിശുദ്ധിയുടെ പ്രതീകമാണ് അങ്ങ്. ആ അതി വിമലനായിരിക്കുന്ന അതേ സമയം അങ്ങ് അമിത ബലവാനുമാണ്. അമിത ബലവാനാണ്, ഏറ്റവും വലിയ ബലം, ഏറ്റവും വലിയ ശക്തിമാനാണ്. അപ്പം രണ്ട് വിശേഷങ്ങളാണ്, അതിവിമലൻ, അമിത ബലവാൻ. അപ്പൊ നീ രാക്ഷസകുലത്തിന്റെ അന്തകനാകും, നീ ആയിരിക്കും രാക്ഷസകുലത്തിനെ കൊന്നൊടുക്കി ഇതിന്റെ അന്തകനായി പോകാൻ പോകുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല. സീതയുടെ എല്ലാ സംശയങ്ങളും മാറുകയാണ്. എന്നിട്ട് സീത പറയുന്നു, ഓ എന്തായാലും നേരം വെളുക്കാറായി, നേരം പുലരാറായി. ഈ കാവൽ നിൽക്കുന്ന രാക്ഷസിമാരുണ്ടല്ലോ, ത്രിജടയും മറ്റു രാക്ഷസിമാരും, അവർ ഇപ്പോൾ തന്നെ ഉണരും. നിനക്ക് കടൽ കടന്നങ്ങ് പോകേണ്ടതല്ലേ, എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ, ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളൂ. അവരെല്ലാം എഴുന്നേറ്റ് വന്ന് നിന്നെ കാണുന്നതിന് മുമ്പ്, അവർ വിവരങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ്, എന്നെ രക്ഷിക്കാനായി ഇങ്ങനെ ശ്രീരാമന്റെ ദൂതൻ ലങ്കയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ രാവണന്റെ ചെവിയിൽ എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതിനൊന്നും അവസരം ഉണ്ടാക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കടന്നു കളയുക. എന്ത് കടൽ കടന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് പോകേണ്ടതല്ലേ, പെട്ടെന്ന് പോവുക. ചെന്ന് രഘുവരനെ കാണുക നന്ദന, നന്ദന മകനെ എന്ന് വീണ്ടും വിളിക്കുകയാണ് ഹനുമാനെ. മകനെ നീ പോയിട്ട് രഘുവരനെ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കാണുക. എന്നിട്ട് ഇന്ന് തന്നെ കാണണം, ഒട്ടും താമസിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? മമ ചരിതമാക്കി

0: അറിയിച്ചു എന്റെ എല്ലാ ചരിത്രങ്ങളും, ഞാൻ എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, ഞാൻ എന്തെല്ലാം എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്, എല്ലാ കാര്യങ്ങളും പറയുക. എന്നിട്ട് ആ തെളിവിനായിട്ട് എന്ത് ചെയ്യും, അടയാളമായിട്ട് ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക നീ. ഞാൻ തന്നിട്ടുള്ള എന്റെ ശിരസിൽ അണിഞ്ഞിരുന്ന ധരിച്ചിരുന്ന ചൂടാമണി, ചൂടാരത്നം ഞാൻ നിനക്ക് തന്നല്ലോ, അത് അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കോളും. വീരപുമാന്മാർ ഇരുവരെയും, വീരപുരുഷന്മാരായിട്ടുള്ള രണ്ടുപേരെയും, ആരൊക്കെയാണ്, ശ്രീരാമനെയും ലക്ഷ്മണനെയും, അതേപോലെ തന്നെ രവിസുതനെയും, രവിസുതൻ എന്ന് ഉദ്ദേശിക്കുന്നത് സുഗ്രീവൻ, സൂര്യപുത്രൻ. അപ്പൊ സുഗ്രീവനെയും സൈന്യത്തെയും, അപ്പൊ രണ്ട് വീരപുരുഷന്മാരെയും രവിസുതനായ സുഗ്രീവനെയും ഈ പൂർണ്ണമായിട്ടുള്ള സൈന്യത്തെയും വാനര സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരിക. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്, വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്നിയെ, ഒരു വഴി നിന വഴി തെറ്റിപ്പോകാതെ, ഒരു യാതൊരു ബുദ്ധി ശല്യം ഉണ്ടാകാതെ, ഉപരോധം തന്നെ തടസ്സമൊന്നും ഇല്ലാതെ നീ പോയി വരിക. വായുസുത, വായുപുത്രന ഹനുമാനെ, നീ പോക നല്ലവണ്ണം, നല്ല പോലെ, യാതൊരു തടസ്സവുമില്ലാതെ, വഴിയൊന്നും തെറ്റിപ്പോകാതെ നീ പോയിട്ട് വരിക. ഇപ്പം മൂന്ന് സമ്മിശ്ര വികാരങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ ഹനുമാനെ ഭരിക്കുന്നതെന്ന് രാമായണം പറയുന്നു. ഒന്ന് വിനയം, രണ്ട് ഭക്തി, മൂന്ന് ബഹുമാനം. അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി, അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടി, അങ്ങേറ്റത്തെ ബഹുമാന ആദരവോടുകൂടി മൂന്ന് പ്രാവശ്യം സീതാദേവിക്ക് ചുറ്റും വലം വെച്ച് പാദ നമസ്കാരം, സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ഹനുമാൻ. എന്നിട്ട് പറയുന്നു, വിട തരിക ജനനി, എനിക്ക് യാത്ര, ഞാൻ യാത്ര ചൊല്ലുകയാണ്, എനിക്ക് യാത്രയ്ക്ക് അനുവാദം നൽകുക. ഖേദം വിന വാഴുക സന്തതം, ഞാൻ പോയിട്ട് വരേക്കും ഖേദം വിന, ഒരു ദുഃഖവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കുക, ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്നൊക്കെ സീതയെ ഉപദേശിക്കുകയാണ്. സീത വീണ്ടും അനുഗ്രഹിക്കുന്നു, ശുഭം ഭവതു, മംഗളം ഭവിക്കട്ടെ, സ്വസ്ഥ്യസ്തു, സ്വസ്ഥ്യസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ്, മംഗളമുണ്ടാകട്ടെ. സുചിരം ജീവ, ചിരകാലം ഇങ്ങനെ ജീവിക്കുക, ദീർഘായുസ് നേർന്നു. അങ്ങനെ ഹനുമാൻ വിടവാങ്ങി. നമ്മൾ ധരിക്കുന്നത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ ചാടി കടന്നു പോയി എന്നാണോ നമ്മൾ ധരിക്കുന്നതെങ്കിൽ അത് അത്ര ശരിയല്ല. ഹനുമാൻ ഉടൻ തിരിച്ചു പോയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഹനുമാൻ തിരിച്ചു പോകാതിരുന്നതിന് കാരണം? ഉടൻ തന്നെ തിരിച്ചു പോകാതെ അവിടെ തന്നെ തങ്ങിയെങ്കിൽ എന്താണ് ഹനുമാന്റെ ഉദ്ദേശം? അത് നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: നിർത്തിയത് ഹനുമാൻ സീതയോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മൾ എന്താണ് ധരിച്ചത്? ഹനുമാൻ അതുവഴി ഉടൻ തന്നെ കടലിൽ കടന്നു വന്ന് ശ്രീരാമനെ വിവരം അറിയിക്കുന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും ധരിച്ചത്. സീതാദേവിയും അങ്ങനെ തന്നെയാണ് ധരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? സീതയുമായി, സീതയിൽ നിന്ന് വിട വാങ്ങിയ, യാത്ര പറഞ്ഞിറങ്ങിയ ഹനുമാൻ ഒരല്പം അകലെയായിട്ട് ഒരു വിടവി ശിഖരത്തിൽ, വിടവി ശിഖരം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നു. കയറിയിരുന്നിട്ട് ഇങ്ങനെ പലതും ചിന്തിച്ചു, പലതും ആലോചിച്ചു. അതെ, ഇതാണ് ആലോചിക്കുന്നത്. താൻ ഒരു ദൂതനാണ്, ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. അപ്പൊ അദ്ദേഹം എന്നെ അയച്ചിരിക്കുന്നത് ഒരു സുഹൃദ് രാജ്യത്തിലേക്കല്ല, അദ്ദേഹം പരപുരിയിലേക്കാണ് അയച്ചിരിക്കുന്നത്. പരപുരി എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം, ഒരു ശത്രുവിന്റെ രാജ്യത്തേക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അയച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക, തിരിച്ച് അതേപോലെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുക. ഇതിലുപരിയായിട്ട് ഒരു ദൂതന് ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നാണ് ഹനുമാന്റെ സുചിന്തിതമായ അഭിപ്രായം. അത് ഇതാണ്, രണ്ട് തരത്തിലുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഹനുമാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ശത്രു രാജ്യത്തിലേക്ക് ഒരു ദൂതുമായി പോകുമ്പോൾ തികച്ചും യാന്ത്രികമായി, മെക്കാനിക്കലായി തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നതിന് ഉപരിയായിട്ട് രണ്ട് തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അഴിനില ഒഴിഞ്ഞ്, അഴിനില ഒഴിഞ്ഞെന്ന് പറഞ്ഞാല് വിട്ടുവീഴ്ചയില്ലാതെ, നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു സമീപനം ആ ശത്രു രാജ്യത്തിനോട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് സ്വീകരിക്കണം. അതേപോലെ തന്നെ ഒരു ദൂതൻ ഹൃദയ ചതുരത പ്രകടിപ്പിക്കണം. ഹൃദയ ചതുരത എന്ന് പറയുമ്പോൾ സ്വന്തം മനോധർമ്മം, നമ്മുടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു മനോധർമ്മമുണ്ട്, ഒരു നൈപുണ്യമുണ്ട്, ഒരു സ്കില്ലുണ്ട്, അത് പ്രയോഗിക്കണം. അതായത് തന്നെ ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, യൂസ് യുവർ സ്കിൽ വിത്തൗട്ട് എനി കോംപ്രമൈസ്. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നമ്മുടെ സ്കിൽ, നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള നമ്മുടെ കഴിവ്, നൈപുണ്യം, അത് അവിടെ പ്രയോഗിക്കുക. ഹൃദയ ചതുരത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ചാതുര്യം ഉണ്ടാകണം, അത് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ആയിരിക്കണം, അത് പ്രയോഗിക്കണം. അല്ലാതെ വെറുതെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു, അത് ഇവിടെ ചെയ്തു, ഇനി ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു, അത് അവിടെ ചെന്ന് പറയും, ഇത് പോരാ.

നമ്മുടെ ആ ദൂതന്റെ ആയിട്ട് വന്നിട്ട് നമ്മുടെ ചില സംഭാവനകൾ അതിനകത്ത് കാണാം. അങ്ങനെ ഹനുമാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രവർത്തിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു നമുക്ക് വെറുതെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ആക്ഷൻ കൂടി വേണം, ഒരു കാര്യം കൂടി അവിടെ നടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ രാവണൻ എന്ന് പറയുന്ന ആളിനെ പറ്റി കേട്ടിട്ടല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്കാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തെ ഒന്ന് കാണണം. അഖില നിശിചര കുലേശൻ എന്നാണ് പറയുന്നത്, അഖില നിശിചര കുലേശൻ എന്ന് പറഞ്ഞാൽ രാക്ഷസാധീപനായ രാവണനെ ഒന്ന് നേരിട്ട് കാണണം, കണ്ട് രണ്ട് വർത്തമാനം പറയണം, അദ്ദേഹത്തിനോട് രണ്ട് വർത്തമാനം പറയണം. അത് പറയുന്നത് കണ്ടു പറഞ്ഞു പോയിടണം, അദ്ദേഹത്തിനെ കൂടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ വെറുതെ കാണാൻ സാധിക്കുന്ന ആളല്ല രാവണൻ. ഒരു വാനരൻ അവിടെ ചെന്നിട്ട് രാക്ഷസാധീപനായ രാവണനെ കാണണം, അത്ര പെട്ടെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ലങ്കാപുര അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് അന്തപുരത്തിലേക്ക് പ്രവേശനം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു അവസരം ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് ആ അവസരം ഉണ്ടാക്കുക എന്നായി ഹനുമാന്റെ ചിന്ത. ഹനുമാൻ കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു, ആരാമൊക്കെ പൊടിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഒരു ആരാമത്തിൽ, ഒരു പൂന്തോട്ടത്തിലാണ്, ഒരു വൃക്ഷക്കൊമ്പിലാണ് ഹനുമാൻ ഇരിക്കുന്നത്, അതിനെ അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം, അവിടെ സീതാദേവി ആ ആരാമത്തിൽ തന്നെ ഒരു ശിംശഭ വൃക്ഷ ചുവട്ടിലാണുള്ളതെന്നുള്ളത് ഹനുമാൻ നല്ലോണം അറിയാതെ അദ്ദേഹം മറന്നില്ല. ആ ശിംശഭ വൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളും കടപുഴകി എറിയുകയാണ്. ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടി അലറും വിധവും. ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറ്റിക്കാടുകൾ, വള്ളിപ്പടർപ്പുകൾ, മരങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പുഴുതു വീഴുകയാണ്, കടപുഴകി വീഴുകയാണ്. പൊട്ടി അലറും വിധവും, ഇതെല്ലാം കൂട്ടത്തോടെ പിഴുതെറിയുകയാണ്. അപ്പം ഈ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ച് അവരെല്ലാം അങ്ങ് നിലവിളി തുടങ്ങി, അലറൽ തുടങ്ങി, നിലവിളി തുടങ്ങി. പദത്രികൾ, ഈ വൃക്ഷങ്ങളിലൊക്കെ പക്ഷികൾ ഉണ്ടാവുമല്ലോ, പദത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. അപ്പൊ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീഴുമ്പോൾ, മറിഞ്ഞു വീഴുമ്പോൾ അതിനകത്തുള്ള പക്ഷികളൊക്കെ പേടിച്ച് ഭയന്ന് നാല് വശത്തേക്കും ചിതറി ഓടും. അപ്പൊ അവർ വെറുതെയല്ല പക്ഷികൾ പോകുന്നത്, പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ ശബ്ദം കലവില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ആകാശത്തിലൂടെ പറക്കുന്നത്. അതിന് ആകെ ബഹളമയം, ജനങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു, പക്ഷിക്കൂട്ടങ്ങൾ പറന്ന് അകലുന്നു, ഇതെല്ലാം കൂടെ എന്താണ് മറിഞ്ഞു വീണ് നശിക്കുന്ന ആ ഒരു ശബ്ദം, അങ്ങനെ ആകെ ബഹളമയമാകും. രജനിചരപുരി എന്ന് പറഞ്ഞാൽ രാക്ഷസപുരി ആയ ലങ്ക ജടതി കീഴ്മേൽ മറിച്ചിതു. ആ ലങ്കയെ ഹനുമാൻ കീഴ്മേൽ മറിച്ചു, അപ്സൈഡ് ഡൗൺ ആണ്, തിരിച്ചു മറിച്ചിട്ടു ഹനുമാൻ. ഇത്രയും ബഹളവും ശബ്ദവും ഉണ്ടായാൽ പിന്നെ സീതയ്ക്ക് കാവിൽ നിൽക്കുന്ന രാക്ഷസിമാർ ഉണരാതിരിക്കുമോ? അവർ ഉണർന്നു, അവർ ഹനുമാനെ കാണുകയും ചെയ്തു. ആരാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു വിചിത്ര ജീവി എന്നാണ് അവര് ധരിക്കുന്നത്, ഇത് ആരാണെന്ന് അറിയാൻ വയ്യ. ഇത്രമാത്രം മനസ്സിലായി, ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവൻ അമിത ബല സഹിതൻ, ഇവൻ അമിതമായ ബലമുണ്ട്, അതിശക്തിമാനാണ് ഇവൻ ഒന്ന്. രണ്ടാമത് അവർക്ക് മനസ്സിലായത് ഇടി നിനദം ഒച്ച, ഇവന്റെ ഒച്ച ശബ്ദം കേട്ടാല് ഇടി വെട്ടുന്ന പോലെയാണ്. ഹനുമാൻ അത്രമാത്രം ഇങ്ങനെ അലറിക്കൊണ്ടാണ് ഈ പൂന്തോട്ടത്തെ നശിപ്പിക്കുന്നത്. ആ അലറിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒച്ച, അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഇടിവെട്ടുമ്പോഴുള്ള ശബ്ദത്തിനോടാണ് ഉപമിക്കുന്നത്. അപ്പൊ അമിതമായ ബലവാൻ, അതിശക്തിമാനാണെന്ന് മനസ്സിലായി, ഇടിനാദം പോലെയുള്ള ഒച്ചയുള്ള ആളെന്ന് മനസ്സിലായി. കാഴ്ചയിലോ ഒരു വിചിത്ര ജീവിയെ പോലെ, അവരത് പറയുന്നുണ്ട്, എന്തൊരു ജന്തു ഇത്, എന്തിന് വന്നത്, ഇത് എന്തൊരു ജന്തുവാണ്, ഇങ്ങനെ ജന്തുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, വാനരന്റെ രൂപമാണ് പക്ഷെ പർവ്വതത്തിന്റെ ആകാരമാണ്, എന്തൊരു ജന്തു ഇത്, എന്തിന് വന്നതും, ഇങ്ങനെ ഒരു ജന്തുവിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഈ വിചിത്ര ജീവിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ സീതയോട് ചോദിക്കും. സീത ഇങ്ങനെ വളരെ എന്താണ് സ്നേഹത്തോടു കൂടിയിട്ടാണ് ചോദിക്കുക, സുമുഖി സുന്ദരഗാത്രി, സുന്ദരമായ ശരീരത്തോട് കൂടിയിട്ടുള്ള സുന്ദരിയായ സീതാദേവി എന്നൊക്കെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. തവ നികടഭൂവി, നികടഭൂവി എന്നുള്ള വാക്കിനർത്ഥം സമീപത്ത്, തവ നികടഭൂവി സീതാദേവി, ദേവിയുടെ സമീപത്ത് വന്ന് വിശേഷങ്ങൾ ചൊല്ലിയിലയോ ചൊല്ലടോ, ഈ ആളാണോ ഇന്നലെ വന്ന് ഭഗവതിയുടെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നത്, ഇയാൾ തന്നെ ആണോ അത്, അന്ന് ചെറിയ രൂപമായിരുന്നല്ലോ, അപ്പൊ ഇയാൾ തന്നെ ആണോ അത്, മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ട്, ഇവനെ കണ്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിൽ വല്ലാത്ത ഭയം തോന്നുന്നു, പേടി തോന്നുന്നു, പറയൂ ഇവൻ ആരാണ്, മർക്കടാകാരം ധരിച്ചിരിക്കുന്നത്, മർക്കടാകാരം കണ്ടാലൊരു വാനരന്റെ രൂപം തന്നെ, പക്ഷെ മറ്റൊന്നും മനസ്സിലാകുന്നില്ല, ഇത്രയും മാത്രമേ ഞങ്ങൾക്കറിയൂ, മർക്കടാകാരമാണെന്ന് മാത്രം അറിയാം, ഇവൻ ആരാണ് ദേവിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ, യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങിപ്പോയ ഹനുമാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവെന്ന് സീത സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതാരാണ്, ഇത് ഹനുമാനാണ്, അദ്ദേഹത്തെ അറിയാം എന്നൊരു വാക്ക് സീത പറയുന്നുമില്ല. അതിനു പകരം സീത ഒരു കൗശലം പ്രയോഗിച്ചു. You're listening to Radio Swandanam 90.4 FM. Stay tuned.

0: കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്ന സമയത്ത് ഭയന്ന് വിറച്ച രാക്ഷസിമാർ, സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ത്രിജട ഉൾപ്പെടെയുള്ള രാക്ഷസിമാർ സീതയോട് ചെന്ന് ഭയചകിതരായി സീതയോട് ചെന്ന് ചോദിക്കുകയാണ് ഹനുമാനെ അറിയാമോ എന്ന്. കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ അടുത്ത് വന്നല്ലോ, എന്തോ സംസാരിക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ അവർ ചില സൂചനകൾ പറയുന്നുണ്ടെങ്കിലും സീത അതിൽ വഴങ്ങുന്നില്ല. സീത അവിടെ ഒരു കൗശലം പ്രയോഗിക്കുന്നതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ കൗശലം? സീത ഇത് രാക്ഷസൻ, ഏതോ ഒരു രാക്ഷസന്റെ കളിയായിട്ട് ആ സംഭവത്തെ ട്വിസ്റ്റ് ചെയ്ത് വിടുകയാണ് സീത അവിടെ ചെയ്യുന്നത്. സീത പറയുന്ന ഇത് ഏതെങ്കിലും ഒരു രാക്ഷസന്റെ മായയാകാം. രജനി ചരകുല രചിത മായകളൊക്കെ, രജനി ചരകുല രാക്ഷസ കുലത്തിന് രചിത അവരുടെ തിരക്കഥ തയ്യാറാക്കിയ ചില ഏതെങ്കിലും മായകളാവാനാണ് ഈ സാധ്യത. ഈ രാക്ഷസന്മാർ അവരുടെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ഓരോരോ മായകൾ കാണിക്കും. അത് സാധാരണ മനുഷ്യസ്ത്രീയായ എനിക്ക് എങ്ങനെ അറിയാനാണ്, അത് രാക്ഷസ കുലത്തിൽപ്പെട്ട നിങ്ങൾക്കൊക്കെ അല്ലേ അറിയാമോ? ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയുക? നിങ്ങൾ ഭയന്നിരിക്കുകയാണ്, ഞാൻ അതിനേക്കാൾ ഭയന്ന് ഇരിക്കുകയാണ്. ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും. അപ്പൊ ഇതാരെന്ന് കണ്ടുപിടിക്കേണ്ടത് രാക്ഷസന്മാർക്ക് തന്നെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എങ്ങനെ അറിയാനാണ് എന്നാണ് സീത പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് സീത ആ പന്ത് രാക്ഷസികളുടെ കോർട്ടിലേക്ക് വളരെ സമർത്ഥമായി തന്നെ ഇട്ടുകൊടുത്തു. അത് ഫലം കണ്ടു, ആ കൗശലം ഫലം കണ്ടു. ഹനുമാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. രാക്ഷസിമാർ ഓടിച്ചെന്ന് രാവണനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം നടന്നതെല്ലാം അറിയിക്കുന്നു. ആ പൂന്തോട്ടം ഹനുമാൻ നശിപ്പിച്ചതും എല്ലാം വളരെ വിസ്തരിച്ച് രാവണനോട് പറയുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്. അതേസമയം രാവണനോടെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവണനിലേക്ക് ഈ വിവരം ഒന്ന് എത്തിക്കാൻ ഹനുമാനെ രാവണനുമായിട്ടൊന്ന് ഒരു എന്താണ് സംഗമം, ഒരു സമാഗമം ഉണ്ടാകണം. അപ്പൊ ഒരു കാര്യത്തിനൊരു കാരണം വേണം അല്ലെ? അങ്ങനെ ഹനുമാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇത് എങ്ങനെ രാവണനിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നു? അപ്പോഴാണ് ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയിരിക്കുന്നത്. അജ്ഞത നടിച്ചുകൊണ്ടുള്ള സീതയുടെ പ്രകടനവും ഗംഭീരമായി ഹനുമാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയാണ്. രാക്ഷസിമാർ രാവണനെ ചെന്ന് പറയുന്നു, സ്വാഭാവികമായിട്ട് ഇത് കേട്ട രാവണൻ വളരെ കോപിഷ്ഠനാകുന്നു, പ്രകോപിതനാകുന്നു. എന്താണ് അവർ ചെന്ന് പറഞ്ഞത്? അവരെന്താണ് എന്ന് പറഞ്ഞത്? ഒരു വിപിനചരൻ, ഒരു വാനരൻ. വാനരൻ എന്ന് പറയാനൊക്കെയില്ല, സാധാരണ വാനരനല്ല, അമിത ബലൻ, അമിതമായ ബലം, വലിയ അതിശക്തിമാനാണ്. മാത്രമല്ല അചല സന്നിഭൻ, പർവ്വത തുല്യമായ ഒരു ശരീരത്തോടു കൂടിയവനാണ്. അചല സന്നിഭനാണ് ആ അവൻ. എന്താണ് ചെയ്തത്? ആ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ മനോഹരമായ ഉദ്യാനമൊക്കെ അവൻ നശിപ്പിച്ചു കളഞ്ഞു, ഒട്ടും ബാക്കി വെച്ചിട്ടില്ല. മാത്രമോ പൊട്ടിച്ചിത് ചൈത്യ പ്രാസാദമൊക്കെവേ. അങ്ങയുടെ ഒരു മണിമാളിക ഉണ്ടല്ലോ ഉദ്യാനത്തിൽ, അങ്ങേക്ക് അറിയാമല്ലോ അവിടെ ഒരു മണിമാളിക ഉള്ളത്. അതിലെ പൊടി പോലും ഇപ്പൊ കാണാനില്ല, പൊട്ടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. മുസലധരനാണ് അവൻ. മുസലധരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് ഉലക്കയാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. ഹനുമാന്റെ ഇരുമ്പ് ഗതയായിരിക്കണം അവർ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഒരു ഇരുമ്പ് ഉലക്ക കൊണ്ടാണ് അവൻ ഈ പരാക്രമം എല്ലാം കാട്ടിക്കൂട്ടിയത്. യാതൊരു ഭയവുമില്ലാത്തവനാണ്, അപഗത ഭയാകുലം. യാതൊരു ഭയവുമില്ലാതെയല്ലേ അവൻ ഈ കാവൽക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയത്. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അന്തപുരത്തിൽ പൂന്താനത്തിന് ചുറ്റും കാവൽ നിന്ന രാക്ഷസന്മാരെയൊക്കെ അവൻ ഇല്ലാതാക്കി കളഞ്ഞു, കൊന്നൊടുക്കി കളഞ്ഞു. യാതൊരു ഭയവുമില്ലവൻ, അപഗത ഭയാകുലം. ഒരു ആകുലതയും ഇല്ല, ഒരു ഭയവുമില്ല. ഭുവനം അതിൽ ഒരുവനെയും അവന് ഭയമില്ല. ഈ ഭുവനത്തിൽ, ഈ ലോകത്തിൽ ആരെയും അവന് ഭയമില്ല. അതാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ലോകത്ത് ആരെയും അവന് ഭയമില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ അവന്? പക്ഷേ ഇപ്പോഴും അവൻ പോയിട്ടില്ല അവിടുന്ന്. പോയില്ല അവൻ അവിടുന്ന്. ഇനിയും പ്രഭു ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടില്ല, അവനെ സ്ഥലം വിട്ടിട്ടില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. രാവണൻ ഇതെല്ലാം കേട്ട് സ്വാഭാവികമായിട്ടും കോപം കൊണ്ട് വിറച്ചു. എന്താണ് ആ രാവണന്റെ ആ അപ്പോഴത്തെ വികാരത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് നോക്കാം. ദന്തശൂ കോപമക്രോധ വിവശനായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം കോപം വന്നിട്ട് ഇങ്ങനെ സർപ്പത്തെ പോലെ പത്തി വിടർത്തി. സർപ്പത്തിന്റെ കോപം വരുമ്പോൾ പത്തി വിടർത്തി ആടുമല്ലോ, അതേപോലെ രാവണൻ അങ്ങനെ കോപിഷ്ഠനായി ക്രുദ്ധനായി പത്തി വിടർത്തി ആടുകയാണ്. എന്തും ചെയ്യാൻ സന്നദ്ധനായി സ്വയം മതി മറന്നു നിൽക്കുകയാണ് രാവണൻ. ഈ സമയത്ത് രാവണൻ എന്തും ചെയ്യാൻ മടിക്കില്ല. രാവണൻ പറയുന്നു, ഒരു കാര്യം രാവണന് മനസ്സിലായി, അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിവേ വന്നവൻ ഏതും എളിയവനല്ല എന്ന് നിർണയം. നമ്മുടെ ശത്രുവോ നിസ്സാരക്കാരൻ സാധാരണല്ല, നിസ്സാരനല്ല, സാധാരണക്കാരനല്ല, ചില്ലറക്കാരനല്ല എന്ന് പറയും. രാത്രി നേരത്ത് ഇരുട്ടിന്റെ മറവിൽ യാതൊരു ഭയവുമില്ലാതെയാണ് അവൻ വന്ന് ഇവിടെ ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. അതിന് ഒരു മറുപടിയേ ഉള്ളൂ, നമ്മുടെ ഭടന്മാരെ അവിടേക്ക് വിടുക. ഒന്നും രണ്ടും ഭടന്മാരെ അല്ല, ആരവിടെ രാവണൻ കൽപ്പിച്ചു 100,000 വീരന്മാർ വരട്ടെ എന്നാണ് പറയുന്നത്. 100,000 എന്ന് പറഞ്ഞാൽ 100,000 വീരന്മാരായ പോരാളികൾ ഉടൻ തന്നെ ആ ഉദ്യാനത്തിലേക്ക്, ആ ഹനുമാൻ ഉള്ള ആ സ്ഥലത്തേക്ക് തിരിക്കട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചു. അങ്ങനെ അവർ വെറുതെ കൈമിശി പോയാൽ പോരാ. രാവണൻ പറയുന്നു, നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ, എത്രയും മൂർച്ചയേറിയ അമ്പുകൾ തുടങ്ങി സകലവിധ ആയുധങ്ങളും ഏന്തി വേണം. എല്ലാ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് വളരെ മൂർച്ചയുള്ള ശരങ്ങൾ ഒക്കെ അവരുടെ ആ ആയുധ ശേഖരത്തിൽ വേണം. അങ്ങനെ വെറും കൈയോടുകൂടി പോകരുത്, എല്ലാവരും 100,000 പേർ, അതിൽ തന്നെ വളരെ വീര ശൂര പരാക്രമികളായ ഭടന്മാർ തന്നെ പോകണം. അപ്പൊ സൈന്യം സർവസജ്ജരായി സർവസന്നാഹങ്ങളോടും കൂടി ഹനുമാൻ ഇരിക്കുന്ന ആ പൂന്തോട്ടത്തിലേക്ക് എന്തിനും തയ്യാറായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അവരുടെ ശബ്ദം ഇതാ അടുത്തടുത്തടുത്ത് വരുന്നു. ഹനുമാൻ ഉണ്ടോ ഭയക്കുന്നു? രാവണൻ പോലും പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ആരെയും ഹനുമാന് ഭയമില്ല എന്നാണ്. എന്നിട്ടാണോ ഈ 100,000 വരുന്ന സൈന്യമൊക്കെ ഹനുമാൻ ഒരു ഒരു ഹനുമാൻ ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹം പറയുന്നു, അവിടെ ആദ്യം ചെയ്യുന്നത് ഒരു സിംഹനാദം പുറപ്പെടുവിക്കും. ഹനുമാൻ മനസ്സിലായി ഇങ്ങനെ വലിയൊരു സൈന്യം അദ്ദേഹത്തെ എതിരിടാനായി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഒരു സിംഹനാദം പുറപ്പെടുവിക്കും, സാധാരണ സിംഹനാദമല്ല, ശിഖരി കുലമോടു അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തു. പർവ്വത കൂട്ടത്തിലാണല്ലോ, പർവ്വതത്തിലാണല്ലോ ഇരിക്കുന്നത്. ആ പർവ്വത കൂട്ടം തന്നെ ഹനുമാന്റെ സിംഹനാദം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി മറിഞ്ഞു. ഭൂമിയാകട്ടെ കുലുങ്ങി വിറച്ചു, ഒരു വലിയ ഭൂമി കുലുക്കം തന്നെ ഈ സിംഹനാദം കേട്ടപ്പോൾ ഉണ്ടായി. അങ്ങനെ അടുത്തടുത്ത് വരുന്ന ആ രാവണ സൈന്യത്തിലെ ഓരോരുത്തരായി ഈ സിംഹനാദം കേട്ടിട്ട് ഭയന്ന് വിറച്ച് ഭയചകിതരായി അത്ഭുത സ്തബ്ധരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരായി ഭയന്ന് മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. ബാക്കി എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്വാഗതം തൂവാനം 54-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഗ്വാളിയോറിൽ ആയുധ സംഭരണത്തിനായി പോയ ദൗലത്തും ദാരയും ബ്രിട്ടീഷ് പട്ടാളത്താൽ കൊല്ലപ്പെട്ടു. തുടർന്ന് റാമോഷി കുടിലുകളെ പട്ടാളം തീവച്ചു, ആളുകളെ കൊലപ്പെടുത്തി. ഭവാനി തീപിടിച്ച വസ്ത്രവുമായി കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. തുടർന്ന് ഫട്കയെ അവിടെ നിന്ന് മാറ്റാൻ റാമോഷി സംഘം ശ്രമിക്കുന്നു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 15-ാം ഭാഗം.

നാട്ടുവഴികളിലൊക്കെ മേജർ ഡാനിയലിന്റെ പട്ടാളം വിന്യസിച്ച് കാത്തിരിക്കുകയാണ്. ഫട്കയെ രക്ഷപ്പെടുത്താൻ ഇനി കാട്ടുവഴികൾ മാത്രമേയുള്ളൂ. അതുവഴി മഹാരാഷ്ട്ര അതിർത്തിയിലെത്തണം, പിന്നെ കർണാടകമാണ്, അതുവഴി ഹൈദരാബാദിലേക്ക് കടക്കാം. ഫട്കെ പുറപ്പെട്ടു, കൂടെ പടവാളും ഗോപാലൻ എന്ന കൂട്ടാളിയും മാത്രം. പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ സന്യാസവേഷമണിഞ്ഞു രണ്ടുപേരും. എത്ര നാൾ വേണ്ടിവരുമെന്നറിയില്ല. കയ്യിൽ ഒരു പൊതി ഭക്ഷണം പോലുമില്ല. യാത്ര ദുർഘടമായിരുന്നു. കാടുമായിച്ചു കളഞ്ഞ വഴികൾ, നനച്ചിരിക്കാതെ പെയ്യുന്ന മഴ, രണ്ടു ദിവസത്തോളം ദിക്കറിയാതെ അലഞ്ഞു. പിന്നെ കാട് കയ്യോടിക്കാത്ത ഒരു ഗ്രാമത്തിലെത്തി. കാടിറങ്ങി വന്ന അവരെ ഗ്രാമീണർ കാശി ബാബമാർ എന്ന് കരുതിയത് ഭാഗ്യം. ചിലർ കാട്ടുകിഴങ്ങുകൾ ചുട്ടുകൊടുത്തു, ഉറങ്ങാൻ തിണ്ണയും പുതപ്പും കൊടുത്തു. പക്ഷേ മേജർ ഡാനിയൽ കുഴിച്ചിട്ട കണ്ണുകൾ അവിടെയും ഉണ്ടായിരുന്നു. കാഴ്ചകൾ കമ്പിയില്ലാ കമ്പിയായി പൂനെയിലേക്ക് പറന്നു. തലയ്ക്ക് വിലയിടപ്പെട്ട ഫട്കയുടെ സ്ഥാനം ഇപ്പോൾ ചതുരംഗപ്പലകയിൽ വ്യക്തമാണ്.

കാലാളുകൾ ഒടുങ്ങിയ ഏകാകിയായ രാജാവ്. ചുറ്റും അദൃശ്യ നീക്കങ്ങൾ മനസ്സിൽ വരച്ചിട്ട് ആക്രമിക്കാനായി കാത്തു നിൽക്കുന്ന അശ്രൗഹിണി. മഴയിലൂടെ നിർത്താത്ത യാത്ര മൂലം ഫട്കിക്ക് പനി തുടങ്ങിയിരുന്നു. ചതിയുടെ മണം കാറ്റിൽ പടരുന്നതറിഞ്ഞ ഫട്കെ പനി കൂട്ടാക്കിയില്ല, യാത്ര തുടർന്നു. ഗോപാലുമൊത്ത് പുറപ്പെട്ട് ഗ്രാമാതിർത്തിയിലെത്തി. മുന്നിൽ അഗാധമായ നദിയാണ്. മഴ അഴിച്ചെറിഞ്ഞ ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രമായ ഭ്രാന്തിയെപ്പോലെ അവൾ അലറി. മറികടക്കണം, കടന്നാൽ കർണാടകം. ഫട്കെ കാൽ വച്ചതേ ഓർമ്മയുള്ളൂ. ഒഴുക്കിലൊരു പൊങ്ങുതടി പോലെ ഒഴുകിപ്പോയി ഫട്കെ. നദി ഒരു പെരും പാമ്പായി പലവട്ടം ചുറ്റി, പിന്നെ സീൽക്കാരത്തോടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. തള്ളി വരുന്ന വെള്ളം ശ്വാസകോശത്തിൻ്റെ കണ്ണാടി ഭിത്തികളെ തരിപ്പണമാക്കി കയറുമെന്നായപ്പോൾ ഫട്കയുടെ ബോധം കറുത്തു. ഇരുട്ട്, എങ്ങും ഇരുട്ട്. അതിൽ പിന്നെ വെള്ള തൊട്ടപ്പോ ഫട്കെ കരയ്ക്കണഞ്ഞിരുന്നു. കരയ്ക്കണഞ്ഞ പെരുമരക്കുറ്റികൾക്കിടയിൽ അദ്ദേഹം വന്നടിച്ചു. കരയ്ക്കെത്താൻ പാടുപെട്ടു. മണൽത്തരികളിൽ സന്ധ്യ പൊടിഞ്ഞുകിടന്നു. ഗോപാലും പാതിബോധത്തിൽ കരയ്ക്കടിഞ്ഞിരുന്നു. മഴയെ സ്നേഹിച്ചു തുടങ്ങിയ നദി മനുഷ്യ ശരീരങ്ങളെ വിട്ടയച്ചിരിക്കുന്നു. അവരെ വിഴുങ്ങാനാവാതെ ചവച്ചു പുറത്തിട്ട് മണലിലൂടെ മരണം മെല്ലെ മെല്ലെ ഇഴഞ്ഞുപോയി. അവർ മാത്രം ഇരുട്ടിലേക്ക് പോകുന്ന പാതയുടെ ഓരത്ത് ഫട്കയും ഗോപാലും. വേച്ചുവേച്ചവർ മുന്നോട്ട് നടന്നു. എങ്കിലും മൃത്യുവിനപ്പുറം ഒരു നക്ഷത്രം ഉദിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഒരു രക്തനക്ഷത്രം.

വീഴാൻ പോയ ഗോപാലിനെ ഫട്ക ചുറ്റി പിടിച്ചപ്പോ അവൻ അറിഞ്ഞു, ഫട്കയ്ക്ക് തീ പോലെ പൊള്ളുകയാണ്, പനി കൂടിയിരിക്കുന്നു. മുന്നിൽ ഒരു മൺപാതയേ ഉള്ളൂ, നദിക്കരയിൽ നിന്ന് ചുരുളഴിയുന്ന മൺപാത. പാതയ്ക്കിരുപുറവും തലയിലാളുന്ന തീയുമായി സന്ധ്യക്കിറങ്ങിയ ഗന്ധർവന്മാർ അടയ്ക്കാമരങ്ങളെപ്പോലെ നിന്നു. തൊണ്ടയാകെ വരളുന്നു പനിയുടെ മുള്ളുകൾ, ഉടലാകെ തറയുന്ന വേദന. രാത്രി വന്നു തുടങ്ങിയിരിക്കുന്നു. കുറേ നടന്നു കാണും, എന്തോ കിലുക്കും കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. രാത്രി നിലത്തിട്ടിഴയ്ക്കുന്ന നിലാവിനെ വകഞ്ഞു വകഞ്ഞൊരു കാളവണ്ടി വരുന്നത് അവർ കണ്ടു.

0: അതിന് ഒരൊറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ആടുന്ന റാന്തലിൽ പാളുന്ന ഉറക്കത്തിലേക്കതിപ്പോൾ അടയുമെന്ന് തോന്നി. വണ്ടി അടുത്തു വന്നു നിന്നു. ഇരുളിൽ നിഴൽ പോലെ ഇരുന്ന വണ്ടിക്കാരൻ കയ്യിലെ വടി മുന്നോട്ടു നീട്ടി ചോദിച്ചു,
1: എല്ലി ഹോഗി താരു?
0: വൈദ്യരുടെ അടുത്ത തീരെ വയ്യ. അറിയാവുന്ന കന്നഡയിൽ ഗോപാൽ പറഞ്ഞൊപ്പിച്ചു. വണ്ടിക്കാരൻ പുറകിലേക്ക് കൈ ചൂണ്ടി.
1: വളാഗഹേഗു
0: കയറാൻ പറഞ്ഞതും അവർ പുറകിലെത്തി തുണിമറ നീക്കി. കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അതിൽ പല ജാതി മണങ്ങൾ, നനഞ്ഞ കരിമ്പടത്തിൻ്റെ മണം, പഴകിയ കൊളുന്തിൻ്റെ മണം, എരിവുള്ള മൂക്കുപൊടിയുടെ മണം.
2: പനിയാണോ?
0: കരിമ്പടത്തിൻ്റെ കെട്ട മണമുയർന്നു.
1: ആളെ കൊണ്ടുപോകുന്നൊരു ജ്വരം കറങ്ങി നടപ്പുണ്ട്, അതായിരിക്കും.
0: മൂക്കുപൊടി മണം നീറാൻ തുടങ്ങി.
3: എങ്ങളങ്ങോട്ട് നീങ്ങിക്കൂട്, ചാരിയിരിക്കട്ടെ.
0: കൊളുന്തിൻ്റെ മണം കുണുങ്ങി. മനസ്സില്ലാ മനസ്സോടെ കരിമ്പടത്തിൻ്റെ മണം അല്പം നിരങ്ങി നീങ്ങി. കാളവണ്ടിയെ ചുറ്റി രാത്രിയുടെ ഇലകളും പൂക്കളും വളർന്നുകൊണ്ടേയിരുന്നു. ചില ഇലകൾ അകത്തേക്ക് വളഞ്ഞു കയറി. രാത്രിയുടെ ഇലകളിൽ ദൂരെ എവിടുന്നോ വന്ന ചെണ്ടമുട്ടിൻ്റെ തുള്ളികൾ വീഴാൻ തുടങ്ങി. ചെവിയിൽ മടക്കി വെച്ച കൈക്കുമ്പിൾ കൊണ്ട് കരിമ്പടം ശബ്ദത്തിൻ്റെ തുള്ളികളെ പിടിച്ചെടുത്തു.
2: സുബ്ബയ്യൻ തുടങ്ങിയിട്ടുണ്ട്.
0: അരണ്ട വെളിച്ചത്തിൽ അയാളുടെ നരച്ച കണ്ണുകൾ തിളങ്ങി. കൈക്കുമ്പിളിൽ മഴ കിട്ടിയ കുട്ടിയെപ്പോലെ അയാൾ ചിരിച്ചു.
1: എന്നാലും നാഴിക നാല് കഴിയും വയലാട്ടം തുടങ്ങാൻ,
0: മൂക്കുപൊടി മണമുള്ള സ്വരം പറഞ്ഞു. മഹാകാല ഭൈരവ ക്ഷേത്രത്തിലെ പാർത്ഥിവ സുബ്ബയ്യൻ്റെ ദശാവതാര മേളത്തിന് പോകുന്നവരായിരുന്നു അവർ. ഒടിപൊടിച്ച യക്ഷഗാനമാണ്. വേണമെങ്കിൽ കൂടെ വരാമെന്ന് പറഞ്ഞ് കൊളുന്തൊന്നു ചിരിച്ചു. ആ ചിരിയിൽ ഒരു കാന്തമൊളിച്ചിരുന്നു. ഈശ്വരപ്പയ്യയുടെ അങ്ങാടി മരുന്നുകടയും വൈദ്യശാലയും അടുത്താണ്. രാത്രിയായി. ഉറക്കം പിടിച്ച വൈദ്യരെ മുട്ടിത്തുറപ്പിച്ച് ജ്വരബാധിതനെ അവിടെ കിടത്താമെന്നും തിരികെ വരുമ്പോൾ എടുക്കാമെന്നും കരിമ്പടൻ തൻ്റെ പുഴുത്ത പല്ലുകൾ കാട്ടി ഗോപാലിനോട് പറഞ്ഞു. അതിനൊരു പായലിൻ്റെ വഴുവഴുപ്പുണ്ടായിരുന്നു. ചവിട്ടിയാൽ വീഴുമെന്ന് ഗോപാലിന് തോന്നി. തനിച്ചു പോകാൻ ഗോപാൽ വേണ്ടത് തലയാട്ടി. രാത്രി ഒന്ന് ചിരിച്ചു. പിന്നെ രാത്രി തൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഒളിപ്പിച്ചു.
1: എങ്ങോട്ടാ നിങ്ങൾ പോകുന്നേ?
0: ഫട്കെ തീരെ അവശമായ സ്വരത്തിൽ ചോദിച്ചു. ബാഗൽകോട്ടേക്ക്. വണ്ടിക്കാരൻ മറുപടി പറഞ്ഞു,
1: കൽദകി ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾ അറിഞ്ഞിക്കോ, വൈദ്യരുടെ വീട് അതിനടുത്താണ്.
0: വളരെ ഉപകാരം. വണ്ടിക്കാരൻ ഒന്നിരുത്തി മൂളി. അരയിൽ തിരികിയ തുണിസഞ്ചിയിലെ നിലക്കടല നീട്ടി കൊളുന്തപ്പോളൊന്ന് ചിരിച്ചു. നിലാവിൽ പച്ച കുത്തിയ വെളുത്ത കൈവണ്ണ അകന്നകന്നു പോകുന്ന ഇരയെ കുരുക്കാനായി മുന്നോട്ട് വന്നു. ഗോപാൽ ഒന്നറച്ചു. ഒരശ്ലീല ചിരിയോടെ കരിമ്പടം തലയനക്കി പറഞ്ഞു,
2: വാങ്ങിച്ചു.
0: കടലയ്ക്ക് അവളുടെ ശരീരത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. അവൾക്കും ജ്വരമാണോ? ഇരുട്ടിൽ ഒരഞ്ച് വണ്ടി പെട്ടെന്ന് നിന്നു.
1: ഇറങ്ങ്.
0: വണ്ടിക്കാരൻ്റെ ശബ്ദം ശാസനയായിരുന്നു. നിലാവിൻ്റെ നിരത്തിൽ ഇപ്പോഴാരുമില്ല. ഇരുട്ട് ചുറ്റും പരന്നു വരുന്നു. രണ്ടു മരത്തൂണുകൾക്ക് പുറകിൽ ഒരു മുൻതളവും മുകളിൽ കുഞ്ഞോടുകളുമായി ഈശ്വരപ്പയ്യയുടെ വീട് ഉറക്കത്തിലായിരുന്നു. അവരെ ഇറക്കിയ കാളവണ്ടി അതിൻ്റെ ദൗത്യം കഴിഞ്ഞ് മറ്റെല്ലാ മണങ്ങളെയും പോലെ ഇരുട്ടിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. തലയിൽ ഫണം പോലെ പകടയെ കിരീടം വച്ച അസുരൻ യക്ഷഗാനത്തറയിലേക്ക് കടക്കുന്ന സമയമായിരുന്നു അത്. അവൻ്റെ അലർച്ച കാറ്റിലൂടെ അവരെ

വീടിൻ്റെ വെളുത്ത ഭിത്തിയിൽ നിലാവ് പാളി നോക്കിയിടത്ത് മുഴുവൻ തുരുമ്പ് കയറിയ ഒരു ബോർഡ് മരിച്ചു തൂങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. ദക്ഷവൈദ്യ

0: തൂവാനം തുടരുന്നു അടുത്ത തലത്തിൽ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
3: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746075054.
2: Kompass Institute,
3: the real guide.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം. എ വോം ഗുഡ് മോർണിംഗ് ടു ഓൾ ദ വണ്ടർഫുൾ ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പോൾ ഇന്ന് ലൈവിൽ ഞങ്ങൾ രാവിലെ 10 മണിക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. ഇന്നൊരു നല്ല പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു രാവിലെ. നമുക്ക് അത്ര വലിയ ചൂടൊന്നുമില്ല, കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട്. മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തണുത്ത്, നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി, ഗിരീഷ്, അതുപോലെ ഇന്ന് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിക്ക് ഞങ്ങളൊരു പ്രൊമോഷൻ കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി RJയിൽ നിന്നും ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് ഞങ്ങളൊന്ന് മാറ്റി കസേര മാറ്റിയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേറൊന്നുമല്ല, ഇന്ന് ഒരു സ്ത്രീ ശക്തിയാണ് ഇവിടെ അല്ലേ. ഓണെയർ സീറ്റിൽ ഇരിക്കുന്നവരെല്ലാവരും ഇന്ന് സ്ത്രീകളാണ് എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ വനിതകൾ ഇങ്ങനെ എന്താ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരിടുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പോൾ രജനി, ഗുഡ് മോർണിംഗ്.
1: നല്ല വിശേഷം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് 9 May അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഞങ്ങൾ ക്ലോക്കിൽ 10:05 കടക്കുകയാണ്. നമുക്ക് വളരെ പരിമിതമായ ഈ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആദ്യമായി ഒരു ശുഭദിനം ആശംസിക്കുകയാണ് അല്ലേ ടീച്ചറെ. അപ്പം ഈ ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്ത്രീകളെക്കുറിച്ചല്ലേ പറഞ്ഞത്, സ്ത്രീ സാന്നിധ്യമാണ് സ്റ്റുഡിയോയിൽ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള ഒരു കോട്ട് തന്നെ എടുക്കാം. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്ത്രീകൾക്ക് യഥായോഗ്യം ആദരവ് നൽകിക്കൊണ്ടാണ് എല്ലാ രാഷ്ട്രങ്ങളും മഹത്വം നേടിയത്. സ്ത്രീകളെ ആദരിക്കാത്ത രാജ്യമോ രാഷ്ട്രമോ ഒരിക്കലും മഹത്തായി തീരുകയില്ല എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും അല്ലെ, അത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലായാലും വീട്ടിലായാലും അല്ലെ, എല്ലാ കാര്യങ്ങളും, അതായത് ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം സ്ത്രീകളെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് നമ്മുടെ നാടിനും വീടിനും ഒക്കെ താങ്ങും തണലുമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്കൊരു വളരെ അഭിമാനത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മൾ വളരെ ആദരവോടുകൂടി അവർക്കൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ അത് കൊടുക്കാത്ത ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ് അല്ലേ. സ്ത്രീ ശക്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്
1: ആദരവ് എന്ന്, സ്ത്രീകളെ യഥായോഗ്യം ആദരവ് നൽകി, ആദരവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സ്പേസ് കൊടുത്തു പോകുക, അവരെ വലിയ പൂവിട്ട് പൂജിക്കുക അങ്ങനെയൊന്നും വേണ്ട. ആദരവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം, ഒരു പരസ്പര ബഹുമാനം അല്ലേ, ജസ്റ്റ് അവർക്കൊരു സ്പേസ് കൊടുത്തു പോവുക. പക്ഷേ നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടിലെല്ലാം തന്നെ മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. അവിടുത്തെ സ്ത്രീകൾക്കൊരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. പുരുഷ പ്രജകളൊക്കെ പറയാറുണ്ട്, അവളോട് പോയി പറയൂ, അല്ലെങ്കിൽ അവള് പറയട്ടെ അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. അപ്പം നമുക്ക് അക്കാര്യത്തിൽ പുരുഷന്മാരെ റെസ്പെക്റ്റ് ചെയ്യാനും പറ്റും. ഒരുപാട് പുരുഷന്മാരുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ യഥായോഗ്യം ആദരവ് അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തൊക്കെ മുന്നോട്ട് പോകുന്നവർ.
0: അതുപോലെ തന്നെ രജനി, എനിക്ക് ഇതുമായിട്ട് ചേർത്ത് വെച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ആദരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബഹുമാനം, റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് നമ്മളത് ചോദിച്ച് വാങ്ങിക്കേണ്ടുള്ളതല്ല. ഇപ്പം സ്ത്രീകൾ നമുക്ക് നമ്മളെ അവർ ആദരിക്കട്ടെ, അല്ലെ നമുക്കൊരു സ്പേസ് തരട്ടെ, അല്ലെ നമ്മളെ അവർ ബഹുമാനിക്കട്ടെ എന്നുള്ളത് ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട കാര്യമല്ല. അത് നമ്മളുടെ പെരുമാറ്റവും അല്ലെ, നമ്മളുടെ വ്യക്തിത്വവും ഒക്കെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ബിഹേവിയറും അവളുടെ ഒരു പ്രസൻസും അവൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആദരവ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിയിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളെ ഒന്നും ആർക്കും അധിക്ഷേപിക്കാനും അല്ലെങ്കിൽ അവരെ പറ്റി മോശമായ കാര്യങ്ങൾ പറയാനും ആർക്കും സാധിക്കത്തില്ല. കാരണം അവരങ്ങനെ ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് മനസ്സിൽ വെക്കണം. കാരണം ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമൂഹം തരേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും, ബിഹേവിയർ ആയാലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതായാലും സംസാരിക്കുന്നതായാലും ഒക്കെ അങ്ങനെ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കിപ്പം നമുക്ക് ഇപ്പോൾ റീസെൻ്റ്ലി 2 ദിവസം കൊണ്ട് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യം ഓർമ്മ വരികയാണ് അല്ലേ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബിന്ദു കൃഷ്ണ അവരുടെ ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അവർ നേരിട്ടേ ആ ഒരു സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വളരെ എന്താണ് അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കംപ്ലീറ്റ്ലി റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് അല്ലേ. നമുക്കൊരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ അതിനെ ആരായാലും ഇഷ്ടമല്ല എന്നുള്ളത് നമ്മൾ മുഖത്ത് നോക്കി പറയുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെരുമാറ്റത്തിലൂടെ അത് മറ്റൊരാളിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ
1: ഭൂരിപക്ഷം സ്ത്രീകൾക്കൊക്കെ തന്നെയും ടീച്ചറെ ഒരു നോട്ടത്തിലൂടെ അവർക്ക് ടീച്ചറായാലും ഇപ്പം ഞാനായാലും ആരായാലും മറ്റൊരാളുടെ ഒരു അതിരി കടന്ന ഒരു നോട്ടത്തിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുക അയാളുടെ ഉള്ളിലിരിപ്പ്, അങ്ങനെ ഒരു കഴിവ് മെജോറിറ്റി സ്ത്രീകൾക്കും ചെറുതിലേ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പോൾ ആ മാമിൻ്റെ ഒരു ഒരു ബിഹേവിയർ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഇഷ്ടമില്ല എന്ന് തന്നെ പറയാനുള്ള ആ ഒരു ആർജവം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു വലിയ ഒരു നേതൃനിരയാണ് അവിടെ നിന്നത് അല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആ എന്നാൽ പോട്ടെ ഇനി നമ്മളായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഒരിക്കലും അതിന് നിന്ന് കൊടുക്കാതെ ആ ഒരു ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറായി എന്നുള്ളത്. അപ്പം സ്ത്രീകൾ അത് ശരിക്കും കണ്ട് പഠിക്കേണ്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾക്ക് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അതിന് നിർബന്ധിച്ചാൽ നോ പറയാനുള്ള ധൈര്യം എല്ലാ സ്ത്രീകളും കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് അല്ലേ.
1: തീർച്ചയായും. നമ്മൾ പറഞ്ഞു വരുമ്പോഴേ ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുണ്ട്. നമുക്ക് ഇന്ന് ചൂടിന് രാവിലെ ഒരു കുറവെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ചൂടിനൊക്കെ ഒരു ബ്രേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു വേനൽ മഴ വന്നു. പിന്നെ നല്ല രീതിയിൽ ഒന്ന് കൂളായ പോലെ നമുക്കിരുന്നു കാത്തു കാത്തിരുന്ന് ഇങ്ങനെ കിട്ടി ഈ ഒരു വേനൽ മഴയിൽ ഒരാശ്വാസത്തോടെ നാട് ഇങ്ങനെ ഒന്നണഞ്ഞ് ഒന്ന് നാടിനെ ഒന്ന് പുൽകി വേനൽ മഴ കടന്നുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നഗരഭാഗങ്ങളെയൊക്കെ കാട്ടിലും കിഴക്കൻ ഭാഗങ്ങളിലോട്ടാണ്
0: പറയുന്നത്. നല്ലൊരു മഴ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊരു മഴ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ചൂട് നന്നായിട്ട് കുറയുന്നു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മളുടെ മരങ്ങളും ചെടികളും ഒക്കെ ഇന്ന് രാവിലെ ഒന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കാരണം ചെറിയ മഴ പെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തങ്ങി നിൽക്കും ആ ഇലകളിലൊക്കെ. അപ്പോൾ എല്ലാവരും രാവിലെ ഇച്ചിരി ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നു. രാവിലെ എൻ്റെ ചെടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ രജനി, എനിക്ക് വേറൊരു കാര്യം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷമുള്ളൊരു സംഭവം ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ്. അത് നമ്മുടെ റേഡിയോയിലൂടെ നമുക്ക് പറഞ്ഞേ പറ്റൂ.
1: എന്നുവെച്ചാൽ കണ്ണുകളിലും മുഖത്തും ഒക്കെ ചലനങ്ങളും പ്രകാശവും ഒക്കെ ഉണ്ട്.
0: സന്തോഷം. അതായത് നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ വെരി ക്ലോസ് പാർട്ട് ആണല്ലേ. അപ്പോൾ അവരെയൊക്കെ നമ്മളൊന്ന് നേരിട്ട് കാണുക, സംസാരിക്കുക, അവർ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ചെറിയൊരു തലവേദനയൊക്കെ തോന്നി. ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഡോക്ടറിനെ കണ്ടേക്കാം, എന്തെങ്കിലും പ്രഷറോ എന്തെങ്കിലും കൂടിയിട്ടാണോ എന്നറിയാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി. അവിടെ ചെന്ന് ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് ഇങ്ങനെ നടന്നപ്പോൾ ഒരു നഴ്സും ഒരു ഡോക്ടറും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ കാഷ്വാലിറ്റി ആയതുകൊണ്ടാണ് ഈ വരുന്നവരെ ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പൊക്കെ വേണ്ടുള്ളവരാണെങ്കിലോ എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ ആ സിസ്റ്റർ അവിടെ നിന്നൊരു സിസ്റ്റർ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു തലവേദന ഒന്ന് പ്രഷർ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് എന്നെ നോക്കി അങ്ങ് ചിരിക്കുന്നു. ഈ സിസ്റ്റർ അങ്ങ് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം ഞാൻ നാച്ചുറലി വിചാരിച്ചത് ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ കാണാറുണ്ട്, എവിടെയെങ്കിലും ഒക്കെ എന്ന് വെച്ച് ടീച്ചറേ എന്ന് പറഞ്ഞ് ഓടി വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഞാൻ മറന്നു പോയതായിരിക്കും, എനിക്ക് മുഖപരിചയം ഇല്ലാത്തൊരാളാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. കൊണ്ടുപോയി ആ കട്ടിലോട്ട് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, പ്രീത ടീച്ചറല്ലേ റേഡിയോ സാന്ത്വനത്തിലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ കുട്ടികളായിരിക്കും എന്നാണ് ഞാൻ സത്യത്തിൽ അന്നേരവും വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഷിജി ടി ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷിജി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും പറയുന്ന ആളാണ് നമ്മുടെ മാലാഹ. നമ്മളിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ മാലാഹ കുട്ടിയുടെ കാര്യങ്ങളെന്നും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായി പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ച ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടെ. എൻ്റെ തലവേദനയൊക്കെ പമ്പ കടന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം രാത്രി ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ആണ് പിരിഞ്ഞത്. അപ്പോൾ ഡോക്ടർ തന്നെ ചോദിക്കുമായിരുന്നു, ഇത് തലവേദന ആയിട്ട് വന്ന ആളിന് ആ ലക്ഷണമൊന്നും ഇല്ലല്ലോ, പോവാൻ നേരം ആയപ്പോഴത്തേക്കിനെന്ന്
1: ചോദിച്ചു.
0: അപ്പോൾ അങ്ങനെ ഞങ്ങളെ പിന്നെ ഞങ്ങളൊരു 10:30 മണിയൊക്കെയാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട്
1: അങ്ങനെ നമ്മുടെ മാലാഖ കുട്ടിയുടെ ഒരു സാമീപ്യം, അതെ, ടീച്ചറിന്റെ ബി പി ഒക്കെ കുറച്ചപ്പോ നമ്മുടെ ശ്രോതാക്കൾ അത്രയേറെ പ്രിയപ്പെട്ടവരാണ്.
0: അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആ ഒരു മീറ്റിംഗിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ
1: മുക്തയായിട്ടില്ല.
0: അതെ അതെ, എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് വാ പ്രീത ടീച്ചർ അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയ ആ ഒരു പോക്ക് ഞാൻ ഇപ്പോഴും.
1: അപ്പം ടീച്ചറുടെ ഈ അൺഎക്സ്പെക്ടഡ് ആ ഒരു നിമിഷത്തെ കുറിച്ച് ടീച്ചർ പറയുമ്പോൾ, നിമിഷത്തിൽ നിന്ന് നമുക്ക് ടീച്ചറെ ഒന്ന് മുക്തയാക്കാം, നല്ലൊരു മനോഹരമായ ഒരു ഗാനമൊക്കെ നമുക്ക്.
0: അതെ നല്ലൊരു ഗാനം നമുക്ക് ഷിജിക്ക് വേണ്ടി തന്നെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ആ ഷിജിയായിട്ടുള്ള ആ ഒരു മീറ്റിംഗിന്റെ സന്തോഷത്തിൽ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി ഗിരീഷ് ഉണ്ട്. ഞങ്ങളുടെ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഒന്ന് പറയാം. മെസ്സേജ് അയക്കാനായിട്ട് മടി പിടിച്ച് അവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ. വിശേഷങ്ങളൊക്കെ പറയൂ. 8858587858 എന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസൊക്കെ അയച്ചോളൂ. അപ്പോൾ രജനി, ഇന്ന് നമുക്ക് ഒത്തിരി മെസ്സേജസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിമാലിയിൽ അങ്ങ് കല്യാണ ആഘോഷങ്ങൾ തന്നെയാണ്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു, നമ്മളതിൻ്റെ ക്ഷീണമൊക്കെ മാറി. നമ്മളുടെ എന്താണ്, ജെയ്സൺ ആൻഡ് അനീന, അപ്പോൾ അവരുടെ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞു. അതിപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് വീണ്ടും നാളെ കല്യാണമാണ് അവിടെ. നാളെ വിവാഹിതരാകുന്ന ടോംസ്, ജിനു എന്നിവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു എൽദോസ് അടിമാലി. അപ്പോൾ എൽദോസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാവിലെ. അപ്പോൾ നാളെ വിവാഹിതരാകുന്ന ടോംസിനും ജിനുവിനും നമ്മളുടെയും ആശംസകൾ അറിയിക്കുകയാണ്.
2: ടോംസിനും ജിനുവിനും നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ കൂടെയുണ്ട്.
1: അപ്പോൾ നമുക്കൊന്ന് അടിമാലിക്ക് പോയാൽ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരായിരുന്നു,
2: നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിരുന്നു നമ്മുടെ.
1: അപ്പോൾ അങ്ങനെ നല്ല വിവാഹമൊക്കെ നന്നായിട്ട് നടക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തിയില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ചിത്ര ആശ്രാമം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വളരെ മികച്ച പ്രോഗ്രാം, രണ്ടുപേരെയും നമിക്കുന്നു. ബീന ആതിര പ്രക്ഷേപണം ചെയ്ത ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന ഗാനം ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. റെയിൽവേ ഗേറ്റ് ലെവൽ ക്രോസ് വളരെ പ്രയോജനപ്രദമായൊരു അറിവാണ് നൽകിയത്. അതിലൂടെ അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ശ്രോതാക്കളിൽ. ഇന്ന് സുഹൃതത്തിലെ എന്നോട് തുണരുന്ന പുലരികളെ എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചിത്രയുടെ ഒരു ചോയ്സ് തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജൊക്കെ അയച്ചതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കൂ. നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മെസ്സേജസാണ് നമ്മളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജസൊക്കെ അയച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശിവകാമി രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ, രജനി, ശ്രീലക്ഷ്മി, നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് എൻ്റെ അനിയത്തിക്കുട്ടി കവിത, കവിതയുടെ ഹസ്ബൻഡ് പപ്പൂസ് എന്ന് വിളിക്കുന്ന പത്മകുമാറിൻ്റെ പിറന്നാളാണ്. സന്തോഷം, സമാധാനം, ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങളാകട്ടെ എന്ന് സ്നേഹത്തോടെ ശിവകാമി ചേച്ചി പ്രാർത്ഥിക്കുന്നു. ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശിവകാമി അനിയത്തിയുടെ ഹസ്ബൻഡ് പത്മകുമാറിന് തീർച്ചയായിട്ടും ഞങ്ങളും ഒരു നല്ല ഒരു ആശംസ നേരുകയാണ്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വരുന്ന വർഷം തീർച്ചയായിട്ടും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പത്മകുമാർ, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്ന് പത്മകുമാറിൻ്റെ ദിവസമാണല്ലേ, സെലിബ്രേറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ശിവകാമി ഫോർ ദ മെസ്സേജ്. പിന്നെ നമുക്ക് കവിത കടപ്പാക്കട മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിത കടപ്പാക്കടയും മെസ്സേജ് അയച്ചിരിക്കുന്നത്.

0: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി പ്രീത ടീച്ചർ. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ ജന്മനാളാണ്. പത്മകുമാർ എന്നാണ് പേര്. അപ്പോൾ ഒരാൾ തന്നെയാണ്
1: കവിതയുടെ ഹസ്ബൻഡ്. അപ്പം ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അല്ലേ ടീച്ചർ? നമ്മുടെ പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ് കവിത.
0: അപ്പം നല്ലൊരു വിഷു പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ നിൽക്കുകയാണ്, പെട്ടെന്നാണ് മെസ്സേജ് ഇടുന്നത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു കവിത. അതുപോലെ തന്നെ അലൻ അടിമാലിയും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നാളെ വിവാഹിതരാകുന്ന ടോംസിനും ജിനുവിനും വിവാഹമംഗള ആശംസകൾ നേരുന്നു. അലൻ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റീജ നമുക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഞാൻ റീജ. എനിക്ക് ഭീമ മൂവിയിലെ മുതൽ മഴയായി എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുമോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും റീജയുടെ ഒരു ചോയ്സ് നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ താങ്ക് യു ശ്രീ റീജ ഫോർ ദ മെസ്സേജ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ റീജയ്ക്കും ഇന്ന് എന്നൊക്കെ നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാനുള്ളവരുണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജസ് അയക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. എല്ലാവരും ഫോണൊക്കെ എടുത്ത് മെസ്സേജ് അയച്ചോളൂ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ പോരട്ടെ. നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ പോകാം. അപ്പം നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ കുറച്ച് മാത്രമുള്ളൊരു ജീവിതമാണ്. ഒരു ടെമ്പററി ലൈഫാണ് ഈ ലോകത്തിൽ നമ്മളുടേത് അല്ലേ. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്ന ഒരു ശരീരവുമായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ കളറാക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ ഈ ദിവസവും കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ അതിൻ്റെതായ സൊല്യൂഷൻസ് ഒക്കെ വന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. വേറെ ആരും വിചാരിച്ചാൽ സാധിക്കത്തില്ല, നമ്മൾ തന്നെ വിചാരിക്കണം.
1: തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേയധികം അപ്ഡേറ്റ്സും കുറേ വിവരണങ്ങളും പിന്നെ കുറേയധികം പേരുടെ ബർത്ത്ഡേസ് വിഷസും നമ്മുടെ പ്രാർത്ഥനയും ആശംസകളും എല്ലാം എല്ലാവരെയും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അപ്ഡേറ്റ്സുകളിലേക്ക് വരികയാണെങ്കിൽ KSRTC ബസ്സിൽ നമുക്ക് കിട്ടിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് നടപടി തുടങ്ങി എന്നാണ് പറയുന്നത് അല്ലേ ടീച്ചറെ? അപ്പം അതിൻ്റെ ഒരു മാസ ചെലവ് വരുന്നത് ഏകദേശം 90 കോടി രൂപയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ, നമ്മൾ ഇന്ന് മൊത്തം സ്ത്രീകളെ കുറിച്ചാണെന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം തിരഞ്ഞെടുപ്പ് മുന്നോടിയായി UDF ഗവൺമെൻറ് ഇങ്ങനെ പ്രഖ്യാപിച്ച ആ ഒരു 5 ഗ്യാരണ്ടി 5 വാഗ്ദാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പം ടീച്ചറെ,
0: KSRTC കയറി ഒന്ന് കറങ്ങാനായിട്ട് അല്ലേ?
1: അതെ അതെ അതെ,
0: നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകളൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാണ് ഈ ഉത്തരവ് വരുന്നത്? അതിന്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മള് യാത്രയോട് യാത്രയായിരിക്കും.
1: ഇപ്പം നിയമം പൊളിച്ചെഴുതേണ്ടി വരുമോ പറഞ്ഞത്? അത്തരത്തിലാകണം. എന്നാലും നമുക്ക് ഒരു ഉണർവ് നൽകുന്ന, നമ്മളാരും സ്ത്രീകളൊന്നും നമ്മളെ അങ്ങനെ കുറച്ചൊന്നും കണ്ട, നമ്മളാരും സ്ത്രീകളൊന്നും സൗജന്യമാണെന്ന് കരുതി ഇതേ ഞങ്ങൾ നാളെ, നമുക്ക് സമയമില്ല അല്ലേ, നമുക്ക് സമയമില്ല. ദേഷ്യം എല്ലാവരും പ്ലാൻ ചെയ്ത്, എന്നാ സൗജന്യമാണല്ലോ പ്ലാൻ ചെയ്ത്, ഒരു പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു യാത്രയിലൊക്കെ ആണെങ്കിൽ നമ്മളും കൂടും അല്ലേ ടീച്ചറെ?
0: നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾക്ക് നമുക്കറിയാം, ഡെയിലി ജോലിക്ക് പോകുന്നവര്, അപ്പൊ അങ്ങനെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സഹായം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ രാവിലെ ഇപ്പം ബസ്സിൽ പൈസ കൊടുക്കണ്ട എന്നുള്ളത് ശരിക്കും അവർക്കൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അത് എല്ലാവർക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അത് ഇപ്പം പൈസ ഒക്കെ കൊടുത്ത് പോകാൻ പറ്റുന്നവർക്ക് ആ ഒരു സൗജന്യത്തിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് അത് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ചെറിയ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലാതെ കംപ്ലീറ്റ്ലി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. KSRTC ഒന്നാമത് കുറച്ച് നഷ്ടത്തിലൊക്കെ പോകുന്ന ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ അവരിത് എങ്ങനെ പ്രാവർത്തികമാക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇളവുകളൊക്കെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം നമ്മളെ പുരുഷന്മാരൊക്കെ കളിയാക്കുന്നുണ്ട്, ഓ ഇനിയിപ്പം നിങ്ങൾ എപ്പോഴും KSRTCയിലായിരിക്കുമല്ലോ, ഫ്രീ ആയിട്ട് യാത്രയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കളിയാക്കിയാൽ കുറച്ചൊന്നും കാണിക്കണ്ട. തീർച്ചയായിട്ടും അത് നമ്മളുടെ അവകാശമാണ് അല്ലേ, ഇന്ദിരാ ഗ്യാരണ്ടി.
1: അതെ അതെ ടീച്ചറെ, അതിനെക്കുറിച്ചൊരു വാർത്ത വരുന്നത്, ആദ്യം എത്ര സ്ത്രീ യാത്രക്കാരാണ് ദിവസവും KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് ഒന്ന് കണ്ടെത്തും, ഒരു സർവേ നടത്തും. പിന്നെ പതിവായി ടിക്കറ്റ് റിസർവേഷൻ നടത്തുന്നവരിൽ 45% സ്ത്രീകളാണ് എന്നുള്ളൊരു കണക്ക്.

0: റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ഏകദേശം 55-60% സ്ത്രീകളാണ്. അപ്പം എല്ലാ സ്ത്രീകൾക്കും AC സ്ലീപ്പർ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഉൾപ്പെടെ സൗജന്യ യാത്ര നടപ്പിലാക്കാനാണ് 90 കോടി രൂപയെങ്കിലുമാണ് കണക്കാക്കിയിരുന്നത്. അപ്പം അതിന് KSRTCയിലേക്ക് അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതുപോലെ സൂപ്പർ ക്ലാസ് സർവീസുകളൊക്കെ ഒഴിവാക്കി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നൽകിയാൽ ഏകദേശം 60 കോടി രൂപ ചിലവാകും എന്നാണ് പറയുന്നത്. BPL വിഭാഗം സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്രയെങ്കിൽ ഇതിലും ചെലവ് കുറയും. അത് വേണ്ട എന്നാണ് പറയുന്നത്. അത് വേണ്ട, സ്ത്രീകളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒഴിവാക്കേണ്ട, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ടീച്ചറെ, ഇന്ന് ഈ ദിനങ്ങളുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് വലിയൊരു പ്രത്യേകതയുള്ളൊരു ദിനമാണ്. എന്താണ് എന്ന് ടീച്ചറോട് ഞാൻ ചോദിച്ചാൽ ടീച്ചർ എന്ത് പറയും? ഇന്ന് ഇന്ന് പ്രത്യേകതയുള്ള ദിനങ്ങൾ, ഒരുപാട് ദിനങ്ങളുടെ പ്രത്യേകതയുണ്ട് അല്ലേ? അത് ഇന്ന് ട്രെയിൻ ഡേ ആണ്. അപ്പം നാഷണൽ ട്രെയിൻ ഡേ ആണ്. അപ്പം നമ്മൾ, ഞാനും ശ്രീലക്ഷ്മി ഇരുന്ന കഴിഞ്ഞൊരു ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു, ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില സുഹൃത്ത് വലയങ്ങൾ, ട്രെയിൻ യാത്രയുടെ ആസ്വാദ്യകരമായ നിമിഷങ്ങൾ, പിന്നെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ട്രെയിനിൽ അല്ലേ ടീച്ചറെ? എല്ലാവർക്കും പറയാനുണ്ടാവും. നമ്മുടെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാം തന്നെ പറയാനുള്ള ഒരു നമ്മുടെ രസകരമായ ട്രെയിൻ യാത്രയുണ്ടാവാം, വേദനാജനകമായ ട്രെയിൻ യാത്രയുണ്ടാവാം അല്ലേ? അപ്പം നമുക്ക് ആ യാത്രകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി
1: ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക്, എനിക്ക് തോന്നുന്നു, ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. നമുക്കൊരു നല്ല ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തിരിച്ചു വരാം. അപ്പൊ നമുക്ക് ട്രെയിൻ യാത്രയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം. ശ്രോതാക്കളും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി, ഗിരീഷ്, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയുമാണ് ഇന്ന് ഞങ്ങൾ ഓൺ എയറിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. നമ്മൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ ട്രെയിനിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എല്ലാവർക്കും നിരവധി കഥകളാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ട്രെയിനിലേക്ക്. അപ്പോൾ രജനി, എനിക്ക് ഈ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എനിക്ക് ഈ ട്രെയിനിൽ കയറാൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്.
3: തീർച്ചയായും ഞാനും അങ്ങനെ അതേ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ട്രെയിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല, സ്റ്റേഷൻ കമ്പാർട്ട്മെന്റിന്റെ നമ്പർ അതൊന്നും അറിയത്തില്ല, ഓരോ സ്റ്റേഷൻസിൽ ഇറങ്ങാനുള്ള ഇതൊന്നും അറിയത്തില്ല, പിന്നെ എങ്ങനെ ബുക്ക് ചെയ്യും അങ്ങനെ പോലും ഇതുവരെ ട്രെയിനിൽ യാത്ര ചെയ്യാത്ത. നാളെ ഒരു ലോങ് ട്രെയിൻ യാത്ര ഉണ്ട്, എന്നിട്ട് കൂടി അത് ഒഴിവാക്കി എങ്ങനെ ബസ്സിൽ പോകാം. കാരണം എനിക്ക് അതെ, എനിക്കെന്തോ ഒരു ഞാൻ റെയിൽവേ ആയിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന
2: കാണുന്നത്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പൊ വളരെ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ എപ്പോഴും അതുവഴി പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ഞാനിതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടല്ലോ ദൈവമേ, എന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെന്നാണ്. അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാനിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ കൈ പിടിച്ചാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവരുടെ കൈ വിടാറില്ല. കാരണം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു, അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു, ട്രെയിൻ വരുന്നത് നോക്കി നിൽക്കുന്നു. ഇപ്പം വന്ദേ ഭാരത് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അതിന് പ്രത്യേക നിർത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആണോ കാര്യങ്ങൾ. ഞാൻ വിചാരിക്കുന്ന ട്രെയിൻ ഇഷ്ടമുള്ളിടത്തൊക്കെ വന്ന് നിന്നിട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് നിൽക്കാൻ. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്നാൽ അതിനകത്ത് കയറാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊന്നും യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്, ഇത്രയും നമ്മൾ കാലം കഴിഞ്ഞിട്ടും ഇതൊന്നും നമ്മൾ പഠിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ വളരെ അനായാസമായിട്ട് ഇതെല്ലാം പഠിച്ചെടുത്തവരുമുണ്ട്. അപ്പം നമുക്കറിയാം ചെറിയ പിള്ളേർ പോലും കോളേജിലൊക്കെ പോകുന്നതിന് ട്രെയിനിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന, അപ്പോൾ ആ ഒരു ട്രെയിനിനെ പറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് ശരിക്കും ആവശ്യമാണ് അല്ലേ?
3: ശരിക്കും
2: പറഞ്ഞാൽ നമ്മളിത് പഠിക്കാത്തത് തന്നെ ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലെ കുട്ടികളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ ലൈവിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ സ്കൂളിലെ കുട്ടികളില്ലേ ഒരു പീരീഡൊക്കെ അവരിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് തൊട്ടടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ,
3: നമ്മൾ
2: ട്രെയിനിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, ഒരു ട്രെയിനിൽ നമ്മൾ എങ്ങനെയാണ് കയറേണ്ടത്, നമുക്ക് കയറേണ്ടുള്ള കമ്പാർട്ട്മെന്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം.

0: അതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണ്, ഈ ട്രെയിൻ എങ്ങോട്ട്, ഞാൻ ചിലപ്പോൾ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം മുമ്പോട്ട് പോകുന്നു, കുറച്ച് നേരം പുറകോട്ട് പോകുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രെയിനിൽ കയറേണ്ടുള്ളത് എന്ന് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഒന്നും ആരും അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അധികാരികൾ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ എപ്പോഴും ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇരിക്കാതെ അവരെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പ്രായമായവരെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും അതിൽ ജോയിൻ ചെയ്യും. ഞാനും രജനിയും തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, അല്ലേ? ട്രെയിനിൽ എങ്ങനെ കയറണം എന്നുള്ള ക്ലാസ്സിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനിൽ കയറാൻ പഠിക്കും, അല്ലേ?
1: അതെ അതെ, തീർച്ചയായും. ഒരുപാട് നമ്മുടെ ഒരുപാട് ട്രെയിൻ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ രസകരമായ ട്രെയിൻ യാത്രയെക്കുറിച്ചും ട്രെയിൻ സുഹൃത്തുക്കളെക്കുറിച്ചും, ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ പച്ചക്കറിയായിട്ട് കയറിയിട്ട് ആ സമയത്ത് അതൊക്കെ ഇരുന്ന് അരിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയം വയ്ക്കുന്ന, അപ്പോൾ രസകരമായ ഞാൻ ഒരുപാട് ഒരുപാട് പേര്, അതുപോലെ നമുക്ക് ട്രെയിൻ യാത്രയിൽ കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ സുഹൃത്തുക്കൾ. അപ്പം നിങ്ങൾക്കും ഉണ്ടാകാം അങ്ങനെ കുറേയധികം സുഹൃത്തുക്കൾ, കുറേയധികം അനുഭവങ്ങൾ. പിന്നെ ചില ട്രെയിൻ യാത്രയിൽ നമ്മൾ സീറ്റ് കിട്ടാതെ നമുക്ക് ചില ഇടങ്ങളിലൊക്കെ നമ്മൾ നിയമനിഷേധം നമുക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്തോ എന്നൊക്കെ തോന്നുന്ന കുറേ സംഭവങ്ങൾ ട്രെയിൻ യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും റെയിൽവേ പുലിയാണ് കേട്ടോ. നമ്മൾ ഇപ്പം ഈ റോഡിൻ്റെ സ്ഥിതിയൊക്കെ ഇങ്ങനെ വഷളായി കിടക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ട്രെയിനിൽ വളരെ പെട്ടെന്ന് അനായാസമായി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ട്രാഫിക് ജാം ഒന്നും ഇല്ലാതെ എത്താമെന്നുള്ളതും റെയിൽവേയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട, അധികം പറയേണ്ട ആവശ്യമില്ലെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതിൻ്റെ നേട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ ഒരു ട്രെയിൻ ഡേ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് എന്നുള്ളൊരു സത്യം.
0: അതുപോലെ തന്നെ രജനി, നമുക്ക് പണ്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ ഈ അടുത്തിരിക്കുന്നവരുമായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഈ ട്രെയിൻ യാത്ര ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് നേരം നമ്മൾ ട്രെയിനിൽ ഇരിക്കുന്നു, ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കുന്നുവെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ആരും നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. എല്ലാവരും മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രെയിനിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ഫോണൊന്ന് ഓഫ് ചെയ്തൊന്നും ബാഗിലോട്ട് വെച്ചിട്ട് ആ കാഴ്ചകളൊക്കെ, മനോഹരമായ കാഴ്ചകളൊക്കെ കാണൂ. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും അവരെ പരിചയപ്പെടുന്നതും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പം ഞാൻ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മാലാഖയെ കണ്ടതുപോലെ, എപ്പോഴാണെന്ന് അറിയത്തില്ല, നമുക്ക് പുതിയ പുതിയ ആൾക്കാരുടെ ആയിട്ടുള്ള ഒരു പരിചയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവസരമാണ് ട്രെയിൻ യാത്ര, അല്ലേ? അപ്പോൾ രസകരമായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോളൂ.
1: നമ്മളിങ്ങനെ രസകരമായ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലെ ടെക്നിക്കൽ സപ്പോർട്ടിൽ ഇരിക്കുന്ന നമ്മുടെ ആർ ജെ കൂടിയായ ശ്രീലക്ഷ്മി ദേ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഒരു വശത്തേക്ക് ഇരിക്കുകയാണ്. അപ്പം ശ്രീലക്ഷ്മിയെ കുറച്ചധിക നേരമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഉറക്കച്ചിവിടെ ഉറക്കം തൂങ്ങുന്ന എന്താണ് ഇന്ന് ഈ ഉറക്കത്തിൽ?
0: അതിന് പ്രത്യേക കാര്യമുണ്ട്. ഇന്ന് ഉറക്ക ദിവസമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ശ്രീലക്ഷ്മി ഉറങ്ങുന്നത്. ഇന്ന് ഉറങ്ങാനുള്ളൊരു ദിവസമായിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിക്ക് ഇത്ര ഉറക്കം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ് ഉറങ്ങുക എന്നുള്ളത്, അല്ലേ? ചിലരോട് നമ്മൾ ചോദിക്കും എന്താണ് ഹോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് ഞങ്ങളുടെ ഹോബി എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് അവർ പറയുമ്പോൾ നമ്മളവരെ കളിയാക്കാറുണ്ടെങ്കിലും അതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് ഈ ഉറക്കമെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു മനസ്സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റൂ. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ്, അല്ലേ? അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പീസ് ഓഫ് മൈൻഡൊക്കെ ഉള്ളവരാണ് എപ്പോഴും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി ഇപ്പോൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് മാനസിക സംഘർഷങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിയാണ്. അതെ അതെ. അപ്പോൾ ആ പ്രായം ഇതായതുകൊണ്ടാണ് ശ്രീലക്ഷ്മി ഇടക്കിടയ്ക്ക് ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇടക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ചുണർത്താറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഉറക്ക ദിവസവും കൂടി ആയതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് ഇന്ന് ഉറക്കം കൂടുതലായിരിക്കും. അപ്പം ഞങ്ങൾ ജോലി കൂടുതലാണ്, ഇടക്കിടയ്ക്ക് കുട്ടിയെ വിളിച്ചുണർത്തേണ്ടി
1: വേണ്ട. നല്ലൊരു ചിരിയോടുകൂടി ദയനീയമായി നമ്മളെ നോക്കുന്ന എന്നെ ഡിഗ്രേഡ് ചെയ്ത് പറയണ്ട, ഞാൻ ആക്റ്റീവാണ്. നിങ്ങൾ ഉറക്കിടയെ കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷേ എന്നിലേക്ക് അത് വരണ്ട എന്നാണ്. അപ്പം ഈ ഇന്ന് ഈ ഒരു ഉറക്ക ദിനത്തിൽ ആരും ഉറങ്ങാനൊന്നും പോകേണ്ട, ഉറക്ക ദിനമാണെന്നും കരുതി ചെറിയ ഒരു കൂളിംഗ് ഒക്കെ ഇന്ന് പ്രകൃതിയിലുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഉറക്ക ചുവടുകൾ ഒക്കെ വിട്ട് മാറിയിട്ട് നമ്മൾ നല്ല ഉഷാറോടെ ഇന്ന് നമുക്ക് ഈ സമയമൊന്നും പിടിച്ചാൽ കിട്ടും.

0: പറ്റത്തില്ല, പെട്ടെന്ന് ഓടിപ്പോവും. അപ്പൊ ഈ ഉറക്ക ദിനത്തില് എല്ലാവർക്കും ഉറക്ക ദിന ആശംസകള് നമ്മൾ തരികയാണ്. അല്ലേ ടീച്ചറേ,
1: ഇന്ന് എന്തായാലും എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തി ഒന്ന് എല്ലാവരും സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളൂ. അപ്പൊ ഇന്ന് ഇന്ന് ധൈര്യത്തോടെ ഇന്ന് ലൈസൻസോട് കൂടി ഉറങ്ങാനുള്ളൊരു ദിവസമാണ്. അപ്പൊ നമുക്ക് ഒരു
0: ധൈര്യമായിട്ട് ഇങ്ങനെ പറയാം അല്ലേ, ഇന്ന് എന്താണ് എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തത്, ഇന്ന് ഉറക്ക ദിനമാണ് എന്ന റേഡിയോ സാന്ത്വനത്തില് ആർജേസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോളൂ.
1: ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ, ഇന്ന് ഇന്ന് നമുക്ക് ലൈസൻസോട് കൂടി ഉറങ്ങാനുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മെസ്സേജ് ഒക്കെ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വായിക്കാം. അപ്പോൾ ഇപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു ഗാനം ആസ്വദിക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റിക്വസ്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം എന്നുള്ളത് ഞാൻ പ്രീത, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ് ആണ്.
0: രജനി ഗിരീഷും ഞങ്ങളോടൊപ്പം, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയും ഉണ്ട്. അപ്പോൾ രജനി, നമുക്ക് ഒത്തിരി മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജസ് ഒക്കെ ഒന്ന് വായിക്കാം. നമ്മുടെ രാധിക ഓയൂരിൽ നിന്ന് എനിക്ക് ഒന്ന് കുട്ടികളാണെന്ന് തോന്നുന്നു മെസ്സേജ്, വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ശ്രീലക്ഷ്മിയെ ഞാനത് ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ശ്രീലക്ഷ്മി ചൂസ് ചെയ്യട്ടെ അല്ലേ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശിവഗാമിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ നാളെ വിവാഹിതരാകുന്ന ടോം ജിനു അഡ്വാൻസ് വെഡിങ് ഡേ ആശംസകൾ പ്രയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ട്രെയിൻ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ആകെ 2-3 പ്രാവശ്യം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ, ട്രെയിനിൻ്റെ ഫ്രണ്ട് എവിടെയെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ വേറെയും ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. കുഴപ്പമില്ല. അതുപോലെ തന്നെ രാജമുഖത്തല നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ, ഭയങ്കര ബിസിയായിരുന്നു അവിടെ, ഉത്സവമായത് ഉത്സവപ്പറമ്പിൽ തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു, കുറെ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മുഖത്തല അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ ഉത്സവത്തിനൊക്കെ വന്നിരുന്നു, പക്ഷേ രാജമുഖത്തിലേ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അവിടെ അങ്ങും കണ്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം കാണാം.
2: ഞാൻ എല്ലാ ദിവസവും മുഖത്തലേ ഉണ്ടായിരുന്നു.
0: അതെ അതെ,
2: പരിസരത്തെങ്ങും രാജമുഖത്തിലേ കണ്ടില്ല. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ആറാട്ട് തിരിച്ച് കയറിയതിന് ശേഷമാണ് ഞാൻ വെളുപ്പാങ്കാലയാണ് വീടെത്തിയത്. അപ്പോൾ നമ്മുടെ മുരാരിയുടെ അവിടെ അരങ്ങൊഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.
0: അതിഗംഭീരം, നല്ല
2: ഗംഭീരമായ ഉത്സവ ദിനങ്ങളായിരുന്നു ഈ 10 നാളല്ല, തിരുവാഭരണം തൊട്ട് 12 നാള് മുഖത്തല മുരാരിയുടെ, അതായത് പെരുമാൾ സ്വാമിയുടെ ആ ഒരു ദിനങ്ങളിൽ മുഖത്തലയിൽ ഒന്നാകെ, ആ ദേശം ഒന്നാകെ. ഏകദേശം പുന്തലത്താഴത്തൊട്ട് തുടങ്ങുമ്പോഴേ അവർക്ക് ആ കരക്കാരുടെ ഉത്സവമാണ് അവിടെ. ആ നമ്മുടെ നടുവിലക്കര തൊട്ട് ആ കരക്കാരുടെ ഉത്സവം തുടങ്ങി ഈ 10 ദിവസവും. ഒപ്പം ഉത്രം ദിനത്തിൽ മുരാരിയുടെ ജ്യേഷ്ഠനായ സ്വാമി, താഴെ ഇരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോയി അനുവാദം ചോദിച്ചിട്ട് വന്നാണ് പിറ്റേന്ന് കൊടി കയറുന്നത്. എൻ്റെ നാളെ എൻ്റെ ഉത്സവമാണ്, നീ എനിക്ക് അതിനുള്ള അനുവാദം തരണം എന്ന് മുരാരി ചോദിക്കാൻ പോകുന്ന ദിവസമാണ് ഈ കൊടിയേറ്റ തലേന്ന് ഉത്രാട ദിനം. അത് അയ്യപ്പ സ്വാമിയുടെ ദിനമാണ്. അതിനുശേഷം മുരാരിയുടെ ഒരു പെങ്ങൾ എന്നുള്ള രീതിക്ക് ആ മുഖത്തല ജംഗ്ഷനിൽ, മുരാരി ജംഗ്ഷനിൽ ഒരു കുഞ്ഞു ദേവിയെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഒടയിങ്കാവിലെ അമ്മ എന്നാണ് പറയുന്നത്. അപ്പം മുഖത്തല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചൈതന്യം അല്ലെങ്കിൽ ഒരു ചരിത്രം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മുരാരിയുടെ ജ്യേഷ്ഠനായ അയ്യപ്പ സ്വാമിയും മുരാരിയും ചേർന്ന് ഒരു സ്വർണ്ണ കൊരണ്ടി, നമ്മളിരിക്കുന്ന പലകയുള്ള സ്വർണ്ണ കൊരണ്ടിക്ക് അടി കൂടി അത്രേ. അപ്പോൾ അടി കൂടിയപ്പം രണ്ടാളും ഭയങ്കര തർക്കത്തിലായപ്പം കായിക ബലം കൂടുതലായ ജ്യേഷ്ഠനായ അയ്യപ്പ സ്വാമി ഇതും എടുത്തുകൊണ്ട് ഓടി നേരെ ആ മുരാരി ജംഗ്ഷനിൽ നിന്ന് താഴേക്കുള്ള ഒരു ഓലേക്കുളന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ശാസ്താവിൻ്റെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ആ കുളത്തിലേക്ക് ഈ സ്വർണ്ണ കുരണ്ടിയായിട്ട് എടുത്ത് ചാടി താന്നു പോയി, കയറി വന്നില്ല. അതിനുള്ളിൽ തന്നെ

0: ഇപ്പോഴും അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ശാസ്താവിന്റെ അമ്പലത്തിലെ വിഗ്രഹങ്ങളില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ വിഗ്രഹമില്ലാതെ അത് മുകളിൽ വെച്ചാണ്, നമ്മൾ തൊഴുമ്പം ഉള്ളിലൊരു കുളമുണ്ട്, ആ കുളത്തിനരികിൽ ശാസ്താവിൻ്റെ വിഗ്രഹം വെച്ചിട്ട് അതിലിങ്ങനെ പൂമാല ചാർത്തുകയാണ്. പക്ഷെ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഉള്ളിലൊരു സ്വർണ്ണ കുരണ്ടിയുണ്ട്, ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എന്നൊന്നും അറിയില്ല. ഞാനപ്പോൾ എൻ്റെ അറിവിൽ എൻ്റെ അമ്മൂമ്മമാരും അമ്മയും ഒക്കെ പറഞ്ഞ അറിവ് വെച്ചാണ് ഞാൻ എപ്പോഴും അവിടെ എത്തുമ്പോൾ ഓർക്കും ഇതിനുള്ളിലൊരു സ്വർണ്ണ കുരണ്ടി ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ മുഖം ഇങ്ങനെ കുറേയധികം ഐതിഹ്യങ്ങളുണ്ട്. പക്ഷേ ഒരെണ്ണം ഞാനിങ്ങനെ വളരെ പെട്ടെന്ന് പറഞ്ഞതാണ് ടീച്ചർ.
1: മുരാരിയുടെ അടുത്ത ആളാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്, ഈ രജനി ഗിരീഷ് മുഖത്തലക്കാരിയാണ്. അപ്പൊ അവിടുത്തെ ഐതിഹ്യങ്ങളും അമ്പലവുമായിട്ട് നല്ല അടുപ്പമുള്ള വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും രജനിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളെല്ലാം വളരെ വലിയ ആഘോഷങ്ങളായിരുന്നു. എല്ലാ ദിവസവും അമ്പലത്തിൽ പോക്കും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഉത്സവം കഴിഞ്ഞു, നമ്മൾ അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അല്ലേ? അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ നമ്മുടെ അരവിന്ദർശൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ ഇന്ന് നമുക്ക് നല്ല അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന ആളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് ടെൻസിംഗ് നോർഗെ എന്ന നേപ്പാളിലെ ഷെർപ്പ സമൂഹത്തിൽപ്പെട്ട സാഹസികനായിരുന്നു. 1953 May 29 ന്യൂസിലാൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയോടൊപ്പമായിരുന്നു മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. ടെൻസിംഗ് നോർഗെയുടെ ഓർമ്മ ദിനമാണ് 9 May. ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. അപ്പൊ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: അപ്പൊ ഇത് നമ്മള് പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്നതാണല്ലേ, ഇങ്ങനെ ടെൻസിംഗ് നോർഗയെ പറ്റിയും ഹിലാരിയെ പറ്റിയും ഒക്കെ കുട്ടികൾക്കെല്ലാം കാണാൻ പാഠമാണ്. അപ്പൊ അവരുടെ ഒരു ഓർമ്മ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് എന്നുള്ള കാര്യം കൂടി നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്തതിൽ അരവിന്ദാശൻ സാറിന് ഒത്തിരി
0: താങ്ക് യു സോ മച്ച്. അതുപോലെ ടീച്ചർ, ഇന്ന് ടീച്ചർ തമിഴ്നാട്ടിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന കൗതുകകരമായ കാഴ്ചകളിൽ ഒരെണ്ണമാണ് വിൻമിൽ.
1: അപ്പം
0: ഇന്ന് ദേശീയ കാറ്റാടി ദിനമാണ്. അതാണ്
1: നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. വണ്ടിയൊക്കെ നിർത്തി
0: എത്ര കണ്ടാലും കണ്ണെടുക്കാൻ പോലും പറ്റത്തില്ല, സൂര്യകാന്തി പാടങ്ങളും വിൻമിലും ഒക്കെ. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ആ ഒരു പ്രകൃതിദത്ത ശക്തി, ആ ഒരു ശക്തി ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഈ കാറ്റാടി യന്ത്രത്തിലൂടെ എന്നാണ് പറയുന്നത്. അവയിൽ നിന്ന് ശുദ്ധമായ ഒരു ഊർജമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സുസ്ഥിരമായ ആ ഒരു ഊർജം നമ്മിലേക്ക് നിറയ്ക്കുന്നതിന് കാറ്റാടി യന്ത്രങ്ങൾക്കുള്ള, പണ്ട് കാലത്ത് കാറ്റാടി യന്ത്രങ്ങൾ തടി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പിന്നീട് സ്വാഭാവികമായും അത് വേറെ കുറെ മെറ്റൽസിലേക്ക് മാറിയതാണ്. അപ്പൊ എപ്പോഴും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ കടന്നു വരുന്നതോടുകൂടി പുതിയ മാറ്റങ്ങൾ ഉണ്ടാവാം, പുതിയ കണ്ടുപിടുത്തം ഉണ്ടാകാം. അപ്പം നമ്മുടെ സ്വാഭാവിക കാറ്റിലൂടെ നമ്മൾ എടുക്കുന്ന ആ ഊർജത്തിന്റെ വിൻമിൽ ഡേ ആണ് എന്ന്, അത് പുതിയതും ആധുനികവുമായ രീതിയിൽ എത്തിയതിനെയൊക്കെ നമുക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം തന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ടീച്ചർ കണ്ടുണ്ടോ?
1: പിന്നെ നമ്മൾ എപ്പോഴും കാണാറുള്ളല്ലേ, നമ്മളെ തമിഴ്നാട് ആണ് എന്നുള്ളതല്ലേ നമ്മള് കണ്ണു
0: തിരിച്ചറിയുന്നത്.
1: ചിലപ്പോ വണ്ടിയിലൊക്കെ ഇരുന്ന് ഉറങ്ങിപ്പോകും, കണ്ണു തുറക്കുമ്പോ ഈ വിൻമിൽ കാണുമ്പോഴാണ് നമ്മള് തമിഴ്നാട് എത്തി എന്നുള്ള ഭംഗിയുള്ള.
0: എന്തുകൊണ്ട് കേരളത്തിൽ ഇല്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
1: അതെ, നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ
0: പ്രയോജനം
1: എന്ന് നമുക്ക് അത് കാണുമ്പോ തോന്നാറുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജ് അല്ല കുറച്ച് പൂക്കളും ഹൃദയങ്ങളും ഒക്കെയാണ്
0: അയച്ചിട്ടുണ്ട്.
1: ഹൃദയം
0: ടീച്ചർക്കാണ് ആദ്യമായിട്ടൊരു ഹൃദയം.
1: അപ്പൊ എനിക്ക് ഇരുന്നോട്ടെ,
0: എനിക്ക്
1: ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറ് വരുന്നെങ്കിലും ഒരെണ്ണം ഒരു അഡീഷണൽ ആയിട്ട്
0: എപ്പോഴും ഒരു സപ്പോർട്ടീവ് സിസ്റ്റം നല്ലതാണ്.
1: അതുപോലെ നമ്മുടെ സിന്ധു കൃഷ്ണ വളരെ രസകരമായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ്, വളരെ ലെങ്തി ആണ്, അതുകൊണ്ടാണ് നമ്മൾ അത് കേൾപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് പറയാം, സിന്ധു കൃഷ്ണ രസകരമായ പിന്നെ നമ്മുടെ ട്രെയിൻ യാത്രയെ പറ്റിയാണ്. അപ്പൊ സിന്ധു കൃഷ്ണയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിന്ധു കൃഷ്ണയ്ക്ക് ഏറ്റവും അധികം സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കൊച്ചുമകളായിട്ടുള്ള മാഗിയെ, മാർഗരറ്റ് എന്നുള്ള പേരുള്ള മാഗിയെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതും ഒക്കെ അവരുമായിട്ടുള്ള ഓർമ്മകളൊക്കെയാണ് സിന്ധു കൃഷ്ണ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സിന്ധു കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ രസകരമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ?
0: ട്രെയിൻ
1: യാത്രയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം, നമുക്കതൊക്കെ ഒന്ന് വായിച്ചൊന്ന് രസകരമായിട്ട് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കാം. ഒന്നുകൂടി പറയാം, ഇത്തിരി മുറ്റത്ത് 5 കാവൽക്കാർ. അപ്പോൾ അത് അറിയാവുന്നവർ എൻ്റെ ആൻസേഴ്സ് മെസ്സേജ്

0: ുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം ട്രെയിൻ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ ഒരു ബന്ധു ട്രെയിനിൽ കയറാൻ വന്നപ്പോൾ ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ട്രെയിനിന് കൈ കാണിച്ച് നിർത്താൻ നോക്കി, അത് കോമഡിയായി മാറി. ട്രെയിൻ നിർത്തിയതുമില്ല, കൈ കാണിച്ച ട്രെയിൻ നിൽക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകും അല്ലേ. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു.
1: സ്വാഭാവികമായിട്ടും നമുക്കത് ചിന്തിക്കാൻ എന്താണെന്ന്.
0: അതുപോലെ നല്ല തമാശ പറയുന്നതാണ്, ഞാൻ തമാശയൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അജിത് അടിമാലി, ഗുഡ് മോർണിംഗ് ബൈ അജിത് അടിമാലി എന്ന് പറഞ്ഞ് അജിത് അടിമാലി ഹൃദയം എടുത്തു വെച്ച് അയച്ചിട്ടുണ്ട്.
1: അടിമാലിക്കാരുടെ ഹൃദയം നമ്മുടെ കൂടെ തന്നെയാണ്. അവരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്. അപ്പൊ എല്ലാ അടിമാലിക്കാർക്കും നമ്മളെ വിവാഹത്തിലുള്ള ഒരു തിമർപ്പിലാണ്. ഇങ്ങനെ
0: നമ്മുടെ ജെയ്സണും അനീനയും ആയിരുന്നു അവിടുത്തെ താരങ്ങൾ. അപ്പൊ അവരിന്നിനി ഇന്നത്തോടുകൂടി അവരുടെ താരപ്രഭ എന്നും അടുത്ത രണ്ടുപേര് വരികയാണ്. അവരുടെ കല്യാണത്തിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോ നമുക്ക് രജനി, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലെ. നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി ഗിരീഷ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇന്ന് ഈ സുന്ദരി ശ്രീലക്ഷ്മി ഞങ്ങളോടൊപ്പം.
3: തീർച്ചയായും
2: സന്തോഷം.
3: ഇച്ചിരി നമ്മളിന്ന് കുറേ ട്രെയിൻഡ് കുറിച്ച് പറഞ്ഞു, ഉറക്കം പറഞ്ഞു, പിന്നെ വിൻമില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വിൻമില്ല് ഇഷ്ടപ്പെടാത്തവരായ ആരുമില്ല. നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോകുന്ന വിൻമിൽസിനെ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെയാണ് ഇന്ന് വേൾഡ് ബെല്ലി ഡാൻസ് ഡേ ആണ്. ബെല്ലി ഡാൻസ്, അപ്പൊ നമുക്ക് ആർക്കാണ് ബെല്ലി ഡാൻസ് ഇഷ്ടമല്ലാത്തത്
2: അല്ലെ?
3: ഫോറിൻ മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ.
2: അതെ,
3: യൂറോപ്പിനെക്കാട്ടിലും കൂടുതൽ മിഡിൽ ഈസ്റ്റിലാണ് ബെല്ലി ഡാൻസിന് പ്രാധാന്യം ഉള്ളത് തന്നെ. അപ്പൊ നമ്മുടെ ആ ഒരു കാവ, അറബിക് ടീ കാവയൊക്കെ നുണഞ്ഞ് ഒരു ബെല്ലി ഡാൻസ് ഒക്കെ കണ്ട് അല്ലെ, ഒരു യാത്രയൊക്കെ നടത്തി ഇങ്ങനെ മരുഭൂമിയിലേക്ക് ഒരു ട്രക്കിംഗ് ഒക്കെ നടത്തി ഒരു ബെല്ലി കണ്ട് ഒരു കാവ നുണഞ്ഞ് ഒരു ഈന്തപ്പഴം ഒക്കെ കഴിച്ച് ഇങ്ങനെ പോകാനാണ്.
2: ആസ്വദിക്കേണ്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതൊക്കെ
3: പറ്റും,
2: കാണാൻ പറ്റുന്നവർ അതൊക്കെ കാണുക.
3: ടീച്ചർ ഇങ്ങനെ ഭയങ്കര പ്രൊമോഷന്റെ ആളാണ്. ടീച്ചർ എങ്ങനെയാണ്? ടീച്ചർ പറയും നല്ല പൊളിയായിട്ട് പോകണം, നല്ല ജില്ലായിട്ടിരിക്കണം, എപ്പോഴും ഭയങ്കര പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് കോൾസ് നമ്മളിലേക്കൊക്കെ നിറയ്ക്കും. അപ്പൊ നമുക്ക് ടീച്ചർ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇതൊക്കെ കാണാതിരിക്കുന്നവർ ഈ ബെല്ലി ഡാൻസും ഒരു ജസ്റ്റ്
2: ഒന്നുമില്ല. നമ്മള് ഇതുപോലെ നമ്മുടെ ഒരു ട്രിപ്പിന്റെ ഭാഗമായിട്ട് പോകുമ്പോ
3: ഒരുപാട് ടൂറിസ്റ്റ് ട്രിപ്പുകൾ ഉണ്ട് അല്ലേ ടീച്ചർ,
2: പോകുമ്പോ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണുക, നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ആ ഒരു ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി വൾഗറായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ അങ്ങനെയല്ല, അതിന്റെ പുറകിലുള്ള ഒരു എഫേർട്ട് ഉണ്ട്. ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു ബോഡി ഇങ്ങനെ കൊണ്ടുപോകുന്നേ അല്ലേ ആ ഡാൻസ് നമുക്ക് കാണുമ്പോൾ. അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, നമ്മൾ എത്ര വിചാരിച്ചാലും ബെല്ലി ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
3: അതെ അതെ, ഒരിക്കലും പറ്റില്ല. നല്ല പ്രാക്ടീസ് ഉള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അനായാസമായി അത് ചെയ്തു പോകാൻ പറ്റില്ല. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താണ് ആ ഒരു മൂവ്മെന്റ്സ്, ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ ഓഫ് ഇതാണ്.
2: നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ഇവർ ഈ ശരീരം ഇങ്ങനെ വളച്ചൊടിച്ച്,
3: ആ ഒരു പാർട്ടുകൾ മാത്രം ഇങ്ങനെ അനക്കിക്കൊണ്ടാണ്. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ചെറിയ നമ്മൾ ചുവടുകൾ വച്ചു പോകുന്ന തരത്തിലുള്ള ഡാൻസും,
2: അതായത്
3: ഒരു മാസ്മരിക അനുഭവമായി അപ്പം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ കുഞ്ഞു ദുബായ് ട്രിപ്പൊക്കെ 10 days ട്രിപ്പ് ഒരു പാക്കേജ് ആയിട്ടൊക്കെ ഉണ്ടെന്നേ. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് കേട്ടിട്ട് കൊതി ഊറുന്നുണ്ടെങ്കിൽ,
2: നമ്മളിപ്പോ വിദേശ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ, ഇപ്പൊ നമ്മള് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ, അതപ്പോ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് അല്ലെ. നമുക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ അത് വൾഗറായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതങ്ങനെയല്ല. അതൊരു വിഭാഗം ആൾക്കാരുടെ ഒരു ജീവനോപാധിയാണ്, അവരുടെ ആ ഒരു നാടിന്റെ കൾച്ചറാണ്. അപ്പൊ അത് വിദേശികളൊക്കെ വന്ന് കാണുന്നു, ആസ്വദിക്കുന്നു, അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ നമ്മൾ ആസ് ടൂറിസ്റ്റുകൾ നമ്മൾ അവിടെ ചെല്ലുക, ഇതൊക്കെ കാണുക, ആസ്വദിക്കുക, അത്രേ
3: ഉള്ളൂ. നമ്മൾ ഈ ദുബായ് ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് ട്രക്കിങ്ങിനുള്ള ഡേ ആണ്, അപ്പം മരുഭൂമിയിലേക്ക് യാത്ര ചെയ്ത് അത് അതിന്റെ ഉള്ളിലൊക്കെ എത്തിയിട്ട് നല്ല ടെന്റുകളൊക്കെ അടിച്ച് അതിനകത്ത് ഒരു നൈറ്റിൽ ഒരു നിശ നമ്മൾ അങ്ങനെ ചിലവാക്കി പോകുന്ന അതിമനോഹരമായ ആ ഒരു ഡാൻസ് ഒക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പൊ ഈ ബെല്ലി ബെല്ലി ഡാൻസിന്റെ ഈ ഡേയിൽ നമ്മൾ ഓർക്കുകയാണ്. അതേ കുറച്ചധികം നേരം നിങ്ങളും ഒന്ന് ചിന്തിച്ചില്ലേ എന്തായിരിക്കും ബെല്ലി ഡാൻസ് എന്നല്ലേ ടീച്ചർ?
2: ടെലിവിഷൻ.

0: അവസരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാം
1: ടീച്ചറെ. ഇന്ന് ദേശീയ നായ അമ്മമാരുടെ ദിനമാണ്. നായ അമ്മമാർ ഞാൻ മലയാളത്തിലെങ്ങ് പറഞ്ഞ നാഷണൽ ഡോഗ്സ് മോംസ് ഡേ ആണ്. അപ്പൊ എല്ലാ ഡോഗ്സിനും ഒരു മോംസ് ഉണ്ടാകും അല്ലേ? ആ അമ്മമാരുടെ ദിനമാണ്. അപ്പൊ ഇന്ന് പെയ്യെ നായയൊക്കെ കെട്ടിയിട്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് മടിയിൽ ഇരിപ്പൊ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തലോടിക്കൊണ്ട് ഞാൻ നിന്റെ അമ്മയാണ്, ഇന്ന് ഈ അമ്മയുടെ ദിനമാണ്, നീ എന്നെ ഒന്ന് നോക്കൂന്നൊക്കെ ഇങ്ങനെ പറയാം അല്ലേ ടീച്ചറെ? അപ്പം ഒരുപാട് അമ്മമാരുണ്ട് അങ്ങനെ.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം അതിനെയൊക്കെ വളർത്തുക.
1: ടീച്ചർ പൂച്ചയുടെ അമ്മയാണ് അല്ലേ?
0: അങ്ങനെ പൂച്ചയുടെ അമ്മയാണ്. പൂച്ചകളെ ഭയങ്കരമായിട്ട് വളർത്തുന്ന ആളൊന്നും അല്ല, പക്ഷെ എന്നെ കാണാനായിട്ട് ഇങ്ങനെ ഒരു പൂച്ച വരാറുണ്ട്. എന്നെ വന്ന് കണ്ട് ഞാനിവിടെ ഉണ്ടോ എന്നൊക്കെ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് സ്വന്തം വീട് പോലെ ഇങ്ങനെ വന്ന മതിലിൽ ഇങ്ങനെ കുറച്ചു നേരം കിടന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. നമ്മള് ഹാപ്പി ആണോ എന്നൊന്ന് തിരക്കാൻ വരുന്നത് പോലെയാണ് നമുക്ക്
1: തോന്നുന്നത്.
0: സുന്ദരിയായിട്ടുള്ള പൂച്ചയാണ്, നല്ല വെളുത്ത നിറമുള്ള പൂച്ച. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന്, എനിക്ക് നമ്മുടെ ഖുശ്ബുവിന്റെ പഴയ മുഖം ഉണ്ടല്ലോ, ആ നല്ല തുടുത്ത ആ മുഖമാണ് പെട്ടെന്ന് ആ പൂച്ചയെ കാണുമ്പോ എനിക്ക് ഓർമ്മ.
1: അങ്ങനെയാണ്
0: ഞാൻ ഖുശ്ബു പേരിട്ടത്. ഖുശ്ബു ഇടക്കിടക്ക് എന്നെ കാണാം.
1: അതെ, ഖുശ്ബുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. എന്തായാലും ചിലര് പറയും നിന്റെ പേരെടുത്ത് ഞാൻ പട്ടിക്കിടും എന്നൊക്കെ ഇങ്ങനെ പറയും.
0: ഖുശ്ബുവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല പ്ലംപി ആയിട്ടുള്ള ഒരു നടിയാണല്ലോ.
1: എനിക്ക് ബ്ലാക്ക് കളർ ആണല്ലേ?
0: അല്ല, ബ്ലാക്ക് അല്ല, നല്ല വൈറ്റ്,
1: വൈറ്റ് ആണ്,
0: പ്യുവർ വൈറ്റ്. അപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ഈ ഖുശ്ബുവിനെ ഇങ്ങനെ ആരോ കുളിപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ആളിനെ കാണുമ്പോൾ എപ്പോഴും നല്ല നീറ്റാണ്,
1: പൂച്ച സ്വയം വൃത്തിയാക്കുന്നതാണ് പറയുന്നത്, ബോഡി
0: ഉണ്ടായിരിക്കുക എപ്പോഴും. അപ്പം പിന്നെ ആളിച്ചിരി ഒരു ഇച്ചിരി വണ്ണമുള്ള ഒരു ഇച്ചിരി ഫാറ്റി ആയിട്ടുള്ള ഖുശ്ബു ആണ്, അല്ലാതെ മെലിഞ്ഞിരിക്കുകയല്ല.
1: ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഈ ഞാനും ഒരു നായയുടെ അമ്മയാണ്. എൻ്റെ നായയുടെ പേര് ബീഗിളാണ്, നാണി എന്നാണ് പേര്. അപ്പം ഈ നാണിയുടെ അമ്മയാണ് ഞാനും. അപ്പൊ ഇന്ന് ഭയങ്കര എനിക്കൊരു സന്തോഷം തോന്നുന്ന ഒരു ദിനമാണ്. പക്ഷെ നാണി എൻ്റെ അടുത്തില്ല. നാണി കുറച്ചധികം ദിവസമായിട്ട് നാണിയെ എനിക്ക് അടുത്ത് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ നാണിയെ ഓർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഇങ്ങനെ ഒരുപാട് നാണിമാരുണ്ടാവും, ഖുശ്ബു ഉണ്ടാവും, ഇങ്ങനെ കുറേ ഡോഗ്സ് ഉണ്ടാകും. അപ്പം ഈ ഡോഗ്സിൻ്റെ എല്ലാം അമ്മമാർക്ക് ഇന്ന് അഭിമാനിക്കാവുന്ന ഒരു ദിനമാണ്. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ നമ്മുടെ മിയുണ്ട്. മിയയുടെ അമ്മ ബീന കുബേരയാണ്. മിയയുടെ അമ്മ ബീന കുബേരയും പിന്നെ ഞങ്ങളൊക്കെ സ്റ്റെപ്പ് മദേഴ്സ് ആണ്. ഈ ഒരു ഡേയിൽ നമ്മൾ നമ്മുടെ മിയയ്ക്കും അമ്മയായ ബീനയ്ക്കും ഒക്കെ ആശംസകൾ നേരിടുകയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നാഷണൽ ബേബി സിറ്റേഴ്സ് ഡേ ആണ്. ബേബി സിറ്റേഴ്സ് ഡേ നമുക്ക് നമ്മുടെ നാടിനേക്കാൾ വിദേശ രാജ്യങ്ങളിലാണ് ബേബി സിറ്റിങ്ങിനെ കൂടുതൽ സാധ്യതകൾ എന്ന് പറയുമ്പോൾ. കാരണം എപ്പോഴും നമ്മൾ അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ജോലിക്കായിട്ടാണ്. അപ്പം നമുക്കൊരു പക്ഷേ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ കരവലയത്തിൽ ഒതുങ്ങി നമ്മുടെ സംരക്ഷണയിൽ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് പരിമിതികളുണ്ടാവും. ജോലിക്ക് പോകണം. അപ്പോൾ അവരെ മറ്റൊരു കൈകളിൽ വിശ്വാസ്യതയോടെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാരാണ്. അപ്പോൾ ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ ബേബി സിറ്റേഴ്സ് ഡേയിൽ അവരെക്കുറിച്ച് ഒന്ന് ആലോചിക്കുകയാണ്. നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ കുട്ടികളെ താലോലിക്കാനും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുത്തു വളർത്താനുമൊക്കെയാണ് അവരെ ബേബി സിറ്റേഴ്സ് എപ്പോഴും നമുക്ക് ഉതകുന്നത് എന്ന് നാം എപ്പോഴും ചിന്തിക്കണം.
0: തീർച്ചയായിട്ടും അത് വളരെ, രജനി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അരവിന്ദാശൻ സാറ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നേരത്തെ സാറ് നമുക്കൊരു ഓൾറെഡി ഒരു ഇൻഫർമേഷൻ തന്നിരുന്നു, അത് കൂടാതെ ഒന്നും കൂടി ഇപ്പോൾ അയച്ചിരിക്കുന്നു. എല്ലാ വർഷവും ദേശാടനം നടത്തുന്ന പക്ഷികളുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് മെയ് 9. ക്രിയേറ്റിംഗ് ബേർഡ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തെ ആസ്പദമാക്കിയാണ് വിവിധ രാജ്യങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പക്ഷികൾക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുക, ജലാശയങ്ങളും വനങ്ങളും സംരക്ഷിക്കുക, പ്രകൃതി സൗഹൃദ നഗരങ്ങൾ രൂപപ്പെടുത്തുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസവും കൂടിയാണ്, ക്രിയേറ്റിംഗ് ബേർഡ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ പക്ഷികളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സമൂഹമാണ് അല്ലേ? പലതരത്തിലുള്ള പക്ഷികൾ, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഭംഗിയുള്ള പക്ഷികൾ, അങ്ങനെയുള്ള ഒരുപാട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ദിവസം.
1: ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കണ്ണുകളിലേക്ക് വളരെ പെട്ടെന്ന് ചില പക്ഷികൾ, കുഞ്ഞു കുരുവികൾ പോലുള്ള, അതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളായിരിക്കും. നീണ്ട വാലൊക്കെ ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കിളി ഇങ്ങനെ വന്നല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചില്ലയിൽ, ഒരു മരച്ചില്ലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വളരെ പെട്ടെന്ന് അത് കാണാമറിയത്തേക്ക് ഓടിപ്പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെയും ഉണ്ടോ ജീവികൾ, ഇങ്ങനെയും പക്ഷികൾ.

0: ഉണ്ടോന്ന്. അപ്പം പക്ഷി സമൂഹത്തിനൊക്കെ വംശനാശ ഭീഷണി നേരിടുകയാണ് എന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പ്രകൃതിയായി അനുഗ്രഹിച്ച് തന്ന ഇങ്ങനെ പൂക്കളും കിളികളും പക്ഷികളും ജലവും ഇതൊക്കെ തന്നെ നമ്മുടെ പാർട്ടാണ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനിയും കുറേ അധികം കാര്യങ്ങൾ ടീച്ചർ നമുക്ക് പറയാനുണ്ട്.
1: നമ്മുടെ രമേശ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. രമേശ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ ട്രെയിനിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോൾ താങ്ക് യു രമേശ്. അപ്പോൾ അതുപോലെ തന്നെ അടിമാലി ബ്രദേഴ്സ് നാളെ വിവാഹിതരാകുന്ന ടോംസിനും ജിനുവിനും വിവാഹ മംഗളാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ അടിമാലി ബ്രദേഴ്സിൻ്റെ ഒരു മെസ്സേജുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലീലാമണി കരിക്കോട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഹാപ്പി ലാൻഡിൽ പോയിരുന്നു, സൂപ്പറായിരുന്നു, അടിച്ചു പൊളിച്ചു. സൂമ്പ ക്ലാസ്സിലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൂറ് പോയി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ചോദ്യം, ബാബുരാജൻ സാറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഒരുപാട് പേര് ആൻസേഴ്സൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിന് ശേഷം വായിക്കാം. നമുക്ക് അടുത്ത ലിങ്കിൽ തീർച്ചയായിട്ടും ആൻസറൊക്കെ വായിക്കാം. അപ്പം ഇനിയും നമ്മുടെ ആൻസർ അറിയാവുന്നവർ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി, ഗിരീഷ്. ഞങ്ങളുടെ സപ്പോർട്ടായിട്ട്, ടെക്നിക്കലി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മിയാണ് ഇന്ന് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചിത്രയായിരുന്നു ഈയൊരു നമ്മളിപ്പോൾ കേട്ട ഈ ഒരു ഗാനം ചോദിച്ചിരുന്നത്, റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ചിത്രയുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിത്ര ഹാപ്പി ആയിട്ട് വീട്ടിലിരിപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ ഈ പക്ഷികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. എൻ്റെ വീട്ടിലെ കാർപോർച്ചിൽ 3 വർഷമായി നാരായണ കിളി വന്ന് കൂടുകൂട്ടിയിരിക്കുന്നു. കാറിൻ്റെ മുകൾ ഭാഗം അല്പം വൃത്തികേടാകുന്നുണ്ട് എങ്കിലും അവരുടെ കൂടിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല.
2: വെരി ഗുഡ്
1: എന്ന് പറഞ്ഞു.
2: പാട്ടിലേ കേട്ടിട്ടുള്ളൂ നാളീകെ, അങ്ങനെ ഒരു പാട്ടിൽ നാരായണ കിളി കൂടും.
1: അതെ അതെ,
2: അത് നമ്മളങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ.
1: അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സനോജ് അയച്ചിരിക്കുന്നു, ലോകത്ത് എന്തെല്ലാം പ്രത്യേകതയുള്ള ഡേയ്സ് ഉണ്ട് എന്നുള്ളത് റേഡിയോ സാന്ത്വനം കേട്ടാൽ മതി എന്നാൽ. അപ്പം അതുപോലെ തന്നെ തിരുവനന്തപുരം കാർക്ക് മാത്രമുള്ള ഒരു ഡേ ഉണ്ട്, അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടുണ്ട്, എനിക്കറിയാം. സനോജിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയാം, ഞാൻ പറയട്ടെ. എന്തരടേ, ഇതാണ് തിരുവനന്തപുരംകാരുടെ ഡേ. അപ്പൊ അവര് നമ്മളെ കണ്ട ഉടനെ ചോദിക്കുന്ന ഇതാണ്
2: എന്തരടേ
1: ചോദിക്കും. അപ്പൊ തിരുവനന്തപുരം ഡേ അതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലീലാമണി കരിക്കോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
2: നമ്മുടെ ലീലാമണി ചേച്ചി,
1: അതെ അതെ, ഒരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ അത് നമ്മള് ഇടയ്ക്ക് നമുക്കൊന്ന് മിസ്സായി പോയി, അപ്പൊ അതൊന്ന് വായിക്കാം. ഹായ് രജനി, പ്രീത, ശ്രീലക്ഷ്മി, 3 പേർക്കും നല്ലൊരു ദിവസം നേരുന്നു.
2: തിരിച്ചും
1: നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനും നാളെ വിവാഹിതരാകുന്ന അടിമാലിയിലെ ടോമിനും ജിനുവിനും നല്ലൊരു ഹായ്. 2 പേർക്കും വിവാഹ മംഗളാശംസകൾ. ഹലോ ടീച്ചറെ, നമ്മുടെ മാലാക്ക കുട്ടിയെ ഏത് ഹോസ്പിറ്റലിലാണ് കണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. രജനി കുട്ടി വല്ലപ്പോഴും എനിക്കൊരു പാട്ട് പാടി തരണേ. എനിക്ക് ഗുരു എന്ന സിനിമയിലെ ദേവസംഗീതം നീയല്ലേ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രീലക്ഷ്മി ഏൽപ്പിച്ചിട്ടുണ്ട്, ശ്രീലക്ഷ്മി അതൊന്ന് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ
2: ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാടി, ഇന്നലെ ഉത്സവ തിമർപ്പിന്റെ ഇടയിൽ എവിടെയോ കിട്ടിയ ഒരു ഐസ്ക്രീം നുണഞ്ഞതുകൊണ്ട് ഒരിക്കലും കറക്റ്റ് സൗണ്ട് ഇതുവരെയും രജനീകരിച്ചു തിരിച്ചു കിട്ടിയിട്ടില്ല.
1: ഉത്സവത്തിന് പോയി കുട്ടികളെ കൂടെ കൂടി ഐസ്ക്രീം ഒക്കെ കഴിച്ച് തൊണ്ടയൊക്കെ
2: വൃത്തിയാക്കി, 3-4 മന്ത്സ് ആയിട്ട് ട്രീറ്റ്മെന്റിലൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് എന്റെ സൗണ്ടിലേക്ക് തിരികെ പോകാൻ പറ്റി. അതിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് പാട്ട് പാടാൻ പറ്റില്ല.
1: അപ്പൊ നമ്മുടെ പിന്നെ മാലാഖ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊല്ലത്ത് തന്നെയാണ്, മാലാഖ ശങ്കേഴ്സ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്.
2: ഞാനും ഞെട്ടിപ്പോയി, ടീച്ചർ പറഞ്ഞു.
1: ഇന്നലെ കണ്ടപ്പോഴ് വളരെ സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയും തീർച്ചയായിട്ടും,
2: ചിലപ്പോ അതൊരു നിമിത്തമായിരിക്കാം, കാരണം BP കൂടിയിട്ട്.
1: ഞാൻ സാധാരണ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാറുള്ള ആളാണ്, പക്ഷെ എന്നിട്ട് ഇന്നലെ പോയി. അപ്പൊ അത് അതാ പറയുന്നത്, നമുക്ക് നടക്കാനുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നടക്കുമെന്നുള്ളത്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ സനോജ് ചിരിക്കുന്നുണ്ട്, എന്തരടേ എന്ന് പറഞ്ഞ് സനോജ് ചിരിക്കുന്നുണ്ട്. അപ്പൊ സനോജിന് മനസ്സിലായല്ലോ, ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഭാഷയൊക്കെ ഞങ്ങൾ കൊല്ലത്തുകാർക്ക്
2: അറിയാവുന്നല്ലേ.
1: അപ്പൊ അതുപോലെ തന്നെ ഇന്നിപ്പോ നമുക്ക്
2: കുറേയധികം അപ്ഡേറ്റ്സിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വീണ്ടും സിലിണ്ടർ ക്ഷാമം രൂക്ഷമായി എന്നാണ് പറയുന്നത്. ബുക്ക് ചെയ്തിട്ട് 2 ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഉപയോക്താക്കളൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഇതേ വീണ്ടും പാചകവാതക വിതരണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നു. ബുക്ക് സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും ബുക്കിംഗിൽ അനുഭവപ്പെടുന്നു എന്നുള്ള പറയുന്നു. സാധാരണക്കാരായ നമ്മുടെയൊക്കെ ഉപയോക്താക്കളെയൊക്കെ ഇങ്ങനെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത്. നിലവിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ 2 ആഴ്ചയിലധികം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് മിക്ക ഇടങ്ങളിലും ഉള്ളത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് രസകരമായി തോന്നും എങ്കിലും പക്ഷേ പ്രാധാന്യമേറിയ ഒരു വാർത്തയാണ് അതിഥി തൊഴിലാളികൾ തിരികെ വരുന്നത്. എല്ലാവരും കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോയി, ബംഗാളിലും അസമിലും ഒക്കെ വോട്ട് ചെയ്യാൻ പോയ പലരും ബലിപ്പെരുന്നാളും കഴിഞ്ഞേ ഇനി മടങ്ങത്തുള്ളൂ എന്നൊരു നിരാശാജനകമായ വാർത്ത കേൾക്കുമ്പോൾ ഹോട്ടൽ മേഖല ആകെ സ്തംഭിക്കുന്നുവോ, ഈ സിലിണ്ടർ ക്ഷാമവും ഈ അതിഥി തൊഴിലാളികളുടെ അവരുടെ ഒരു ലഭ്യത കുറവും ഒക്കെ തന്നെ, അതുപോലെ തന്നെ ഹോട്ടൽ നിർമ്മാണ മേഖലകളിലും രൂക്ഷമാണ് എന്നാണ് പറയുന്നത്. ട്രെയിനുകളിൽ തിരക്കായതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളെ ടൂറിസ്റ്റ് ബസ്സിൽ വരെ തിരികെ കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനും അവർ നോക്കുന്നുണ്ട്.
3: അവരുടെ വില ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ?
2: അതെ അതെ അതെ.
3: നമ്മുടെ നാട്ടിൽ എത്രയോ പേര് ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ അതിഥി തൊഴിലാളികളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് ജോലി ചെയ്ത്.
2: ടീച്ചറെ, നമ്മളിങ്ങനെ ഭയ്യ അല്ലെങ്കിൽ ഭായി എന്നൊക്കെ വിളിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളെ വിളിക്കുന്നത് അവരുടെ മനസ്സിനും മുഖത്തും ഒക്കെ നല്ല ചിരിയോടുകൂടി സേച്ചി സേട്ടാ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം അതേ ഭാവമാണ് നമുക്കും തോന്നുന്നത്. നമുക്ക് ഒത്തിരി പ്രിയം തോന്നുന്ന അതിഥി തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അവർ അങ്ങനെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ ഒരു അഭാവം കൊണ്ട് നാട്ടിൽ അതിങ്ങനെ ചർച്ചയായി വരികയാണ്. എവിടെ ബംഗാളികൾ, ബംഗൂസ് എവിടെ എന്നാണ്
3: അവരുടെ ഒരു രീതിയാണ്. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ
2: പറ്റില്ല, പാടാണ്.
3: നമ്മുടെ ഷീജ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ പ്രീത ടീച്ചർ, രജനി, ശ്രീലക്ഷ്മി, മൂന്ന് പേരും സൂപ്പറാണ്. ഇന്ന് രാവിലെ നൌഫൽ സാർ അവതരിപ്പിച്ച തൂവാനം എന്ന പ്രോഗ്രാം അതിമനോഹരം ആയിരുന്നു, ഹൃദ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റജിസാറിൻ്റെ പ്രോഗ്രാം ജ്ഞാനപർവം കുറച്ച് പറഞ്ഞാൽ സീതയുടെ ഹനുമാന്റെയും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ലോങ് മെസ്സേജാണ്, അപ്പോൾ അത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല. എന്തായാലും ആ ഒരു പ്രോഗ്രാമും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കവിതയുടെ ഹസ്ബൻഡ് പത്മകുമാർ എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പപ്പേട്ടന് എൻ്റെയും കുടുംബത്തിൻ്റെയും ബർത്ത്ഡേ ആശംസകളെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും
2: ടീച്ചറെ,
3: ആശംസയൊക്കെ നമ്മളിങ്ങനെ കൺവേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാണുമെന്ന് വിചാരിക്കുന്നു.
2: പപ്പേട്ടനും നമ്മളും നമ്മുടെ റേഡിയോ സാധനത്തിലെ എല്ലാവരും ചേർന്നിട്ട് നമുക്ക് പ്രാർത്ഥനയും ആശംസകളും ജന്മദിനാശംസകളും ഒക്കെ നേരുകയാണ് ടീച്ചർ. നമ്മളൊരു ഒരു ചെറിയ അപ്ഡേറ്റ്സ് പെട്ടെന്നൊന്ന് ഓടിച്ചു പറഞ്ഞു പോകും. ഇന്ന് ഈ ദിനത്തിൽ നിരവധി പ്രാധാന്യമുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അവയുടെ വാതായനങ്ങളൊക്കെ നമ്മൾ കുറച്ചധികം തുറക്കാത്ത വാർത്തകളൊക്കെ വരും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ശങ്ക
3: അതെ,
2: ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. KPC ആസ്ഥാനത്ത് തല പുകഞ്ഞ ആലോചനകളാണ്. തമിഴ്നാട്ടിൽ ആശങ്ക തുടരുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി 118 പേരുടെ പിന്തുണ തെളിയിക്കുന്നത് ആ ഒരു കത്ത് ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. മൂന്നാം തവണയും TVK അതായത് തമിഴ് വെട്രി കഴകം നേതാവ് വിജയിനെ ഗവർണർ തിരിച്ചയച്ചു എന്ന നിരാശാജനകമായ വാർത്തയാണ് കേൾക്കുന്നത്. അതുപോലെ ബംഗാളിലാകട്ടെ, സുവേന്ദു ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്.
3: ചരിത്ര സംഭവം. രജനി, ഞാൻ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നൊരു നേതാവിനെ നമ്മൾ നിഷ്പ്രയാസം തെരഞ്ഞെടുത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിട്ടു. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും കൂടി കൂടിയപ്പോൾ അവർക്കൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ അവർക്ക് ഇതുവരെ പോരായ്മ തന്നെയാണ്. അത് ജനങ്ങൾ അത് ഏത് രീതിയിലാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഇവരൊരു 10 വർഷത്തിന് മുമ്പ് ഇവരെ നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് ഈ തമ്മിലടി കാരണം. പക്ഷേ വീണ്ടും നമ്മൾ
2: തിരഞ്ഞെടുത്തു.
3: അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇമേജ് ഉണ്ടാക്കുന്നതിന് പകരം ഇത്രയും ദിവസമായിട്ടും ഒരു നേതാവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിക്കും അവരുടെ ആ ഒരു
2: സംഘടനയിലുള്ള
3: ഒരു ഡിഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മാറട്ടെ എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു നേതാവിനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളിനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും, അത് ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2.5 വർഷം അല്ലേ ഇതം 2 പേർക്കായിട്ട് കൊടുക്കണം മുഖ്യമന്ത്രി സ്ഥാനം. അപ്പോൾ പിന്നെ വഴക്കില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള ചർച്ചകളും ആകാം. അല്ലാതെ ഒരാൾ തന്നെ 5 വർഷം ഇങ്ങനെ ഇരിക്കണം എന്നില്ല. പുതിയ ഒരാൾ വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പം നമ്മൾ 2 പേരെ കണ്ടുവച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. മൂന്നാമൻ എന്ന് പറയുന്നത് എൻ്റെ ലിസ്റ്റിലേ ഇല്ല.
2: അതിൻ്റെ

0: നമ്മളെ മത്സരിക്കാത്ത ഒരാളിനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ അദ്ദേഹത്തിനെ കംപ്ലീറ്റ്ലി ഔട്ട് ആക്കിയിരിക്കുകയാണ്. മറ്റു രണ്ടുപേർക്കും വേണമെങ്കിൽ ഹാഫ് ഹാഫ് കൊടുക്കാം, രണ്ടുപേരും ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുപോലെ രമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുരാരി വിശേഷം വളരെ ഇഷ്ടപ്പെട്ടു. കൊല്ലത്ത് ജനിച്ച ഉള്ളവനും നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുപോലെ എന്തരടെ എന്നെ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സനോജിന്റെ എന്തരടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ ബാബുരാജൻ സാറ് ഒരു ക്വസ്റ്റ്യൻ ഒരു ഇത് റിക്വസ്റ്റ് ഉണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം ഗാനം ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രീലക്ഷ്മി ഇന്ന് ബാബുരാജൻ സാറിന് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ രജനി, നമ്മൾ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതല്ല നമ്മൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, UPI ID പോലെ ഒരു തപാൽ വിലാസം നമുക്ക് എല്ലാവർക്കും വരാൻ പോകുന്നു. അപ്പോൾ തപാൽ വിലാസത്തിന് പുതിയൊരു മുഖം. ഇപ്പം നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയല്ലേ നമ്മളൊരു ലെറ്റർ അയക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരാകും പോകുന്നു. പൂർണ്ണ മേൽവിലാസത്തിന് പകരം നമുക്കൊരു ഇമെയിൽ ID പോലെ ഒരു നമുക്കൊരു അഡ്രസ്സ് കൊടുക്കും. അതുപോലെ ഒരു ഡിജിറ്റൽ വിലാസം നമുക്കുണ്ടാക്കാം, അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. ഇത് 5 സംസ്ഥാനങ്ങളിൽ പരീക്ഷണാർത്ഥം നടപ്പിലാക്കി, അത് വളരെ സക്സസ്ഫുൾ ആണ് എന്ന് കണ്ടിരിക്കുകയാണ്. അപ്പം ധ്രുവ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം ഡിജിറ്റൽ ഹബ് ഫോർ റെഫറൻസ് ആൻഡ് യുണീക്ക് വെർച്വൽ അഡ്രസ് എന്നാണ് ഈ ഒരു
1: പദ്ധതിയുടെ.
0: ധ്രുവയുടെ അപ്പൊ ഇമെയിൽ ID പോലെ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി നിർമ്മിക്കാവുന്ന ലളിതമായ ലേബലുകളാണ് ഡിജിറ്റൽ അഡ്രസ്സുകൾ. ഈ ഒറ്റ ID തന്നെ വീടിന്റെ പൂർണ്ണ വിവരങ്ങളും ലൊക്കേഷനും അടങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ലെറ്ററിന്റെ പുറത്ത് ഇനി നമ്മൾ ഇമെയിൽ ID പോലെ ആ ഒരു അഡ്രസ്സ് മാത്രം വെച്ചാൽ മതി അല്ലെ. അപ്പൊ അത് നല്ലൊരു മാറ്റമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് സാധാരണക്കാരായിട്ടുള്ളവർക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പിന്നീട് അവർ ഗ്രാജുവലി അവർ പഠിച്ചെടുക്കും. ഇപ്പോൾ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ആദ്യം എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടായിരുന്നു, മടിയായിരുന്നു, പാടായിരുന്നു, അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും അനായാസം ഉപയോഗിക്കുന്നു അല്ലെ.
1: അതുപോലെ തന്നെയാണ് ടീച്ചറോടും പറയാനുള്ളത്, ട്രെയിൻ ഇങ്ങനെ തന്നെ ഈസിയാണ് വരിക. അപ്പം ഈ ട്രെയിൻ ഡേയിൽ നമുക്കൊരു കുഞ്ഞ് ട്രെയിൻ യാത്രയൊക്കെ ഇനി അടുത്ത ട്രെയിൻ ഡേയിലെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യണം. അപ്പം നമുക്ക് മെസ്സേജ് അയച്ച ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്, ജന്മദിനം ആഘോഷിക്കുന്ന ഒരുപാട് നമ്മുടെ ശ്രോതാക്കളുണ്ട്. അപ്പം എല്ലാവർക്കും മെസ്സേജ് അയച്ചവർക്കും ഞങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഒക്കെ ചേർന്ന് നിന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ആശംസകളാണ്.
0: നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കൈവിരൽ എന്നാണ് നമ്മൾ കടകഥ ചോദിച്ചിരുന്നത്, സാറ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. കല, സനോജ്, റീജ, റഷീദ, അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് നമുക്ക് വൈകിട്ട് മ്യൂസിക് ബീറ്റ്സ് എന്ന ലൈവ് പ്രോഗ്രാം ഉണ്ട്. ആതിര പ്രസൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്, വൈകിട്ട് 4 മുതലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ചോയ്സൊക്കെ അയക്കാം അല്ലേ, ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകിട്ട് 4 മ്യൂസിക് ബീറ്റ്സ് കേൾക്കണം. അപ്പോൾ ആതിര നിങ്ങളോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. നമ്മള് ശരിക്കും ഒരു ട്രെയിൻ യാത്ര തന്നെ നടത്തി, അതുപോലെ പല പല കാര്യങ്ങളും, മുരാരിയുടെ ഒരു ഐതിഹ്യത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടു, അതുപോലെ തന്നെ നമുക്ക് പുതിയ തപാൽ മേൽവിലാസങ്ങൾ അയക്കുന്നതിനെ പറ്റിയൊക്കെ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നമുക്കിന്ന് ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളുടെ ലൈവിനെ ഒരുപാട് എന്താണ് വെൽത്തി ആൻഡ് ഹെൽത്തി ആക്കിയ നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. ഞാൻ പ്രീത,
1: ഞാൻ രജനി ഗിരീഷ്,
0: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

The cult icon Vijay Devarakonda. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തെന്നിന്ത്യയുടെ സ്റ്റൈലിഷ് ഐക്കണായി മാറിയ താരം. ഹാപ്പി ബർത്ത്ഡേ വിജയ് ദേവർകൊണ്ട. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ദി സൂപ്പർ ഹിറ്റ് സോങ്സ് ഓഫ് വിജയ് ദേവർകൊണ്ട.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദു അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ ബി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസി ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
0: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം എം എം ആർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള രണ്ട് ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
0: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 നീളുന്ന 9 നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമി ഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4 7 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:00.
4: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
5: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ N. ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
6: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് NGOസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

0: സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ.

0: കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം TVK പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചത് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീമോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ

0: അനിൽ ചൗഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷെ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
3: You're listening to Radio Swandanam 90.4 FM. Stay tuned.
4: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ.

ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. The cult icon Vijay Devarakonda. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തെന്നിന്ത്യയുടെ സ്റ്റൈലിഷ് ഐക്കണായി മാറിയ താരം. ഹാപ്പി ബർത്ത്ഡേ വിജയ് ദേവർകൊണ്ട. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ദി സൂപ്പർ ഹിറ്റ് സോങ്സ് ഓഫ് വിജയ് ദേവർകൊണ്ട.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: This is Radio Santanam 90.4 FM. Stay tuned.
1: Radio Santanam 90.4 FM il ippol kelkam Tech Bites. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഖിൽ, അനുബേട്ട, വെൽക്കം ബാക്ക്.
1: എല്ലാവർക്കും നമസ്കാരം.
0: അപ്പോ ശ്രോതാക്കളെ, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കാം, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. ടെക് ബൈറ്റ്സിലേക്കുള്ള നിങ്ങളുടെ എല്ലാ മെസ്സേജസും വോയിസ് മെസ്സേജസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പരമാവധി അത് റിസോൾവ് ചെയ്യാനും അതിന്റെ സൊല്യൂഷൻസ് തരാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഇതുപോലുള്ള സംശയങ്ങളൊക്കെ വരുന്ന ഉറപ്പായിട്ടും നമുക്ക് വാട്സ്ആപ്പിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ എഴുതി അറിയിക്കുക, വോയിസ് മെസ്സേജ് ഇടുക. അപ്പൊ അനുവേട്ട, ഇന്ന് നമുക്ക് വളരെ കുറച്ച് ലോഞ്ചസിന്റെ കാര്യമേ പറയാനുള്ളൂ. അതിനുവേണ്ടി ലോഞ്ചസ് ഇല്ല, അത് തന്നെയാണ്. അതെ അതെ, പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ വിശേഷങ്ങളുമാണ് പറയാനുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് സമയം കളയാതെ ആദ്യം തന്നെ ലോഞ്ചസിന്റെ ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. കുറച്ച് ദിവസമായിട്ട് തന്നെ അല്ലെ, കഴിഞ്ഞ എപ്പിസോഡുകളിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്, സ്മാർട്ട് ഫോണുകളുടെ എല്ലാം വില ഭീകരമായിട്ട് കുതിച്ചുയർന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ വിവോയുടെ Y600 Pro എന്ന് പറയുന്ന ഒരു മോഡല്, ശ്രോതാക്കൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല, Y സീരീസ് മോഡൽ എന്ന് പറയുന്നത് വിവോയുടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഫോണുകളിൽ ഒന്നാണ്. അപ്പോ അതിന്റെ പ്രൈസിംഗ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും, കാരണം ചൈനയുടെ പ്രൈസിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൈസിംഗ് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള രീതിയിൽ പ്രൈസിംഗ് മാറിയിരിക്കുകയാണ്. എന്തായാലും എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ സ്പെക്കും ഈ പറഞ്ഞ പോലെ പ്രൈസിംഗിന്റെ നമുക്ക് ചൈനയിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ്സും എന്തൊക്കെയാണ്?
1: അതെ, ഇപ്പം നമ്മുടെ റെക്കോർഡിംഗ് പോകുന്ന ദിവസം തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് അത് ലോഞ്ച് ആകുകയാണ് Y600. അപ്പം ശരിക്കും ഇത് ചൈനയിലാണ് ലോഞ്ച് ആയേക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ഉടനെ തന്നെ ഉണ്ടാവും. നേരത്തെ ഇപ്പം അഖിൽ പറഞ്ഞ പോലെ ഇത് ഒരു ബേസൻഡ് ഫോണാണ്.
0: അതെ,
1: ശരിക്കും Y സീരീസ് വിവോയുടെ ബേസൻഡ് ആണ്. അവരുടെ ഒരു ഒരു പിന്നെ വിവോയുടെ ഒരു എൻവയോൺമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന ഒരു ഫോണാണ്. പക്ഷെ പ്രൈസിങ്ങിന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, ഏകദേശം അതിന്റെ ടോപ്പ് എൻഡിന് 40,000 രൂപ വരെ വില വരുന്നുണ്ട് ചൈനീസ് കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇന്ത്യയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ട് ഡ്യൂട്ടിയും എല്ലാം കൂടെ ചേർത്താൽ ഏകദേശം 40,000-45,000 rupees വില വരുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ ബേസൻഡ് ഫോണുകൾക്കാണ് വില
0: കൂടിയത്,
1: മിഡ് സെഗ്മെന്റ് അതേപോലെ.
0: ഞാനൊരു കമ്പാരിസൺ നടത്തി ആക്ച്വലി, കാരണം ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇപ്പൊ ഇറങ്ങുന്ന ഫോണുകൾക്ക് അത്ര വലിയ വില വ്യത്യാസം ഉണ്ടെന്നിരുന്ന പോലും ഈ ബേസൻഡ് ഫോണുകൾക്ക് മാറിയതിന്റെ അത്രയും ഒരു ചേഞ്ച് അതിന് വന്നിട്ടില്ല.
1: ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് വന്നേക്കുന്ന ബേസൻഡ് ഫോണുകൾക്കാണ്.
0: ബേസ് റേഞ്ചും ഈ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന
1: ബഡ്ജറ്റ് റേഞ്ച്. അപ്പം സാധാരണക്കാർക്കാണ് ഇത് ശരിക്കും തട്ടുകേടായി മാറിയിരിക്കുന്നത്, കാരണം അവരുടെ ബഡ്ജറ്റിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഫോൺ കമ്പനികൾ അവരുടെ ഈ ഇതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോറേജ് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം മെമ്മറി ഇപ്പൊ 8GB എന്നുള്ള 6GB 4GB
0: കുറച്ചാൾ മുന്നേ നമുക്ക് 8GB എന്നുള്ള ബേസിലോട്ട് പോകുന്നുണ്ടായിരുന്നു, അതിപ്പോ വീണ്ടും കുറഞ്ഞ 6ലോട്ട് മാറി,
1: 6ലോട്ടും 4ലോട്ടും വരെ വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മള്
0: ഒരു റെഡ്മിയുടെ ഒരു ഫോൺ പറഞ്ഞു,
1: 4GB കാര്യം പറഞ്ഞു. അപ്പൊ ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്പെക്ക് തന്നെയാണ്. ഇതിന്റെ അകത്ത് വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒറിജിനലായ 6 ആണ്, ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള. ഇതിന്റെ പ്രോസസ്സർ, ഇതിന് പവർ കൊടുക്കുന്ന പ്രോസസ്സർ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 7300E ചിപ്സെറ്റ് ആണ്. അത് 6 NM ഫോം ഫാക്ടറിൽ ഉള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇച്ചിരി പവർ ഡൗൺ ചെയ്തതാണ്. അവരുടെ മീഡിയ ടെക്കിന്റെ തന്നെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. അതിന്റെ ചിപ്സെറ്റിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 efficiency core ഉണ്ട്, 2 GHz 4 performance core ഉണ്ട്, 2.5 GHz. പിന്നെ ഇത് ക്ലബ് ചെയ്തിരിക്കുന്ന ARM മാലി GPU ആയിട്ടാണ്. പിന്നെ ഇതിന്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.83 inch ആണ് ഇതിന്റെ സൈസ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 449 pixel density ഉണ്ട്, 449 PPI ആണ്. പിന്നെ HDR സപ്പോർട്ടും ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, 1.07 billion കളേഴ്സിന്റെ ഇതുണ്ട്, ഗാമുട്ടുണ്ട്, IP68 and 69 റേറ്റിംഗും ഉണ്ട്. അപ്പൊ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ എന്റെ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും ഒരു 50 MP ഒരു പ്രൈമറി ഷൂട്ടറും ഒരു 2 MP ഒരു സെക്കൻഡറി ഷൂട്ടറുമാണ് ഉള്ളത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷെ ഫ്രണ്ടിൽ അവർ 32 MP കൊടുത്തിട്ടുണ്ട്,
0: സെൽഫി ക്യാമറ
1: കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് 1080p വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ കേസാണ് ഇച്ചിരി പറയാൻ നമുക്ക്
0: എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം,
1: പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് 10,200mAh ബാറ്ററിയാണ്.
0: അപ്പൊ
1: അത് അത്യാവശ്യം 2-3 ദിവസം ഒക്കെ നിൽക്കും. 90W വയർ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് മെമ്മറി എന്ന് പറയുന്നത് അപ് ടു 12GB ആണ്, LPDDR5 RAM. 512GB വരെ സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ UFS 3.1 ആണ്, ബേസ് ഫോൺ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ബേസ് ഫോൺ ആണെങ്കിൽ അവർ UFS 3.1 കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം സ്പീഡുള്ളതാണ്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G 4G ഒക്കെ ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ യു എസ് ബി ടൈപ്പ് സി പോർട്ടാണ്. പിന്നെ ഓൺ ബോർഡ് സെൻസേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്, ഗ്രാവിറ്റി സെൻസർ, ഫോട്ടോ സെൻസിറ്റി സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ബേസിക്കായിട്ടുള്ള കാരോസ്കോപ്പ്, ഇ കോമ്പസ് അതൊക്കെ ഉണ്ട്, ഐ ആർ ബ്ലാസ്റ്റർ എല്ലാം ഉണ്ട്. പ്രൈസിംഗ് ആണ് ഈ ഒരു പ്രശ്നം. അപ്പൊ ആ പ്രൈസിംഗ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ചൈനീസ് കറൻസി വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബേസ് മോഡലിന് ഏകദേശം 29,000 രൂപ. ബേസ് മോഡൽ എന്ന് പറയുന്നത് 8 GB റാം 128 GB സ്റ്റോറേജിന് ഏകദേശം 29,000 രൂപ ഇന്ത്യൻ മണി വരും. പിന്നെ അതിന്റെ തൊട്ടടുത്ത മോഡൽ 8 GB 256 GB ഏകദേശം 32,000 രൂപ വരും. 8 GB 512 GB 36,000 രൂപ വരും. 12 GB 256 GB 36,000 മുകളിലോട്ടാണ്. ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 40,000 രൂപ, അതായത് 12 GB 512 GB 40,000 രൂപ വില വരും. ഇതാണ് പ്രൈസിങ്. പിന്നെ കളേഴ്സ്, 4 കളേഴ്സ് ആണ് അവൈലബിൾ. ഒന്ന് ബ്രൈറ്റ് മൂൺ ബ്ലാക്ക്, പിന്നെ ഫ്ലോട്ടിംഗ് ഗോൾഡ്, സ്റ്റാർ വയലറ്റ്, വാസ്റ്റ് ബ്ലൂ, ഇങ്ങനെ 4 കളേഴ്സിലാണ് അവരിപ്പോ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്.
0: ശരി ശരി, ഓക്കെ.
1: അപ്പൊ ഇത്രയാണ് നമുക്ക് Y600 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇന്നാണ് ലോഞ്ച് ആകുന്നത്. ഇന്ത്യയിലേക്ക് മിക്കവാറും ഈ മാസം അവസാനത്തോടു കൂടി, അല്ലെങ്കിൽ അടുത്ത മാസം ലോഞ്ച് ഉണ്ടാവും.
0: നമുക്കൊരു ഒരു ഫോട്ടോഗ്രാഫി ഫോൺ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു പെർഫോമൻസ് ഫോൺ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ.
1: അത്യാവശ്യം
0: സ്മാർട്ട് ഫോണിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഫോൺ രീതിയിൽ നമുക്ക് പറയാം. ബാറ്ററിക്കകത്ത് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്
1: തീർച്ചയായും,
0: അതാണ് മെയിൻ ആയിട്ട് നമുക്ക്
1: സെക്കൻഡറി ഫോൺ ഒന്നും പറയാൻ പറ്റില്ല, ടെർഷ്യറി ഫോൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
0: ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് വിവോ Y600 Pro എന്ന് പറയുന്ന മോഡലിന്റെ സ്പെക്കും ഡീറ്റെയിൽസും ഒക്കെ വരുന്നത്. ഇതിന്റെ ലോഞ്ച് ഇന്ത്യയിലേക്ക് എപ്പോഴത്തേക്കാവുമെന്ന് അറിയാം?
1: അതാ ഞാൻ പറഞ്ഞത്, ഈ മാസം, ഈ ഒന്നുകിൽ ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഓടുകൂടി ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവും.
0: ലോഞ്ച് ഉണ്ടാവും,
1: കാരണം ചൈനീസ് ലോഞ്ചുകളുടെ ഒരു 2 weeks ഗ്യാപ്പിലാണ് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ലോഞ്ച്
0: നടക്കുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് വിവോ Y600 Pro ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, OnePlus A6 Ultra എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കൊല്ലത്തിനിട ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ വൺ പ്ലസിന്റെ A6 Ultra ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ന്യൂസാണ് നമ്മൾ അറിയുന്നത് അല്ലെ. അപ്പോ വൺ പ്ലസ് എനിക്ക് തോന്നുന്നു റീസെന്റ് കുറച്ച് ഫോണുകൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട്, ഫോണുകളും പാഡുകളും ആയിട്ടൊക്കെ ഇങ്ങനെ ഇറക്കി വരുന്നുണ്ട്. അപ്പോ അതിന്റെ കൂടെ നമ്മൾ ഒരു ദിവസം അറിഞ്ഞായിരുന്നു അവരുടെ ഓഫ്ലൈൻ സ്റ്റോറുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഓൺലൈൻ സെയിൽസിലേക്ക് മാത്രമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ വൺ പ്ലസിന്റെ അപ്ഡേറ്റ്സ് നമുക്കിപ്പോ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്നാണ് നമുക്ക് വീണ്ടും അവരുടെ ഒരു പുതിയ ലോഞ്ചായ A6 Ultra എന്ന് പറയുന്നത് ഫോണും അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഒരു പുതിയ ചാർജറും ചാർജിങ് അഡാപ്റ്ററും അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പോവാം. ആദ്യം നമുക്ക് A6 Ultra ഡീറ്റെയിൽസ് നോക്കാം.
3: തീർച്ചയായിട്ടും അതും ഇന്ന് തന്നെയാണ് ലോഞ്ച്, April 22 ഇന്ന് വൈകിട്ട് 4:00 ഇന്ത്യൻ ടൈം 4:00 ഇത് ശരിക്കും കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത ഒരു ഫോണാണ്. അപ്പൊ അതിന്റെ ആ ലോഞ്ച് ടൈം ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് മെമ്മറിയുടെ ഒക്കെ ചിപ്സെറ്റിന്റെയും ക്രൈസിസ് ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഇത് അത്യാവശ്യം പെർഫോമൻസ് ഫോണായിട്ട് തന്നെയാണ് വൺ പ്ലസ് ഇറക്കുന്നത്. ഇതിന്റെ ചിപ്സെറ്റ് വന്നിട്ട് മീഡിയ ടെക് ഡയമൻസിറ്റി 9500 ചിപ്സെറ്റ് ആണ്, 4 nanometer പ്ലാറ്റ്ഫോമിലുള്ള. പിന്നെ ബാറ്ററി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 8600 mAh ബാറ്ററിയാണ്. അപ് ടു 1 TB ഓഫ് ഓൺബോർഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു പെർഫോമൻസ് ഫോൺ തന്നെയാണ്. ഇനി ഇതിന് 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ കൂടെ തന്നെ അവർ 120 വാട്ട്സിന്റെ ഡ്യുവൽ പോർട്ട് അഡാപ്റ്റർ ഗാൻ ചാർജറും കൂടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ശരിക്കും 4 മോഡൽസാണ്. 12GB 256GB, 16GB 256GB, 12GB 512GB, 16GB 512GB, 16GB 1TB. ഇങ്ങനെ ആണ് കുറെ മോഡൽസ് അവർ ഇട്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും ഈ 6.7 inch ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണിത്. എനിക്ക് തോന്നുന്നു 6.7 inch 7.8 inch ശരിക്കും അവരുടെ വൺ പ്ലസ്
2: 15
3: അപ്പൊ ആ റേഞ്ചിലുള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നെ സ്നാപ്ഡ്രാഗണ് പകരം ഇവർ മീഡിയ ടെക്കിന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത് മാത്രം, 9500. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 50 MP ഒരു പ്രൈമറി സെൻസറും 8 MP സെക്കൻഡറി സെൻസറും ആണ്. അപ്പൊ ഒരു ക്യാമറ ഫോൺ എന്ന് പറയത്തക്ക രീതിയിൽ
2: മെയിൻ ക്യാമറയിൽ ഒരു കുഴപ്പമില്ലാത്തൊരു സ്പെക്
3: കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 MP. 8600 mAh ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 218 grams. പിന്നെ ബാക്കി എന്റെ ചാർജിങ് ഒക്കെ 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 165 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1.07 billion കളേഴ്സ് ഉണ്ട്. 450 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. ഇത് ഇതിന്റെ ഡിസ്പ്ലേ സപ്ലൈ ചെയ്തിരിക്കുന്ന BOE എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിന് ക്രിസ്റ്റൽ ഷീൽഡിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും, HDR10 സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡസ്റ്റിന്റെയും വാട്ടർ റെസിസ്റ്റൻസും റേറ്റിംഗ് എന്ന് പറയുന്ന IP66, 68, 69, 69K വരെയുള്ള റേറ്റിംഗ്സ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ 3D അൾട്രാ ഡിസ്പ്ലേ അല്ല, സോറി, ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത്
2: അൾട്രാസോണിക് ആണ്.
3: 3D അൾട്രാസോണിക് ആണ്. ഡ്യുവൽ സ്പീക്കർ സിസ്റ്റം ഉണ്ട്. പിന്നെ കളർ വൈസ് 16 ആണ്, ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 16. അപ്പൊ ഇന്ന് ശരിക്കും 4:00 ഇന്ത്യൻ ടൈം 4:00 ലോഞ്ച്. ഇന്ത്യയിൽ ഇത് ഒരു പക്ഷേ അടുത്ത മാസം ലോഞ്ച്
2: ആയേക്കും. കേട്ടെടുത്തോളം കുഴപ്പമില്ലാത്തൊരു സ്പെക് ആണ് ക്യാമറ. എനിക്ക് ഇപ്പൊ വൺ പ്ലസ് എല്ലാം പെർഫോമൻസ് ഫോൺ ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ക്യാമറ ഒരു മെയിൻ ക്യാമറ മാത്രം 50 MP കൊടുത്ത് അത് ഹോൾഡ് ചെയ്തത്. ബാക്കി സ്പെക് എല്ലാം മോശമില്ലാത്ത സ്പെക് ആണ്,
3: അത്യാവശ്യം നല്ല സ്പെക് ആണ്. പ്രൈസിംഗിന്റെ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. പ്രൈസിംഗ് ഇപ്പം ഈ വരുന്ന ആഴ്ചകളിലേക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും 1,00,000 രൂപ അടുപ്പിച്ച് 70,000 മുകളിലായിരിക്കാം. 1,00,000 രൂപ വരെയൊക്കെ ഉള്ള പ്രൈസിംഗ് ഉണ്ടാകാം, ചാൻസസ് ഉണ്ട്. പിന്നെ ഇപ്പം ഇവര് ക്യാമറ ഫോൺസ് എനിക്ക് കംപ്ലീറ്റ് വിവോയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വൺ പ്ലസും വിവോയിലേക്കും
2: ഓപ്പോയിലേക്കും
3: ഓപ്പോയിലേക്കും വിവോയിലേക്കും അവർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പൊ വൺ പ്ലസ് കംപ്ലീറ്റ്ലി പുതിയ ഇറങ്ങുന്ന എല്ലാം
2: പെർഫോമൻസിലേക്കാണ്
3: വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ വന്നേക്കുന്നതാണ് ഈ 120 വാട്ട്സിന്റെ ഗാൻ ചാർജർ, 120 വാട്ട്സിന്റെയും 100 വാട്ട്സിന്റെയും. ഈ ഗാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലിയം നൈട്രൈഡ് എന്നാണ്, അത് പുതിയ ഒരു ടെക്നോളജിയാണ്. കാരണം നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിലിക്കോൺ കവറിംഗ് ആയിരുന്നു, അതിന് പകരമാണ് ഈ ഗാലിയം നൈട്രൈഡ്.
2: എന്താണ് നമുക്ക് അഡ്വാൻറ്റേജ് അതിനകത്ത്?
3: സൈസ് ഭയങ്കര ചെറുതായിരുന്നു, മറ്റേന്ന് പറയുമ്പോൾ സൈസ്
2: വലുതായിട്ട്.
3: അതെ അതെ, ഇത് ചെറിയ ചെറിയ കട്ടകളാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന് ആദ്യമേ അവർ ഇറക്കിയ 120 വാട്ട്സിന്റെ ചാർജറിന്റെ അകത്ത് സിംഗിൾ പോർട്ടായിരുന്നു, ഇത് ഡ്യുവൽ പോർട്ട് ഉണ്ട്.
2: ഡ്യുവൽ പോർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ചാർജിംഗ് ഡിസ്ട്രിബ്യൂഷൻ? എങ്ങനെയാണ്
3: ചാർജിംഗ് ഡിസ്ട്രിബ്യൂഷൻ? രണ്ടും കൂടെ മാക്സിമം 125 വരെ വരും.
2: രണ്ടും കൂടെ ഒരുമിച്ചാണ്,
3: രണ്ടും കൂടെ ഒരുമിച്ചാണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ 120 വാട്ട്സ്
2: കിട്ടും.
3: ഇതിപ്പോ 120 വാട്ട്സ് വരെ പുറത്തിറക്കിയിരിക്കാനുള്ള കാരണം ഈ പുതിയ A6 അൾട്രയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ തേർഡ് പാർട്ടി ഫോൺസിന് ഇതെല്ലാം ചാർജ്
2: ചെയ്യാം,
3: ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം സപ്പോർട്ട് ചെയ്യും, ഈ ചാർജറും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ വന്നേക്കുന്നതാണ് 100 വാട്ട്സിന്റെ ചാർജർ. 100 വാട്ട്സിന്റെയും ശരിക്കും സിംഗിൾ പോർട്ടാണ്, അപ്പൊ അത് അപ് ടു 100 വാട്ട്സ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ചാർജിംഗ് പറ്റും. അതും ഫാസ്റ്റ് ചാർജിംഗ് ഡിവൈസസിലാണ്. പിന്നെ ലാപ്ടോപ്പും അങ്ങനത്തെ
2: ഡിവൈസും.
3: അപ്പൊ ഇതാണ് ഈ വൺ പ്ലസിന്റെ നമുക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന ന്യൂസ്, ലേറ്റസ്റ്റ് A6 അൾട്രയും 120 വാട്ട്സിന്റെ ഡ്യുവൽ പോർട്ടും 100 വാട്ട്സിന്റെ സിംഗിൾ പോർട്ട് ഗാൻ ചാർജേഴ്സ്.
2: അപ്പൊ എനിക്ക് പുതിയ വരുന്ന ഫോണുകളുടെ കൂടെ എല്ലാം ഈ ഒരു ഗാൻ ചാർജർ ആയി കൊടുക്കാം.
3: തീർച്ചയായിട്ടും,
2: അല്ലെന്നുണ്ടെ മിക്കവാറും ഈ ബോക്സ് എല്ലാം ഈ അഡാപ്റ്റർ ഇരിക്കുന്നതുകൊണ്ടാണ് ബോക്സുകളെല്ലാം വലുതായി വലുത്.
3: ഇതിപ്പം സ്ക്വയർ, ഇതിന്റെ ശരിക്കും ചൈനീസ് ഭാഷയിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ സ്ക്വയർ ബോട്ടിൽ ചാർജർ എന്ന് അറിയപ്പെടുന്നത്.
2: ഓ ശരി ശരി.
3: അപ്പൊ ഒരു ക്യൂബ് കണക്കിരിക്കുകയാണ്, ചെറിയൊരു ബോട്ടിലിന്റെ ഒരു ഫീൽ ആണ്.
2: ഓക്കെ ഓക്കെ.
3: അപ്പൊ അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ.
2: അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസിന്റെ അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വിവോയുടെയും വൺ പ്ലസിന്റെ ഫോണിന്റെയും ചാർജറിന്റെയും കൂടെ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഈ ആഴ്ചത്തെ ഹാർഡ്വെയറിന്റെ ന്യൂസുകളെല്ലാം ഇറക്കുന്ന തീരുവാണ്. മൊത്തത്തിൽ തീരുന്നല്ല, പക്ഷെ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം പിക്ക് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വരാനുള്ള കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വന 90.4 FM.
4: മറുതിര അവളൊരു തിരമാല, ഒരു കര മറുകര അവനൊരു കര പോലെ.

0: ദിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ ഇനി നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസ് വന്നിരിക്കുന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ആദ്യം ഞാൻ പോകുന്ന വെച്ചാല് വാട്സാപ്പ് വഴി നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം എന്നുള്ള ഒരു സംവിധാനം വന്നിരിക്കുകയാണ്. നമുക്കറിയാം വാട്സാപ്പ് വഴി നമുക്ക് UPI ട്രാൻസാക്ഷൻസ് ആൾക്കാർക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് പ്രീപെയ്ഡ് ഫോണുകൾ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നു.
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഒന്ന്
3: പറയാം. തീർച്ചയായിട്ടും. ഇതിപ്പം പുതിയ അപ്ഡേറ്റ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിലാണ് ഇത് വന്നേക്കുന്നത്. വാട്സാപ്പ് ബിസിനസ്സിലല്ല, വാട്സാപ്പ്
2: നോർമൽ
3: വാട്സാപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് വാട്സാപ്പിൻ്റെ ഇതെടുക്കുമ്പോൾ ഇൻ്റർഫേസ് എടുക്കുമ്പോൾ മുകളിൽ ഒരു രൂപയുടെ ഐക്കൺ ഉണ്ടാവും. ആ രൂപയുടെ ഐക്കണിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്.
2: അപ്പോൾ
3: വാട്സാപ്പ് എന്ന് പറയുന്നത് അവർ ശരിക്കും മെറ്റ ഒരു വൺ പ്ലാറ്റ്ഫോം ആക്കി മാറ്റുകയാണ്, യൂണിഫൈഡ് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതായത് മെസ്സേജ്
2: നമ്മുടെ ചൈനയിലെ വിചാറ്റ് പോലെ, ചൈനയിലെല്ലാം വിചാറ്റ് വഴിയാണല്ലോ.
3: അപ്പോൾ അതേപോലെ തന്നെ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് മെറ്റ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടക്കും. പിന്നെ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ക്യാഷ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ക്യാഷ് അയക്കണമെങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ക്യാഷ് അയക്കാം. UPI പേയ്മെന്റ്സ് എല്ലാം നമുക്ക് ഇതുവഴി പറ്റും. പിന്നെ ചില മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ടിക്കറ്റുകൾ നമുക്ക് അതുവഴി ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി അവർ ഇന്ത്യൻ റെയിൽവേസുമായിട്ട് അവർ ടൈപ്പ് ആയി IRCTC ആയിട്ട് ടൈപ്പ് ആയിട്ട് ട്രെയിൻ ബുക്കിംഗ് വരെ
2: പോസിബിൾ
3: ആക്കാനുള്ള ശ്രമങ്ങൾ വരുന്നുണ്ട്.
2: അപ്പം
3: തുടരെ തുടരെയുള്ള അപ്ഡേറ്റ്സിൻ്റെ അകത്തെല്ലാം സംഭവിക്കും. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് നമ്മളുടെ ഇപ്പോൾ ടെലിഫോൺ ടെലികോം ദാതാക്കളായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള എയർടെൽ, വോഡാഫോൺ, ജിയോ, ഈ മൂന്ന് സർവീസ് നെറ്റ്വർക്ക്സുമായിട്ട് അവർ ടൈപ്പ് ആയിട്ടുണ്ട്.
2: അപ്പം
3: നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രീപെയ്ഡ് കണക്ഷൻസ് ഉള്ള യൂസേഴ്സിന് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏത് സർവീസാണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സർവീസാണോ പ്രീപെയ്ഡ് കണക്ഷൻ യൂസ് ചെയ്യുന്നത് ആ സർവീസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്ലാൻ എത്ര വേണം ആ പ്ലാൻ നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിരിക്കണം. നമ്മൾ UPI
2: അതെങ്കിലും
3: അപ്പോൾ അത് പുതിയ അപ്ഡേറ്റ്സിൻ്റെ അകത്താണ് നമുക്ക്. നിങ്ങൾക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ രൂപയുടെ ഐക്കൺ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ ആ രൂപയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും
2: ഈ റീചാർജ് ഓപ്ഷൻ
3: വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, ആ അപ്ഡേറ്റിൻ്റെ അത് ഇതുണ്ടാവും.
2: അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ടാണ്. ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ നമുക്ക് അറിയാം ഡെഡിക്കേറ്റഡ് ആയിട്ട് UPI ട്രാൻസാക്ഷൻ റീചാർജിനൊക്കെ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അതേസമയം വാട്സാപ്പിൽ നമുക്കറിയാം പലപ്പോഴും പല ബഗുകളും പല ഫ്രോഡ് പരിപാടികളും ഒക്കെ നടക്കുന്ന രീതിയിൽ നമുക്ക് അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പൊതുവെ വാട്സപ്പ് വഴി UPI ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണെന്നാണ് എനിക്ക്
3: തോന്നുന്നത്.
2: അപ്പൊ ആ സമയത്ത് ഇങ്ങനെ റീചാർജും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആവില്ലേ?
3: അല്ല, വാട്സാപ്പ് ഓൾറെഡി മറ്റേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഈ തട്ടിപ്പുകൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു നമ്പർ അല്ലെങ്കിൽ ഒരു ഒരു ഒരാളുടെ ഫോളോവേഴ്സിന്റെ ലിസ്റ്റിന്റെ അകത്തുള്ള അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. ശരിക്കും ഇപ്പോൾ വാട്സാപ്പിന്റെ കമ്പനിയുടെ തിയറി അനുസരിച്ചിട്ട് വാട്സാപ്പിന്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ചെയ്തിട്ടാണ് അത് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് നമുക്ക് ജെനുവിൻ ആയിട്ട് നമുക്ക് എൻഡ് യൂസറിനാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ജെനുവിനിറ്റി ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. വാട്സാപ്പിന് അസിറ്റീസ് നമുക്ക് മെസ്സേജസ് ആരെങ്കിലും ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ വാട്സാപ്പിന്റെ മെസ്സേജസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് ഫേസ്ബുക്ക് തരുന്നുണ്ട്, ഐ മീൻ മെറ്റ തരുന്നുണ്ട്. അപ്പൊ കാരണം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് വാട്സാപ്പ്. പിന്നെ ഈ പേയ്മെന്റ്സിന്റെ ശരിക്കും ഇത് വാട്സാപ്പിൽ ഇപ്പൊ ഇത്രയും പോപ്പുലർ ആയിട്ടില്ല. ഈവൻ ദോ നമ്മൾ മെസ്സേജിങ്ങിന് വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പേയ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആൾക്കാർ യൂസേഴ്സ് അത്രത്തോളം ഫെമിലിയർ ആയിട്ടില്ല. പക്ഷെ അത് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത്. കാരണം ഇപ്പൊ നമ്മള് ഞാനിപ്പോ അഖിലുമായിട്ട് സംസാരിക്കുമ്പോൾ അഖിലിന് ഇപ്പം ഒരു കാശിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അഖിലിന് ഞാൻ കുറച്ച് കാശ് തരാനുണ്ട്.
2: അപ്പൊ
3: തന്നെ
2: നമ്മളപ്പോണ്ട
3: കാര്യമില്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പേ ചെയ്യാൻ പറ്റും. ആ ഒരു സൗകര്യം എൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് അത്രത്തോളം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പ്.
2: അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കറിയാം നമ്മളെ വിചാറ്റ് ചൈനയിൽ നടക്കുന്നത്, കാരണം ആ ഒരു ആപ്പ് ഇല്ലാതെ ആക്ച്വലി ചൈനയിലോട്ട് നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോലും പോകാൻ
3: പറ്റില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം വിചാറ്റ് ആണ് ഫുള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈവൻ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പോലും വിചാറ്റ് യൂസ്
2: ചെയ്യുന്നത്.
3: അത് വിചാറ്റിന് ശരിക്കും ക്യു ആർ കോഡ് സ്കാനേഴ്സ് വരെ എന്ന് വെച്ചാൽ ഒരു വിചാറ്റ് ഉണ്ട്, മറ്റൊരാൾക്കോ വിചാറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കോൺടാക്ടിൽ
2: കൊണ്ടുപോകാൻ
3: ഷെയർ ചെയ്യാം
2: പറ്റും.
3: അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ്
2: പ്ലാനിലായിരിക്കും ചില വാട്സ്ആപ്പും പോകുന്നത്.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതാണ് പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ റുപ്പി ഐക്കണ്ടാത്ത രൂപയുടെ ഐക്കണ്ടാത്ത നമ്മൾ ക്ലിക്ക്
2: ചെയ്യുക.
3: അപ്പൊ നമുക്ക് മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് അവിടെ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ മറ്റൊരാളുടെ നമ്പർ ആണെങ്കിൽ ആ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക.
2: ഓക്കെ,
3: എന്നിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉള്ളത് ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, വോഡഫോൺ ഐഡിയ ഉണ്ട്.
2: ഓക്കെ,
3: ഈ മൂന്ന് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ നമ്മുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്യൂട്ടബിൾ പ്ലാൻ, അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഓരോ നെറ്റ്വർക്കിനുള്ള പ്ലാനുകൾ ഉണ്ടാവും, ആ പ്ലാനുകൾ ലിസ്റ്റ് ചെയ്യും. ആ പ്ലാനുകൾ നമുക്ക് ഏത് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് പേയ്മെന്റ് മോഡ് കൊടുക്കുക. അതിനകത്ത് യു പി ഐ ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത്
2: കാണിക്കും.
3: അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് അത് ചെയ്യുക, എന്നിട്ട് കംപ്ലീറ്റ് ദ പേയ്മെന്റ് പ്രോസസ്. അത് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരു നാലോ അഞ്ചോ സ്റ്റെപ്പിന്റെ അത് കാര്യങ്ങൾ തീരും. ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ ഐക്കണിൽ നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്യുക. അവിടെ മൊബൈൽ പ്രീപെയ്ഡ് റീചാർജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മളുടെ നമ്പരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നമ്പർ
2: അടിച്ചു കൊടുക്കുക,
3: റീചാർജ് ചെയ്യേണ്ട ആളുടെ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് സർവീസ് പ്രൊവൈഡർ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അവരുടെ പ്ലാനും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഏതാണെന്ന് നോക്കുക. ആ യു പി ഐ ആയിരിക്കും, ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് ഉണ്ടാകും, ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകും, ഏതാണെന്ന് വെച്ച്
2: കഴിഞ്ഞാൽ ചൂസ് ചെയ്യുക,
3: പേയ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വാട്സാപ്പിന്റെ അകത്ത് വന്നേക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.
2: ഓക്കെ, ഈ വാട്സാപ്പ് പേയ്മെന്റ് കാര്യം പറയുന്നതിന്റെ കൂടുതൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ആപ്പിൾ പേ ആക്റ്റീവ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്.
3: അതെ, മിഡ് ജൂൺ, ഐ മീൻ മിഡ് 2026 ജൂണോട് കൂടി അത് ആക്റ്റീവ് ആവും എന്നാണ്. കാരണം ആപ്പിൾ ഇപ്പോഴും ആപ്പിളിന്റെ ആപ്പിൾ പേയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആപ്പിൾ പേ ഓൾറെഡി ഇന്റർനാഷണലിൽ ഒരുപാട് നാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
2: ഒത്തിരി പേര്, കാരണം യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആപ്പിൾ പേ തന്നെയാണ്.
3: അതെ അതെ,
2: നല്ല സെക്യൂർ ആണെന്ന് എന്നാണ് പറയുന്നത്.
3: അതെ, സെക്യൂരിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മളിപ്പം യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ സീറോ കോസ്റ്റ് ആണ്, സർവീസ് ചാർജസ് സീറോ കോസ്റ്റ് ആണ്. പക്ഷേ ആപ്പിൾ പേക്ക് ഒരു 15-20 ബേസ് പോയിന്റ്സ് പോകും.
2: ഓ ശരി ശരി,
3: അത് കൊടുക്കാൻ ഇന്ത്യക്കാർ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം.
2: അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ആ സർവീസ് ചാർജ് ഉണ്ടാവും,
3: ആ സർവീസ് ചാർജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ പല ബാങ്കുകളോട് അവർ സംസാരിച്ചിട്ടുണ്ട്, അതിനകത്ത് കുറെ ബാങ്കുകളോട് അവർ ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിൾ പേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിൾ ഫോൺസ് യൂസ് ചെയ്യുന്നവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം, അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ എബവ് മിഡിൽ ക്ലാസ് ആയിരിക്കും, അപ്പർ മിഡിൽ ക്ലാസ്
2: വിശ്വാസം.
3: അപ്പോൾ അവർക്ക് ഈ ഒരു 15-20 ബേസ് പോയിന്റ്സ് ഷെൽ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമല്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആപ്പിൾ. ആപ്പിളിന് ട്രില്യൺ ഡോളർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്ത്
2: ലോൺ എടുത്താണ് ഫോൺ എടുക്കുന്നത്.
3: ആപ്പിളിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതെങ്ങനെ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ എന്തായാലും ഈ വർഷം നടുക്ക് ജൂൺ ജൂലൈയോട് കൂടി അത് റോൾ ഔട്ട് ചെയ്യും എന്നാണ് വിശ്വാസം. അങ്ങനത്തെ ന്യൂസുകളാണ് വരുന്നത്, നമുക്ക് എന്തായാലും നോക്കാം.
2: ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ
3: അത് ഇതിപ്പം ഈ നമുക്കിപ്പം ശരിക്കും ഈ ഓൺലൈൻ പേയ്മെന്റ് അതായത് ക്യാഷ്ലെസ് പേയ്മെന്റ് ഒരു സ്റ്റാൻഡേർഡായി മാറി.
2: ഞാനിന്നിപ്പോ കയ്യിൽ കാശ് കൊണ്ടുകൊടുക്കുന്ന പരിപാടി
3: ഇല്ല. എല്ലാരും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ പേയ്മെന്റുകളാണ്, യു പി ഐ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്.
2: കാര്യം വാലറ്റ്സ് പോലും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ലൈസൻസ് അടക്കം ആധാർ അടക്കം എല്ലാ സാധനങ്ങളും മറ്റേ ഡിജി ലോക്കറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കാശിന് നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഉണ്ട്. എവിടെ ചെന്നാലും ഇപ്പോൾ ചെറിയൊരു കടയിലാണെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ നമുക്ക്
3: പോകാം. ശരിക്കും അതിന് അതിന്റേതായ ഭവിഷ്യത്തുകളും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ഈസ് ഓഫ് യൂസ് ഭയങ്കരമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ആൾക്കാരെ അതിനെ അതിലേക്ക്.
2: പിന്നെ ഗവൺമെന്റിന്റെ കണക്ക് കുറച്ചിട്ട് കൃത്യമായിട്ട്
3: കിട്ടുകയും ചെയ്യും. ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന മധ്യവയസ്കരും അതിന് മൂത്തവരും ഒക്കെ ഇപ്പം ഇതിന്റെ വക്താക്കളായി മാറി.
2: അപ്പോൾ അതാണ് നമ്മളെ വാട്സപ്പിന്റെ പ്രീപെയ്ഡ് മൊബൈൽ റീചാർജുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിന് മുകളിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. അപ്പോൾ അടുത്ത ഇനി നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആപ്പുകൾ എണ്ണമറ്റമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട് നമുക്ക് പറയുന്നതായിട്ടാണെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, പിന്നെ സ്നാപ്ചാറ്റ് ഉണ്ട്. അത് എനിക്കൊന്ന് കുറച്ചുകൂടെ പുതിയ ജനറേഷൻ കുട്ടികളുടെ അടുത്താണ് അത് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്നാപ്ചാറ്റുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം പുതിയൊരു ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: നല്ല പാട്ട്. എന്നു മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ?
1: അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണു നാഗവള്ളി ആണെങ്കിലും ഉള്ളിൽ മൈക്കിൾ ജാക്സൺ ആണമ്മേ.
0: ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി.
1: തള ചാവുമ്പോ
0: പാട്ടും.

0: ഇന്നിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645

0: 1 6 8 എന്ന നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനവേട്ട, മെറ്റ ഒരുപാട് ആപ്പുകൾ ഇറക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ആപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങിയ ആപ്പുകൾ വലുതാവുന്ന കണ്ടപ്പോ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ച ഒരു ആപ്പാണ് വാട്സ്ആപ്പ്. അപ്പൊ അതിന് മുന്നേ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പിനെ അക്വയർ ചെയ്തു, ഇൻസ്റ്റാഗ്രാം ഇറക്കി, പിന്നെ നമുക്ക് ഇടക്കാലം കൊണ്ട് ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇറക്കി. അപ്പൊ ഈ ത്രെഡ്സ് ഒന്നും അത്ര ഹിറ്റ് ആയില്ലെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമും എനിക്ക് തോന്നുന്നു നിലവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസേജ് ഉള്ളത് വാട്സ്ആപ്പിനും ഇൻസ്റ്റാഗ്രാമിനും പിന്നെ ഫേസ്ബുക്കിനും ഒക്കെയാണ്. അപ്പോ പുതിയ ഈ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ആപ്പുമായിട്ട് ഇൻസ്റ്റാഗ്രാം വരുവാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയത് ന്യൂ ജനറേഷൻ കുട്ടികളുടെ സ്നാപ്ചാറ്റുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റൻസ് കൊണ്ടുവരുന്നത്. എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ്, എന്താണ് ശരിക്കും അതിന്റെ യൂസേജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്?
3: അല്ല, അത് ശരിക്കും ഈ എഫിമറൽ ആയിട്ടുള്ള മെസ്സേജസ്, അതായത് ഇപ്പം ഷോർട്ട് ടേമിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് അങ്ങനത്തെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നാപ്ചാറ്റിന് അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആക്ച്വലി അങ്ങനെ ഒരു ഫീച്ചറിൽ ഡെഫിസിറ്റ് ആയിരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മറ്റേ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെയിൻ പോയിന്റ് കണ്ടിട്ട് അവർ അത് കോപ്പി അടിച്ചതാണ്. അപ്പൊ അതിനൊരു ശരിക്കും സ്നാപ്ചാറ്റിന് അതിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. കാരണം അങ്ങനത്തെ ഫോട്ടോ ഷെയർ ചെയ്യും. ഇപ്പൊ ജെൻസി പിള്ളേരെല്ലാം അങ്ങനത്തെ, കാരണം വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാൻ പോലും നിൽക്കില്ല. നമ്മൾ സ്നാപ്ചാറ്റിന്റെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് തന്നെ, സ്നാപ്ചാറ്റിന്റെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, അപ്പോഴേ ഷെയർ ചെയ്യുന്നു. അതിനകത്ത് പിന്നെ ആപ്പാടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഫിൽട്ടേഴ്സ് ആണ്, നമുക്ക് പല കോമാളി വേഷങ്ങളൊക്കെ എന്നിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇൻസ്റ്റൻസ് ആപ്പും കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടോ ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല, കാരണം ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. പക്ഷെ ഇന്ത്യയിൽ ഇറക്കാതെ അവർ സെലക്ട് കൺട്രീസിൽ മാത്രമേ ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നുള്ളൂ, ഇൻക്ലൂഡിംഗ് സ്പെയിൻ ആൻഡ് ഇറ്റലി. പക്ഷെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
2: നമ്മുടെ
3: ഡൗൺലോഡ് ബട്ടൺ വരില്ല എന്നേ ഉള്ളൂ. പക്ഷെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് തുടങ്ങി വരുന്നുണ്ടാവും. അപ്പൊ ഈ ഇതിന്റെ ശരിക്കും ഫങ്ഷനാലിറ്റി ഇതാണ്, നമുക്ക് ഒരു 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം.
2: ഓക്കെ,
3: നമ്മളുടെ ഫോളോവേഴ്സ് ആയിരിക്കണം. ആ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ
2: പറ്റുള്ളൂ,
3: മറ്റൊരു വ്യക്തിക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ക്യാമറ റോളിനകത്ത്, നമ്മുടെ ഓൾറെഡി ഫോണിന്റെ ക്യാമറക്കകത്ത് നമ്മൾ എടുത്തേക്കുന്ന ഫോട്ടോസിന്റെ അത് അപ്ലോഡ് ചെയ്യാനും പറ്റില്ല.
2: ഓ ശരി,
3: ഇൻ ആപ്പിന്റെ അകത്തുള്ള ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് ഫോട്ടോസ് എടുക്കാൻ പറ്റൂ, എഡിറ്റിംഗും പറ്റില്ല.
2: ഫിൽട്ടേഴ്സൊക്കെ
3: ആഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അതെടുത്ത് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇൻസ്റ്റൻസ് ആപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഈ സ്നാപ്ചാറ്റിന്റെ അകത്ത് ഉണ്ടാക്കുന്ന സ്നാപ്ചാറ്റിലുള്ള ഒരു ഫാൻ ബേസ് ഇതിന്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നാപ്ചാറ്റ് ഭയങ്കര ഹാർഡ് കോർ ആണ്. അവര് എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ട് കുറെ അപ്ഡേറ്റ്സ് ഇറക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം വിജയകരമാകുന്നതിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ത്രെഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ, ത്രെഡ്സ് വന്നത് പിന്നെ ട്വിറ്ററിനെ ബീറ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ ത്രെഡ്സ് എങ്ങും എത്തിയില്ല.
2: അതെ,
3: അപ്പൊ അതൊരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ അതങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റൻസ് എത്രത്തോളം സക്സസ്ഫുൾ ആവും എനിക്കറിയില്ല, എങ്കിലും അത് ലോഞ്ച് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആയതിനു ശേഷം എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്റെ യൂസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ തൽക്കാലം അത് ഇൻസ്റ്റൻസ് സെപ്പറേറ്റഡ് ആപ്പായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊരു ഇൻസ്റ്റാഗ്രാമിന്റെ പാർട്ടായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ പാർട്ടായിട്ട് മാറുമ്പോൾ കുറച്ചും കൂടെ സ്വീകാര്യത ലഭിക്കുമായിരിക്കും, കാരണം എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അതിനൊരു സ്വീകാര്യത ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും.
2: കാത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റൻസ് ആപ്പിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും പുതിയ ജനറേഷനുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്യുക, സ്നാപ്ചാറ്റിൽ നിന്നുള്ള ഒരു പറ്റം ആൾക്കാരെ തിരിച്ച് ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഇൻസ്റ്റാഗ്രാം കുറച്ചുകൂടെ ലൈവ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഇൻസ്റ്റാഗ്രാം ഈ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഇന്ത്യയിലേക്ക്, കാരണം എനിക്ക് തോന്നുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നല്ല ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള രാജ്യങ്ങളൊന്നാണ്
3: ഇന്ത്യ.
2: അപ്പൊ ഉറപ്പായിട്ടും അവർ അത് ഇന്ത്യയിൽ കൊണ്ടുവരാതിരിക്കത്തില്ല. മേബി ചിലപ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ ഒക്കെ നടത്താനായിരിക്കും മറ്റ് രാജ്യങ്ങളിൽ അത് യൂസ് ചെയ്ത് തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്.
3: കാരണം ത്രെഡ്സും ആദ്യമേ ഇന്ത്യ ലോഞ്ച്
2: ചെയ്തിട്ടില്ല,
3: കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ എല്ലാം അവര് ടെസ്റ്റ് ആൻഡ് ട്രയൽ ആൻഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറുള്ളൂ.
2: ഓക്കെ,
3: അപ്പൊ കാരണം ആ യൂസേഴ്സിന്റെ ഇടയ്ക്കുള്ള പെനിട്രേഷൻ വളരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് ഒരു ആപ്പുമായിട്ട് വരുമ്പോഴത്തേക്ക് അവരെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ചെയ്ത് നടത്തിയതിനു ശേഷം മാത്രമേ, കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇന്ത്യയിൽ
2: ഇറക്കാറുള്ളൂ.
3: അപ്പൊ അത് സക്സസ്ഫുൾ ആണ്. കാരണം ഇന്ത്യയിലെ ആൾക്കാർക്ക് അത്രത്തോളം ആ ഒരു
2: അത്രയും വലിയൊരു നെഗറ്റീവ്
3: ഫീഡ്ബാക്ക്, അത്രയും മില്യൻസ് ഓഫ് യൂസേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അവരെ വളരെ ദോഷകരമായി ബാധിക്കും.
2: അപ്പോ എന്തായാലും

0: ഇൻസ്റ്റൻസ് ആപ്പിനെ പറ്റി, ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റൻസ് ആപ്പിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ്. അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ന്യൂസ് ആണ് നമുക്ക് വരുന്നത്. എക്സ് ചാറ്റ്, അതായത് എലോൺ മസ്കിന്റെ നമ്മള് പണ്ടത്തെ ട്വിറ്റർ, ഇപ്പൊ എക്സ് ആയ ആ എക്സിന്റെ എക്സ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഐഫോണിലേക്കും ഐപാഡിലേക്കും എത്തിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ ന്യൂസ്? അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്?
1: അതെ, അത് വാട്സാപ്പിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലോൺ മസ്ക് പറയുന്നത്. വെച്ചാൽ വാട്സാപ്പിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതിനേക്കാൾ നല്ലത് എന്റെ എക്സ് ചാറ്റ് ആണെന്നാണ്. അപ്പം ഈ എക്സ് ചാറ്റ് എന്ന് പറയുന്ന വാട്സാപ്പിന്റെ അതേ ഫീച്ചർ തന്നെയാണ്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് ട്വിറ്ററിന്റെ അകത്തുള്ള, ഇപ്പം വാട്സാപ്പിന്റെ പ്രത്യേകത വെച്ചാൽ ഫോൺ നമ്പർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത് വേണ്ട, നമുക്ക് ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ചാറ്റിനകത്ത് ആഡ് ചെയ്യാം
0: പറ്റും.
1: അപ്പൊ ഓട്ടോമാറ്റിക്കലി ട്വിറ്ററിൽ നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം എക്സ് ചാറ്റിലേക്കും വരും. അവർക്ക് എക്സ് ചാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും
0: സംസാരിക്കാം.
1: അതാണ് എക്സ് ചാറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി. പിന്നെ ഈ അദ്ദേഹം പറയുന്ന, എലോൺ മസ്ക് പറയുന്നത്, അത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്, അപ്പൊ ഇതിന്റെ അകത്ത് ഇടയ്ക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അത് മാത്രമല്ല, എക്സിന്റെ ചാറ്റുകളൊന്നും അവരുടെ സെർവറുകളൊന്നും സേവ് ചെയ്യുന്നില്ല, എല്ലാം യൂസേഴ്സിന്റെ ഫോണിലാണ്, അതായത് ഫോണുകളിലാണ് സേവ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് ആർക്കും ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ആരും കമ്പനികളൊന്നും യൂസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്.
0: ഓക്കെ,
1: പിന്നെ എലോൺ മസ്ക് പറയുന്നുണ്ട് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ തൽക്കാലം പിന്നെ ആപ്പിളിന്റെ ഡിവൈസസിൽ, iOS ഡിവൈസസിൽ മാത്രമേ ഇത് ആപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
0: ഓക്കെ,
1: അതായത് ഐഫോണിലും ഐപാഡിലും വന്നു തുടങ്ങിയിട്ടില്ല, അതിന് അടുത്ത ഇറ്ററേഷനിലേക്ക് വരുള്ളൂ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം വൺസ് ഈ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് അയക്കാം. അത് മാത്രമല്ല, ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി, എക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഡൈയിങ് ആണ്, കാരണം അതിന്റെ അത് കൂടുതലും സ്പാം ഒക്കെയാണ്.
0: ഓക്കെ,
1: പക്ഷെ അതും കൂടി ഇപ്പൊ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ് ചാറ്റ് കൂടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്.
0: ശരി ശരി,
1: അപ്പൊ അതിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കമ്മ്യൂണിറ്റീസിന്റെ അകത്ത്. അത് റെഡിറ്റ് ഫോറം കണക്ക് ഒരു ഫോറം ആണ് അത് ആക്ച്വലി. അപ്പൊ അതിനകത്ത് നമുക്ക് ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം പറ്റും, ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വാട്സാപ്പിന്റെ എന്തൊക്കെ ഫീച്ചർ ഉണ്ടോ ആ ഫീച്ചേഴ്സ് എല്ലാം എക്സ് ചാറ്റിന്റെ അകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫോൺ നമ്പറിന്റെ ആവശ്യമില്ല, ട്വിറ്ററിന്റെ ഐഡി
0: അക്കൗണ്ട്
1: ലോഗിൻ ചെയ്യാം. ഫോൺ നമ്പർ ബേസ് ചെയ്തുകൊണ്ടല്ല അവർ അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യുന്നത്.
0: അപ്പൊ അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ റീജിയൻ ബേസ് ചെയ്താണോ ഇപ്പോ അതോ ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ രാജ്യത്തും അവൈലബിൾ?
1: ഇന്റർനാഷണലി ഇത് അവൈലബിൾ ആണ്, പക്ഷെ ഐഫോൺ യൂസേഴ്സ് iOS യൂസേഴ്സിന് മാത്രമേ ഇത് അവൈലബിൾ ആണ്. അതെ അതെ അതെ. പിന്നെ നമുക്ക് കോൾസ് വിളിക്കാം, ചാറ്റ് ചെയ്യാം, ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം, മെസ്സേജസ് ഷെയർ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വാട്സാപ്പിൽ നമ്മൾ ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്.
0: അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് എക്സ് ചാറ്റിന്റെ ന്യൂസ് വരുന്നത്. ഇനിയിപ്പോ എന്തായാലും നമുക്ക് വരുന്ന ഒരു പുതിയ ന്യൂസ് എന്താന്ന് വെച്ചാല്, അതിപ്പോ പലപ്പോഴായിട്ട് നമ്മൾ ശ്രോതാക്കളും പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ പല രീതിയിൽ, അതിപ്പോ ചില ആപ്ലിക്കേഷൻസ് വഴിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചില ലിങ്കുകളൊക്കെ വഴിയായിരിക്കാം, ഒരുപാട് ഫ്രോഡ് പരിപാടികളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നടക്കും, മാലിഷ്യസ് പരിപാടികളും ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല ശ്രോതാക്കളും പലപ്പോഴും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന മെസ്സേജിൽ ഒന്നാണത്. അതിന് പല പല ടിപ്സ് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഇന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇന്നിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പനുവേട്ട, നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ എങ്ങനെയൊക്കെ മാക്സിമം പ്രൊട്ടക്ഷൻ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും? അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ വരും സമയങ്ങളിൽ പുതിയ എന്തെങ്കിലും ഒരു സംഭവം വന്ന് ക്രാക്ക് ചെയ്യും നമ്മളെ സേഫ്റ്റിയും സെക്യൂരിറ്റി എല്ലാം. അപ്പൊ എന്നിരുന്നാൽ പോലും നിലവിൽ നമുക്ക് ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ മാക്സിമം ആൻഡ്രോയിഡ് ഫോണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും?
3: തീർച്ചയായിട്ടും ഇപ്പം പുതിയ ആൻഡ്രോയിഡ് 16 അകത്ത് ഗൂഗിൾ ഓൾറെഡി ആ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാനുവലായിട്ട് പോയി ഓണും ഓഫ് ആക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ ഈ ആൻഡ്രോയിഡ് 16 ലോഞ്ച് ആയത് കഴിഞ്ഞ ജൂണിലാണ്. അപ്പൊ അന്ന് തൊട്ടേ ഈ ഫീച്ചർ അവൈലബിൾ ആണ്.
2: പക്ഷേ
3: പുതിയൊരു അപ്ഡേറ്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സിന്റെ അകത്ത് ഇത് കുറച്ചുകൂടെ കൂടുതൽ ഇത് സുതാര്യമാക്കിയിട്ടുണ്ട്, എളുപ്പമാക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആക്കിയിട്ടുണ്ട്. ഈ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിന്റെ അകത്ത് ഇപ്പൊ വന്നേക്കുന്നത്. അത് ശരിക്കും നമ്മുടെ ഗൂഗിളിന്റെ തന്നെ ക്രോം, ഗൂഗിളിന്റെ മെസ്സേജിങ്, ഫോൺ കോൾസ്, ഇതിന്റെ അകത്തൊക്കെ വരുന്ന സ്പാം കോൾസുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ഇപ്പൊ മലീഷ്യസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സുകൾ, പിന്നെ ഈ ലിങ്ക് പാസ് ചെയ്യുന്ന മെസ്സേജസുകൾ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഫോൺ തന്നെ ആൻഡ്രോയിഡ് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ട, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫോൺസിന്റെ അകത്ത് മാത്രമേ നമുക്ക് ഇത് സാധിക്കുകയുള്ളൂ. ആൻഡ്രോയിഡ് 16 അകത്താണ് ഈ അപ്ഡേറ്റ്
2: വന്നേക്കുന്നത്.
3: സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആൻഡ്രോയിഡ് 16 ആയിട്ട് പുതിയ ഫോണുകൾ ഉള്ളവരെല്ലാവരും ആൻഡ്രോയിഡ് 16 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ.
2: അപ്പൊ
3: ആൻഡ്രോയിഡ് 16 അകത്ത് അവർ വന്നേക്കുന്ന സെറ്റിംഗ്സിന്റെ ആപ്പിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സെറ്റിംഗ്സ് ആപ്പിൽ പോവുക. സെറ്റിംഗ്സ് ആപ്പിന്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
2: ഓക്കെ,
3: അവിടെ അതർ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതർ സെറ്റിംഗ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾ സർവീസസ്, അതായത് ഗൂഗിളിന്റെ സർവീസസ് അവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
2: ഓക്കെ,
3: അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അതൊരു സ്ലൈഡർ ബാർ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടൺ ആണ് അത് എനേബിൾഡ് ആവും. വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പ് ഉള്ളവർക്ക്, ഗൂഗിളിന്റെ ഒരു ആപ്പ് ഉണ്ട്, ഗൂഗിളിന്റെ ആപ്പിൽ ചെന്നിട്ട് നമുക്ക് ഓൾ സർവീസസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിൽ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ എനേബിൾ ആണ്. ഈ പിന്നെ എനേബിൾ ആവുന്ന ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്രോമിലും മെസ്സേജസിലും ഫോൺ കോൾസിലും എനേബിൾഡ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പൊ സ്പാം കോൾസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രൂ കോളർ പോലുള്ള തേർഡ് പാർട്ടി

0: അക്കൗണ്ട് ഉണ്ടാക്കി ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ വിപ്ലവം എനേബിൾ ചെയ്തിരിക്കുന്നത്.
1: ഓക്കെ,
0: അവര് കൂടുതൽ ഫോക്സ് ചെയ്യുന്നത് ഇന്ത്യയിലെ വേണ്ടിയിട്ടാണ്.
1: ഇന്ത്യക്ക് വേണ്ടിയിട്ട്, കാരണം അത്രയും പോപ്പുലേഷൻ ഉള്ളപ്പോഴത്തേക്ക് ഇതിനുള്ള ചാൻസസ് കൂടുതലാണ്.
0: അതെ അതെ, ഇത് നിങ്ങൾക്ക് എപ്പോ വേണേലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് എനേബിൾ ചെയ്യാം, നമുക്ക് ആവശ്യാനുസരണം എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. പിന്നെ ഒരു ഒരു യൂസർ ചോദിച്ചത് ഇത് സ്ക്രീൻ ലോക്ക്, ശ്രോതാവ് ചോദിച്ചത് സ്ക്രീൻ ലോക്ക് നമുക്ക് എനേബിൾ ചെയ്യേണ്ടി വരുമോ ഓരോ തവണ നമ്മൾ ഇത് എനേബിൾ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും, കാരണം ഇത് ഫോൺ ഓണാക്കി അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ഓണാക്കുന്ന സമയത്ത് ഫോൺ റീസ്റ്റാർട്ട് ആവും.
1: ഓ ശരി ശരി, ഓക്കെ.
0: അപ്പൊ ആ റീസ്റ്റാർട്ട് ആവുന്ന സമയത്തും എനേബിൾ ചെയ്യാൻ ചെയ്യുന്ന എനേബിൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും അവർ നമ്മളുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻ ലോക്കോ ഫേസ് ലോക്കോ എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്റർ ചെയ്യാൻ പറയും, അത് ചെയ്യേണ്ടി വരും.
1: ശരി ശരി ശരി.
0: പിന്നെ മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയിൽ നിന്നുള്ള ഒരു കോളോ മെസ്സേജസോ നമുക്ക് ബ്ലോക്ക് ആവുന്നുണ്ട്. അങ്ങനത്തെ കോൾസ്, പേഴ്സണൽ മെസ്സേജസോ അല്ലെങ്കിൽ അൺലെസ് അതർവൈസ് ആ ഫോൺ നമ്പർ സ്പാം ആയിട്ട് ആരെങ്കിലും ഫ്ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല.
1: കിട്ടില്ല, ഓക്കെ.
0: പക്ഷെ വല്ലാതെ പേഴ്സണൽ നമ്പേഴ്സ് ഓരോരുത്തരുടെ പേഴ്സണൽ നമ്പേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഫോൺ കോൾ സ്വീകരിക്കാൻ പറ്റും.
1: നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക്.
0: തീർച്ചയായിട്ടും. ഇപ്പം നെറ്റ്വർക്കുകളും ഇപ്പം എയർടെൽ പോലെ വോഡാഫോൺ ജിയോ എല്ലാവരും സ്പാം കോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കാണിക്കാറുണ്ട്, ഹറാസ്മെന്റ് കോൾസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കാറുണ്ട്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവുകയും ചെയ്യും.
1: ബ്ലോക്ക് ആവുകയും ചെയ്യും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ക്രോമോ മെസ്സേജ്, ഗൂഗിൾ മെസ്സേജസ്, അതായത് നോർമലി ഉള്ള നമ്മൾ SMS സർവീസ്, ഫോൺസ്, ഇതിനകത്തൊക്കെയാണ് വരുന്നത്. ഇപ്പം അതെല്ലാം നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും ആപ്പിൽ ഇതുപോലെ വന്നാൽ അതിന് ഇതുമായിട്ട് എന്തെങ്കിലും കാണാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വാട്സാപ്പിൽ ഒരു ലിങ്ക് വന്നു, അപ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുമോ?
0: വാട്സാപ്പിൻ്റെ അകത്തുനിന്ന് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ക്രോം വഴിയാണ് പോകുന്നെങ്കിൽ ക്രോം ബ്ലോക്ക്,
1: ക്രോം അത് ബ്ലോക്ക് ചെയ്യും. ഓ ശരി ശരി, ഓക്കെ ഓക്കെ.
0: അതല്ല വേറെ ഏതെങ്കിലും ബ്രൗസർ,
1: ഒബ്വിയസ്ലി നമ്മൾ ഏത് ലിങ്കും അപ്പോൾ അതിനകത്തുള്ള ബ്രൗസറിലായിട്ടായിരിക്കും കണക്ട്
0: ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ബ്രൗസർ ഏതാണോ ആ ബ്രൗസർ വഴിയായിരിക്കും ലിങ്ക്
1: ഓപ്പൺ ആവുന്നത്. അതെ അതെ.
0: ക്രോമിന് വേറെ നിങ്ങൾ ഒപ്പെയർ ആയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഡ്ജോ
1: ആണെങ്കിൽ ചിലപ്പോൾ അത് ബൈപാസ് ചെയ്ത്
0: ചാൻസ് ഉണ്ട്. പക്ഷേ ക്രോമിലാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും.
1: ബ്ലോക്ക് ചെയ്യും, ഓക്കെ ഓക്കെ. എന്തായാലും അതൊരു നല്ല ഫീച്ചറാണ്, നമുക്ക് ഈ
0: പറഞ്ഞ
1: എനേബിൾ ചെയ്തിടാൻ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി, കൃത്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞുതരാം.
0: അതെ,
1: അപ്പോൾ ഉറപ്പായിട്ടും എനേബിൾ ചെയ്ത്, കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഞാൻ എനേബിൾ ചെയ്യുന്ന ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം, വളരെ പതുക്കെ തന്നെ പറയാം. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആപ്പിൽ പോവാം.
1: ഓക്കെ,
0: നമ്മുടെ സെറ്റിംഗ്സ് ഫോണിന്റെ സെറ്റിംഗ്സ് ആപ്പിൽ ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അഡ്വാൻസ് പ്രൊട്ടക്ഷൻ എന്നൊരു ബട്ടൺ വരും, അവിടെ അതർ സെറ്റിംഗ്സ് ഉണ്ട്, ആ സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനേബിൾഡ് ആവും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പ് ഉള്ളവർ,
1: അതെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ലാപ്പിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്.
0: അതെ, അത് ആ ഗൂഗിൾ ആപ്പ് ഉണ്ട്. ആ ഗൂഗിൾ ആപ്പിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആപ്പിൽ ചെല്ലുമ്പോൾ ഓൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ വരും. അവിടെ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത്
1: ഓണാക്കുക,
0: ഓട്ടോമാറ്റിക്കലി അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ഓണാകും.
1: ഓക്കെ ഓക്കെ,
0: ഇത്രമാത്രം ചെയ്യുക, അത്രേ ഉള്ളൂ.
1: അപ്പോൾ അത്രയാണ് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ആക്റ്റീവ് ആക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിപാടികൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇത്രയും ന്യൂസോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089493559 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കായിട്ട് മനോഹരമായിട്ടുള്ള ആൽബം സോങ്സും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം

സുവിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ടൈമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്ത് തരാൻ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് എന്താണ് നമ്മുടെ മ്യൂസിക് ബീറ്റ്സിൽ ആൽബം സോങ്സും വിശേഷങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785 ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 8848558785. അപ്പോൾ ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്. പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. ആൽബം സോങ്സ് ആണ്, പ്രത്യേക കാറ്റഗറിയാണ്. ആൽബം സോങ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ എന്നോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മണിക്കൂർ കടന്നു പോകുമ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുന്ന ഒരാളെ ലൈവ് കോളർ കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലൈവ് കോളർ ആരാണ് എന്ന് കൂടി നമുക്കിങ്ങനെ കാത്തിരിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടും നമ്മൾ ആൽബം സോങ് എന്ന് പറയുമ്പോൾ പല സബ്ജക്റ്റിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകാറുണ്ട് എങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെയും പിന്നെയും ഉടക്കി പോകുന്നത് പ്രണയമാണ് അല്ലേ. പ്രണയഗാനങ്ങളാണ് കൂടുതലും ആൽബം സോങ്സിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിൽ നിരവധി പ്രണയഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യ പ്രണയത്തെപ്പറ്റി നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ചില നഷ്ടപ്രണയങ്ങളെപ്പറ്റി ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ വിരഹം എല്ലാം കണക്ട് ചെയ്ത് പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മ്യൂസിക് ബീറ്റ്സിൻ്റെ യാത്രയിൽ നമ്മുടെ ആദ്യ പ്രണയത്തിലൂടെയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചാലോ. അപ്പോൾ നിങ്ങളുടെ ആദ്യ പ്രണയം ആരായിരുന്നു അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ആദ്യ പ്രണയം ആരായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആ ഒരു പ്രണയിനിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, കുറേ നാൾക്ക് ശേഷം കാണാതിരിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് റേഡിയോയിലൂടെയൊക്കെ ഒന്ന് പറയാൻ ആ ഒരു വ്യക്തി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അല്ലേ. യെസ്, അപ്പോൾ ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു സൂപ്പർ ഒരു സോങ്, അതായത് ഈ ഒരു പ്രണയത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൽബം സോങ്സ് ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ടാണ് 2000-ൽ, അതായത് 2000 ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിലും നമ്മൾക്ക് എല്ലാവർക്കും ഇടയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു എവർ ഗ്രീൻ സൂപ്പർ ഹിറ്റ് ആൽബം സോങ് ആയിരുന്നു പ്രണയം എന്ന ആൽബം. അത് പാടിയിരിക്കുന്നത് നമ്മുടെ ശങ്കർ മഹാദേവനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സ്വീറ്റായിട്ടുള്ള, വളരെ വശ്യമായിട്ടുള്ള ഒരു ശബ്ദത്തിൽ തേജ്മർവിൻ്റെ സംഗീതമാണ്, എം എ ബാബ്ജിയാണ്. അപ്പോൾ ഈ തേജ്മർവിൻ അതുപോലെ തന്നെ എം എ ബാബ്ജി എന്ന രണ്ട് പേരാണ് നമ്മുടെ ഒരു 2000 ടൈമിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആൽബം സോങ്സിൽ ആ ഒരു ടൈറ്റിൽ കാർഡിൽ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ള പേരുകളാണ് തേജ്മർവിൻ ആൻഡ് എം എ ബാബ്ജി എന്ന പേരല്ലേ. അപ്പോൾ അതിൽ ഇവരുടെ ഈ ഒരു കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് സോങ്സിൽ ഏറ്റവും ഒരു ടോപ്പ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് പ്രണയം എന്ന ആൽബത്തിലെ ഇഷ്ടം എനിക്കിഷ്ടം എന്ന ഒരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടിൽ അതിൻ്റെ വിഷ്വൽസ് കാണാൻ അത്ര ഭംഗിയാണ്. ചെറിയൊരു ഒരു മൂടൽ മഞ്ഞും അതിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ലെനയാണ് അതിൽ എന്താ പറയുക അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ നായകനായിട്ട് നിലനിന്നത് പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേങ്കിലും സുമേഷ് എന്നാണ് ആ ഒരു നായകനായിട്ട് നിന്നിരുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു നടൻ്റെ പേര്. പക്ഷേ അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ കാണും ഉണ്ടായി ആ ഒരു പാട്ട് വലിയൊരു വിജയത്തിലേക്ക് എത്തി, പക്ഷേ എങ്കിലും എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് എന്തോ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ആ പാട്ടിനുണ്ടെന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പാട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് അദ്ദേഹം തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത്ര സോഫ്റ്റായിട്ട് അത്ര ഒരു ക്യൂട്ടായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇന്നും എടുത്ത് പറയാം. 2000-ൽ അത് ഏകദേശം ഒരു 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, എങ്കിലും ഇന്നും നമ്മുടെ മനസ്സിലും നമ്മുടെ കാതുകൾക്കും ഏറ്റവും ഇമ്പമാർന്ന രീതിയിൽ ആ പാട്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ യാത്രയിൽ ആദ്യ ഗാനം അത് തന്നെ ആകട്ടെ. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്തുമ്പോൾ നിങ്ങളുടെ ആദ്യ പ്രണയം ആരായിരുന്നു, അപ്പോൾ ആ ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് ഇങ്ങനെ ഓർക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ആ മനോഹരമായ നമ്മുടെ ശങ്കർ മഹാദേവൻ്റെ വളരെ സ്വീറ്റായിട്ടുള്ള വോയിസിൽ ഇറങ്ങിയ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മ്യൂസിക്കൽ ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ടല്ലേ, ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് പ്രണയിക്കാൻ തോന്നുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ടൊക്കെ കേട്ട് ഒരു പ്രണയമൊക്കെ തോന്നി, അല്ലെങ്കിൽ ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ എന്തായാലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്ന് പ്രണയിക്കാൻ തോന്നും. നമ്മൾ ചിലപ്പോൾ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കും നേരിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളതാണ്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വളരെ കാം ആയിട്ടിരിക്കും, ക്വയറ്റ് ആയിട്ടിരിക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെ സംഗീതത്തിന് നമ്മുടെ ഒരു ജീവിതമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രണയഗാനങ്ങൾ കേൾക്കുമ്പോൾ വളരെ വശ്യമായിട്ട് പ്രണയിക്കാനും അല്ലെങ്കിൽ ആസ്വദിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെ തോന്നാറുണ്ട് എന്നുള്ളതാണ് പഠനം വരെ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും സംസാരിക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ, നിങ്ങളുടെ ആദ്യ പ്രണയം ആരായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യം ആരാണ് കത്തുകൾ കൊടുത്തത്? പണ്ടൊക്കെ ഇങ്ങനെ കത്തുകളൊക്കെ കൈമാറുന്നതാണ്, എനിക്കങ്ങനെ കത്തുകളൊന്നും കിട്ടിയിട്ടില്ല, പൂക്കളൊക്കെ ഇങ്ങനെ കൈമാറുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മകളിലുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അങ്ങനെയല്ല കത്തുകളൊക്കെ കൈമാറി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച്, അല്ലെങ്കിൽ കത്തിങ്ങനെ തരാനായിട്ടുള്ളൊരു പരിഭവവും, അല്ലെങ്കിൽ വാങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ താഴെ ഇട്ടിട്ട് പോകും, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്, നല്ല നല്ല പ്രണയ എക്സ്പീരിയൻസൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇരുന്ന് ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ പെട്ടെന്ന് അയച്ചോളൂ നമുക്ക് ഈ ഒരു വൈകുന്നേരത്തിൽ. അങ്ങനെ മനോഹരമായ പ്രണയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാമെന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ഒരു ശ്രോതാവ് വിവേക് അയച്ചിരിക്കുകയാണ്, ആദ്യ പ്രണയം എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പൊത്തിയിട്ടൊരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രണയത്തെ പറ്റി പറയാൻ മടിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വിവേക് അയച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറൊക്കെ അയച്ചിട്ടുണ്ട്. വിവേക് ആദ്യത്തെ പ്രണയത്തെ പറ്റിയൊക്കെ പറയും, നമ്മളൊക്കെ ഒന്ന് കേൾക്കട്ടെ, ആരോടും പറയില്ല, ഞാൻ മാത്രം കേൾക്കൂ എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. യെസ്, അപ്പോൾ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം സോങ്സ് അയക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ സബ്ജക്റ്റ് പ്രണയമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്ന, ഒരുപാട് ലെങ്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രണയം എന്നുള്ളത് അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. തരംഗിണി ആൽബത്തിലെ രാഗ തരംഗിണി എന്ന ആൽബം, ആ ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ മനോഹരമായ ഗാനം നമുക്ക് അടുത്തതായിട്ട് പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നിങ്ങളുടെ വിശേഷങ്ങളും ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയൊക്കെ മെസ്സേജ് അയച്ചോളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഈ ഒരു ടൈമിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൽബം സോങ്സ് ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ രാഗതരംഗിണിയിലെ മനോഹരമായ ഒരു ആൽബം സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായുള്ള സംഗീതയാത്രയിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും മെസ്സേജ് ചെയ്യാം, വർത്തമാനങ്ങൾ പറയാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആൽബം ഗാനങ്ങളിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ് അല്ലേ. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഗാനം കേട്ടു, തരംഗിണി എന്ന ആൽബത്തിൽ. അതായത് പ്രത്യേകിച്ചും ഈ തരംഗിണി ആൽബങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാൾ, കുറേ നാളുകൾക്ക് മുൻപുള്ള പഴയ പാട്ടുകളാണ് അല്ലേ, വളരെ സോഫ്റ്റ് ടച്ചുള്ള സോങ്സാണ്. അതൊക്കെ ഈ ഒരു വൈകുന്നേരത്തൊക്കെ ഇരുന്ന് കേട്ട് നമ്മുടെ ആ ഒരു മെമ്മറിയിലൂടെ നമുക്കിങ്ങനെ കടന്നു പോകാൻ തോന്നും. അപ്പോൾ അങ്ങനെ അത്ര മനോഹരമായൊരു ഗാനം തന്നെയായിരുന്നു. അപ്പോൾ ബാബുരാജൻ സാറാണ് ആ പാട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ സാറിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അടുത്ത നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് പ്രിയങ്കയാണ്. പ്രിയങ്ക അയച്ചിരിക്കുന്നു, ഹായ് ആതിര, മ്യൂസിക് ബീറ്റ്സ് ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ഇടയ്ക്കല്ല എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 4 മണി മുതലാണ്. അപ്പോൾ മിക്കപ്പോഴും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയങ്ക പറയുന്നു, ആൽബം സോങ്സിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കാണാൻ തോന്നുന്നുണ്ടേ എന്ന്.

ഗാനം. അപ്പം ആ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നൊരു സ്റ്റിക്കർ കൂടിയിട്ടുണ്ട്. അപ്പം അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. യെസ്, അപ്പോൾ കാണാൻ തോന്നുന്നുണ്ടേ എന്ന ഗാനം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മുടെ പ്രിയങ്ക ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ടായിരിക്കും അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു 2021 റിലീസായത് ആയിട്ടുള്ളൊരു ജനപ്രിയ മലയാളം റൊമാൻറ്റിക് മ്യൂസിക് വീഡിയോ ആയിരുന്നു, മ്യൂസിക്കൽ ആൽബം ആയിരുന്നത്. ഒമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആൽബം ആയിരുന്നു അത്. സിദ്ധാർത്ഥ് ശങ്കറാണ് ഇത് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നതും അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നതും സിദ്ധാർത്ഥ് ശങ്കർ തന്നെയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ചും അതിൻ്റെ വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പ്രണയത്തിൻ്റെയും അതുപോലെ തന്നെ വിരഹത്തിൻ്റെയും ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു സോങ്ങാണ്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ റീല് കവർ അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ റിലീസായിട്ടുള്ളൊരു ആൽബം ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് റീലുകളൊക്കെ ഈ ഒരു പാട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇപ്പോഴും ഇതിൻ്റെ വേർഡ്സ് ആണെങ്കിലും ഇതിന് ചെറിയൊരു ബൈറ്റ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. 2021 റിലീസായിട്ടുള്ള ഈ ഒരു മനോഹരമായ ആൽബം സോങ് ഇന്നും ട്രെൻഡിൽ തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളൊരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. യെസ്, അപ്പോൾ ആ മനോഹരമായ ഗാനം നമ്മുടെ പ്രിയങ്ക ചോദിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ. അപ്പോൾ ആ മനോഹരമായ ഗാനം നമുക്ക് കേട്ടാലോ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8485 7785. അപ്പോൾ ഈ ഒരു നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് കാണാൻ തോന്നുന്നുണ്ടേ എന്ന മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ലൈവ് ജേർണിയിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങൾ പറയാനാണെങ്കിലും പാട്ടുകൾ പ്ലേ ചെയ്യാനാണെങ്കിലും ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. യെസ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8888585785. അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ തോന്നുന്നു എന്ന രീതിയിലുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ ഇന്നും ആ ഒരു പാട്ടിൻ്റെ ഓളത്തിലാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. നമ്മുടെ സ്റ്റുഡിയോയിലും ആ ഒരു പാട്ടിൻ്റെ ഒരു എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യ പ്രണയം അല്ലേ. ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയുടെ പേരാണെങ്കിലും ആ ഒരു ഓർമ്മകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8888585785. അപ്പോൾ നമുക്ക് മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ദീപ്തി ചെങ്ങന്നൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് മ്യൂസിക് ബീറ്റ്സ്, ആദ്യത്തേതും അവസാനത്തേതുമായ പ്രണയമുണ്ട് എന്ന രീതിയിലൊരു സ്മൈലിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രണയമേ ഉണ്ടായിട്ടുള്ളൂ. പ്രണയത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രണയിക്കുന്നവർക്ക് ആ വ്യക്തിയെ മാത്രമേ കാണാൻ സാധിക്കൂ. ചുറ്റുപാടുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ അവർക്ക് നമ്മളോട് അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആവണമെന്നുമില്ല. യെസ്. അപ്പോൾ ആ ഒരു പ്രണയം സ്പെഷ്യൽ ആയിരിക്കും എന്ന രീതിയിൽ ഒരു മെസ്സേജ് നമ്മുടെ ദീപ്തി ചെങ്ങന്നൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ നമ്മുടെ ദീപ്തി ചേച്ചിക്ക് ഒരേ ഒരു പ്രണയം ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു വ്യക്തി തന്നെയാണോ

ജീവിത പങ്കാളി എന്നോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു രീതിയിലൊരു, എനിക്കത് വായിക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഒരു പ്രണയത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ആ സ്മൈലിയിലൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് ഒരു നിരാശ പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ സാരമില്ല, മനോഹരമായൊരു പ്രണയം ആയിരിക്കട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ്തി ചേച്ചി ചോദിച്ചിരിക്കുന്നത്, മൽഹാറിലെ വെൺമേഘമേ എന്ന ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദീപ്തി ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്, അപ്പോൾ അതും ഒരു ചെറിയ വിരഹവേദനയൊക്കെയുള്ളൊരു പാട്ടാണ്. അപ്പോൾ എന്താണ് ദീപ്തി ചേച്ചി എന്ന് എനിക്കറിയില്ല, എങ്കിലും ദീപ്തി ചേച്ചിക്ക് വേണ്ടി റേഡിയോ സാന്ത്വന 90.4 FM മ്യൂസിക് ബീറ്റ്സിലൂടെ ആ മനോഹരമായ ഗാനം തന്നെയായിരിക്കും നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൽഹാറിലെ വെൺമേഘമേ, മേഘമൽഹാർ എന്ന വളരെ മനോഹരമായ ഒരു ആൽബം. അതിൽ ആ ഒരു പാട്ട് കണ്ട് ആ ഒരു മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ വരികളാണെങ്കിലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും നമുക്ക് കണ്ട് കഴിയുന്ന ടൈമിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് റിലാക്സ് ആവും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചേരം ഒന്ന് സൈലൻ്റ് ആക്കാൻ സാധിക്കുന്ന ഒരു ഒരു സോങ് ആണത്. അപ്പോൾ അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ദാമോദർ നാരായണനാണ്. അപ്പോൾ ഈ ഒരു പാട്ടിന് യഥാർത്ഥത്തിൽ 8 ട്രാക്കുകളാണുള്ളത്. അതായത് 6 പാട്ടുകളും 2 ഇൻസ്ട്രുമെൻസും യൂസ് ചെയ്തൊരു മിക്സാണ് ഈ ഒരു പാട്ടിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നതിൻ്റെ ഒരു ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഫ്ലൂട്ട് വേർഷനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കാൻ കാരണം എന്താണ്? നമ്മുടെ നജീം അർഷാദിൻ്റെ ഒരു സൗണ്ടാണ് അല്ലേ. അത്രയും വശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ 2ാം ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഒരു വിരഹവേദനയൊക്കെ നമ്മളിലേക്ക് അത്രയും ഇഞ്ചക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ഒരു സൗണ്ടാണ് നജീം അർഷാദിൻ്റേത് എന്ന് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ആ ഒരു പ്രണയമായിട്ടും മഴയോടും മേഘത്തോടും അല്ലെങ്കിൽ എല്ലാം വിരഹവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള, അതിനോടൊപ്പം തന്നെ ഒരു വിഷാദ ഛായയുള്ള മേഘമൽഹാർ എന്ന ആൽബത്തിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മുടെ ദീപ്തി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് നമുക്ക് തീർച്ചയായും പ്ലേ ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്ര മനോഹരമായിട്ടാണ് ചേച്ചി നമുക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ എഴുതി ചേച്ചിയുടെ ഒരു പ്രണയത്തെപ്പറ്റി തീവ്രമായിട്ടൊക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. അപ്പോൾ ആ മനോഹരമായ ഗാനം ദീപ്തി ചേച്ചിക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ മേഘമൽഹാർ എന്ന ആൽബത്തിലെ വളരെ മനോഹരമായ ആ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ മൽഹാറിലെ എന്ന ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. മേഘ മൽഹാർ എന്ന ആൽബത്തിലെ വളരെ മനോഹരമായൊരു ഗാനം. ആ ഒരു പാട്ട് കേട്ട് അതിൻ്റെ ആ ഒരു വരികളും BGM ഒക്കെ ഇങ്ങനെ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സൈലൻസ് ആണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴോ എവിടേക്കോ നമ്മളിങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരു സൗഹൃദമാണെങ്കിലോ പ്രണയമാണെങ്കിലോ അല്ലെങ്കിൽ ഏതോ ഒരു അങ്ങനെ ഒരു ഫീലാണ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നജീം അർഷാദിൻ്റെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ അത്രയും മനോഹരമായൊരു ഗാനം നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ഒരു ടൈമിൽ ദീപ്തി ചേച്ചിയാണ് ആ ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ദീപ്തി ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ ആ ഒരു പാട്ട് കേട്ടു. സമയം 4 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് വായിക്കാം. ബിനീഷ് അടിമാലി ഒരു സൈൻ ഇട്ടിട്ടുണ്ട്, ഒരു ലവ് എന്ന രീതിയിലൊരു ഒരു ഹാപ്പി ഫേസ്, ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിനീഷ് ചേട്ടാ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു വൈകുന്നേരം നേരമാണ്, പ്രത്യേകിച്ചും അടിമാലി ടീംസൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അടുത്ത നമ്മുടെ മെസ്സേജ് വന്നിരിക്കുന്നത് നെൽസൺ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നു. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എന്ന ആൽബം സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നെൽസൺ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. പഴയൊരു ആൽബം സോങ് ആണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് അദ്ദേഹത്തിന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ പഴയ ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മനോഹരമായ ഗാനം സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നെൽസൺ ചേട്ടൻ കേൾക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ദാ പ്ലേ ചെയ്യുന്നു കഴിഞ്ഞു പോയ കാലം എന്ന ബ്യൂട്ടിഫുൾ സോങ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക്കൽ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മുടെ യെസ്, അപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു സോങ് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഗാനം കേട്ടു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ്, 46 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് മെസ്സേജ് വന്നിരിക്കുന്നത് ആവണിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വണ്ണാത്തീപ്പുള്ളിയുടെ ഊടൂരെ എന്ന സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേൾക്കാം അല്ലേ? ആ ഒരു മനോഹരമായ ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു മ്യൂസിക് ബീറ്റ്സ്. ഈ ഒരു ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ശ്രോതാവ് ആണ് ആ പാട്ട് ചോദിച്ചിരുന്നത്. വൺ ആത്തി എന്ന ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു റോസാപ്പൂ ഇങ്ങനെ ലഭിക്കുന്ന ഒരു നല്ലൊരു സ്റ്റോറിയാണ്, ഒരു കഫേയിലൊക്കെ ഇങ്ങനെ. അപ്പോൾ പിന്നീട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആ രണ്ട് വ്യക്തികളും പിന്നീട് ജോയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലൊക്കെ ഇങ്ങനെ റീലൊക്കെ വളരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ.

പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പൊ അതിനു മുൻപ് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സുപർണ അയച്ചിരിക്കുന്നു, ഹായ് ആതിര, ഹായ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് സുപർണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആദ്യ പ്രണയം 8th standard പേര് പറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സോങ് വെച്ച് തരുമോ, മിഞ്ചി എന്ന ആൽബത്തിലെ ആ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും അടുത്തതായിട്ട്

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ HSS വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ്, മലയാളം, ജോഗ്രഫി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ തസ്തികകളിലേക്ക് അധ്യാപക ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി 22 May രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. പെരിനാട് കലാവേദി വനിതാരംഗത്തിന്റെ 39th വാർഷികാഘോഷവും വനിതാരത്ന പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച വൈകിട്ട് 6 കോട്ടയ്ക്കകം NSS കരയോഗ ഹാളിൽ നടക്കും. വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നാടക കലാകാരി ഉഷാ ഉദയനെ വനിതാരത്ന പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. മേയർ AK ഹഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാരം സമ്മാനിക്കും. വനിതാരംഗം പ്രസിഡന്റ് വസന്ത സദാനന്ദൻ അധ്യക്ഷത വഹിക്കും. സർഗകേളി അവധിക്കാല ക്യാമ്പിന്റെ സമാപനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കലാവേദി ചെയർമാൻ R. സജീവ് കുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. കോട്ടപ്പുറം സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഞായറാഴ്ച 3 മുതൽ കോട്ടപ്പുറം തോട്ടത്തുവിളയിൽ നടക്കും. കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ASI S. അരുൺകുമാർ ക്ലാസ് നയിക്കും. ചവറ ബേബി ജോൺ സ്മാരക ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ്, കൊമേഴ്സ്, അറബിക്, സുവോളജി, ബോട്ടണി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടക്കും. UGC പ്രകാരമുള്ള യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ മേഖലാ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. 18 അറബിക് വിഭാഗം, 19 സുവോളജി, 20 ബോട്ടണി ഫിസിക്സ്, 25 കൊമേഴ്സ് എന്നിങ്ങനെയാണ് അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം രാവിലെ 10:30 ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9188 90001 68

0: നമ്പർ ഒരിക്കൽ കൂടി 9188900168. സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പകൽക്കുറി കലാഭാരതി ഗുരു ചെങ്ങന്നൂർ കഥകളി അക്കാദമിയിൽ കഥകളി വേഷം, ചെണ്ടാ മദ്ദളം, കഥകളി സംഗീതം, ചുട്ടി കാപ്പ് നിർമ്മാണം എന്നീ വിഷയങ്ങൾ സൗജന്യമായി പഠിക്കാൻ അപേക്ഷ ക്ഷണിച്ചു. 10 മുതൽ 17 വയസ്സുവരെ പ്രായപരിധിയുള്ളവർക്ക് പങ്കെടുക്കാം. അപേക്ഷാ ഫോറം കലാഭാരതി ഓഫീസിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. വിശദവിവരങ്ങൾക്ക് 9778216893. കൊട്ടിയം മന്ന മെമ്മോറിയൽ NSS കോളേജിൽ ജന്തുശാസ്ത്രം, സസ്യശാസ്ത്രം, രസതന്ത്രം, ഗണിതശാസ്ത്രം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, കായിക വിഭാഗം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം May 12 രാവിലെ 9 മുതൽ കോളേജിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് 04742530522. മറ്റൊരു നമ്പർ 6238106832. നമ്പർ ഒരിക്കൽ കൂടി 04742530522. മറ്റൊരു നമ്പർ 6238106832. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുത്തൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ സീറ്റൊഴിവ്. 5 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ വെട്ടിക്കവല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ May 16 ലഭിക്കണം. വിശദവിവരങ്ങൾക്ക് 9947053517. നമ്പർ ഒരിക്കൽ കൂടി 9947053517. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ കരിക്കോട് TKM ഇന്റർനാഷണൽ അക്വാട്ടിക് സെന്ററിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ജലസുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ MJ ഷീബ ഉദ്ഘാടനം ചെയ്തു. TKM അക്വാട്ടിക് സെന്റർ മാനേജർ രതീഷ് കുമാർ അധ്യക്ഷനായി. കോയിക്കൽ ടെമ്പിൾ ബ്രദേഴ്സ് സംരക്ഷണ സമിതി 9 കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ തിമിര പ്രമേഹ നേത്രരോഗ നിർണയ ക്യാമ്പ് നടത്തും. കൌൺസിലർ AM റാഫി ഉദ്ഘാടനം ചെയ്യും. സംരക്ഷണ സമിതി പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷനാകും. വിശദവിവരങ്ങൾക്ക് 7540002061 എന്ന നമ്പരുമായി ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദ റിയൽ ഗൈഡ്.
4: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
5: അടിപൊളിയല്ലേ?
4: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്

0: എതിർവശം. കോൺടാക്ട് 8891747673.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിയുടെ കുറേയധികം വിശദാംശങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ശ്രീ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിയാണ് കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിയത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും അക്ഷരമുദ്ര നിങ്ങളിലേക്ക് എത്തുന്നത്. ശ്രീ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടവട്ടത്ത് 1909 March 30 ജനിച്ച സാഹിത്യകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ നിരവധിയായ കൃതികളാണ് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. ലളിതാംബിക അന്തർജനത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ തന്നെയുണ്ട്. ഇന്ന് അഗ്നിസാക്ഷി എന്നീ കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പ്രഥമ വയലാർ അവാർഡ് എന്നിവയൊക്കെ നേടിയ ഒരു വിശേഷപ്പെട്ട ഒരു കൃതിയാണ് അഗ്നിസാക്ഷി എന്നത്. അഗ്നിസാക്ഷി എന്ന ഈ നോവൽ കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും നിയോഗത്തിന്റെയും വിയോഗത്തിന്റെയും ഒക്കെ കഥകളാണ് നമ്മോട് പറയുന്നത്. ലളിതാംബിക അന്തർജനത്തെ ഒരു അമ്മ മുത്തശ്ശി സങ്കല്പത്തിൽ മാത്രം തളച്ചിടുക എന്നതല്ല, അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു കൃതിയായി നമുക്ക് അഗ്നിസാക്ഷിയെ വിശേഷിപ്പിക്കാം. യഥാർത്ഥ സ്നേഹം വിയോഗമാകില്ല എന്ന ധാരണയിലേക്ക് തന്നെ നാം എത്തിച്ചേരുന്ന ഒരു കൃതിയാണ് അഗ്നിസാക്ഷി എന്നത്. സ്വാതന്ത്ര്യപൂർവ കാലഘട്ടത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി ശക്തമായി തൂലിക ചലിപ്പിച്ച മലയാള ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖയായിരുന്നല്ലോ നമ്മുടെ ലളിതാംബിക അന്തർജനം. അങ്ങനെ ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായ മലയാള നോവലായ ഈ അഗ്നിസാക്ഷിയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ കടന്നുപോകുന്നത്. ഭാര്യയായും പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നീട് സന്യാസിനിയും ഒക്കെയായി മാറുന്ന അഗ്നിസാക്ഷിയിലെ നായിക. വൈകാരികമായ നിരവധി ഘട്ടങ്ങൾ ഈ കൃതിയിലുണ്ട്. നമ്മിലേക്ക് വളരെ ആഴത്തിൽ തീക്ഷ്ണമായ ഒരു വിദ്യശക്തി പ്രവാഹം പോലെ കടന്നുപോകുന്ന കുറേയധികം സന്ദർഭങ്ങൾ ഈ കൃതിയിലുണ്ട്. കഥാകാരിയുടെ തന്നെ അഭിപ്രായത്തിലാണെങ്കിൽ ഏതാണ്ട് 40 വർഷക്കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഒക്കെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. സാമൂഹിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതം ബലിദാനമായി കൊടുത്ത് മാമ്പള്ളി ഇല്ലത്ത് അഗ്നിസാക്ഷിയായി കുടികയറിയെത്തിയ തേതിക്കുട്ടിക്കാവിന്റെ കഥയാണ് അഗ്നിസാക്ഷി എന്ന ഈ നോവൽ. ഈ നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് 1999 തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രമാണ് അഗ്നിസാക്ഷി എന്നത്. അഗ്നിയിൽ ശുദ്ധീകരിച്ച സ്ത്രീ ജീവിതം എന്നാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. പ്രണയമോ സ്നേഹമോ പ്രേമമോ കാമമോ പരസ്പരം പങ്കുവയ്ക്കാനോ പ്രകടിപ്പിക്കാനോ ആകാതെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ രണ്ട് ദമ്പതികൾ. ജീവിതവഴിയിൽ ധർമ്മബോധത്തിന്റെ ഇടറാത്ത കാൽവെപ്പിന്റെ ഉദാഹരണമായിരുന്നു തേദി. തേദിയുടെ ആത്മാഭിമാനം മുറിപ്പെടുന്നത് ഈ നോവലിന്റെ പലയിടങ്ങളിലും നാം വായനക്കാർക്ക് കാണാൻ കഴിയും. മനുഷ്യബന്ധങ്ങളിൽ ത്യാഗമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു രചനയായി നമുക്ക് ഈ കൃതിയെ കാണാം. അഗ്നിസാക്ഷി എന്ന ഈ നോവൽ കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും നിയോഗത്തിന്റെയും വിയോഗത്തിന്റെയും ഒക്കെ കഥയായി ചിത്രീകരിക്കുമ്പോൾ അഗ്നിസാക്ഷി എത്ര ഉയരത്തിലാണ് ഈ ഒരു കൃതി നിൽക്കുന്നത് എന്ന് നാം വായനക്കാർക്ക് തോന്നിപ്പോകുന്ന നിരവധി രംഗങ്ങളാണ് ഈ കൃതിയിലുള്ളത്. സ്വാതന്ത്ര്യപൂർവ കാലഘട്ടത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി ശക്തമായി തൂലിക ചലിപ്പിച്ച മലയാള ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖയാണ് ലളിതാംബിക അന്തർജനം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അക്ഷരമുദ്രയിൽ ചെറിയ

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഗ്നിസാക്ഷി എന്ന കൃതിയുടെ നിരവധി വിശേഷങ്ങളാണ്. ശ്രീ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന ഈ കൃതിയിൽ നാം വായനക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന നിരവധി രംഗങ്ങളാണ് ഇതിലുള്ളത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. നിരവധി അവാർഡുകളാണ് അഗ്നിസാക്ഷി എന്ന ഈ കൃതി നേടിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പ്രഥമ വയലാർ അവാർഡ്, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു കൃതിയാണ് അഗ്നിസാക്ഷി എന്നത്. മലയാള സാഹിത്യ ലോകത്ത് ഒരു കാലഘട്ടത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് അഗ്നിസാക്ഷി എന്നത്. ആത്മാഭിമാനത്തോടെ സ്വന്തം സന്തോഷങ്ങളും ജീവിതവും ഒക്കെ ത്യജിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ച ഒരു സാധാരണ സ്ത്രീയാണോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതല്ല ഒരു സാധാരണ സ്ത്രീ എന്ന് ഞാൻ എടുത്തു പറയുന്നത്. അത് തന്നെയാണ് അഗ്നിസാക്ഷിയുടെ അസാധാരണത്വം എന്ന് നാം ഈ കൃതി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഭർത്താവിനോടൊപ്പം ആഗ്രഹിച്ച ജീവിതം കിട്ടിയില്ലെങ്കിലും സഫലമായ ഒരു പൗരജീവിതം നേടാൻ ശ്രമിച്ചു എന്നുള്ളിടത്താണ് തേദി എന്ന കഥാപാത്രം തന്റെ ജീവിതം അനശ്വരമാക്കിയത്. പെണ്ണിന് വിദ്യാഭ്യാസം വേണ്ട, തൊഴിൽ ചെയ്യേണ്ട, സാമ്പത്തിക വരുമാനം വേണ്ട, മാനസിക ഉല്ലാസം വേണ്ട, അവളുടെ വികാര വിചാരങ്ങൾ അടയാളപ്പെടുത്തുവാൻ ഒരു മാർഗവും വേണ്ട, അവൾക്ക് സന്തോഷവും സങ്കടങ്ങളും പങ്കുവയ്ക്കലും ഒന്നും വേണ്ട എന്നും പെണ്ണിന്റെ ജീവിതം എന്നും അടുക്കളയിൽ മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് തന്റെ പുരോഗമന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ കെട്ടുപാടുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഈ ഒരു സ്ത്രീ കഥാപാത്രത്തെ അഗ്നിസാക്ഷി എന്ന ഈ നോവലിലൂടെ നാം കാണുന്നത്. പുരോഗമനത്തിന്റെ ആളുന്ന തീപ്പന്തവുമായി തേദി എന്ന ദേവകി തന്റെ വ്യക്തി കുടുംബ ഇടങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് സാമൂഹിക ജീവിതയാത്ര ആരംഭിക്കുന്ന ഒരു രംഗം നമുക്ക് ഈ കൃതിയിൽ കാണാൻ കഴിയും. ഈ നോവലിന്റെ കുറച്ച് ഭാഗം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാനൊന്ന് വായിക്കാം. 6-ാം അധ്യായത്തിൽ തണുപ്പ് കൊണ്ട് മരവിച്ച കൈകാലുകൾ തിരുമ്മി നിവർത്തിക്കൊണ്ട് മിസ്സിസ് നായർ എണീറ്റു. അടുത്ത മുറിയിൽ മകനും കുട്ടിയും ഉറങ്ങുന്നു. ശാന്തമായ നിദ്ര. തനിക്ക് ഇതുപോലെ ഉറങ്ങാൻ സാധിക്കാത്തതെന്ത്? വാർദ്ധക്യത്തിന്റെ ഏറ്റവും വലിയ ശാപമാണോ ഈ നിദ്രയില്ലായ്മ? ഇതിൽ നിന്നും വിമോചനം കിട്ടില്ലെന്നാണോ? മട്ടുപ്പാവിന്റെ അരമതിലിൽ പിടിച്ച് അവർ അകലേക്ക് നോക്കി. മഞ്ഞണിഞ്ഞ ചണ്ഡീപർവ്വതത്തിനു മേലെ ഒരൊറ്റ നക്ഷത്രം മിന്നുന്നു. എന്തു തേജസ്! ഇതുപോലെ ഒറ്റ നക്ഷത്രങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാറുണ്ട്. ചുറ്റുപാടും അവരുടെ പ്രകാശം പരക്കും. പക്ഷേ അവർ ഏകരാണ്. അവരിൽ ഒരാളാണോ എന്റെ ഏട്ടത്തി? ഏട്ടനും PKP എല്ലാം അങ്ങനെയുള്ള ഏകാന്ത ജീവികളായിരിക്കും. മറവിയുടെ മൂടുപടത്തിൽ നിന്ന് ശബ്ദങ്ങളും രൂപങ്ങളും അനുഭവങ്ങളും ഇങ്ങനെ ഉയർത്തെണീറ്റു വരികയാണ്. ഏട്ടത്തിയുടെ ആദ്യത്തെ കത്തിനു വന്ന ആദ്യത്തെ മറുപടിയുടെ സ്വരം ഇപ്പോഴും കേൾക്കാം. നിന്റെ ദുഃഖങ്ങൾ എനിക്കറിയാം അനിയത്തി. അത് നിന്റേതു മാത്രമല്ല, സമൂഹത്തിന്റെ മുഴുവനാണ്. സഹിക്കൂ. സഹിച്ചു പാകമാകുമ്പോൾ മോചനത്തിനുള്ള ഒരു കാലം വരും. അന്നത്തേക്ക് തയ്യാറായിരിക്കൂ. ഉണ്ണി നല്ലവനാണ്. അയാളെ സ്നേഹിക്കൂ, വശപ്പെടുത്തൂ. ഏട്ടത്തി മറുപടി പറഞ്ഞു. അല്ല, ഇങ്ങനെ എഴുതി. സഹിക്കാൻ ഞാൻ ശ്രമിക്കുകയാണോ പേ? പുലർച്ചെ കുളിക്കും, തേവാരം കഴിക്കും, അടുക്കളപ്പണി ചെയ്യും, നോയമ്പ് നോൽക്കും. ജലപിശാചി മുത്തശ്ശിയോട് പോലും തർക്കുത്തരം പറയാറില്ല. പക്ഷേ എന്റെ ഉള്ളൊരുകയാണ്. ഈയൊരു വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത് പുരോഗമന ആശയത്തിന്റെ ചിന്തകളുമായി മുന്നോട്ടിറങ്ങിയ ഒരു സഹോദരന് സഹോദരി എഴുതുകയാണ് ഇങ്ങനെ. യാഥാസ്ഥിതികമായ ആചാരങ്ങൾ വച്ചു പുലർത്തിയ ഒരില്ലത്തേക്ക് ഭാര്യയായി എത്തിയ തേദിക്കുട്ടിയുടെ നൊമ്പരമാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നത്. എന്റെ ഉള്ളൊരുകയാണോ പേ? ഒരക്ഷരം വായിക്കാനില്ലാതെ, ഒരാളോടും മിണ്ടാനില്ലാതെ മരിച്ച പോലെയുള്ള ജീവിതം. അദ്ദേഹത്തിനൊന്നും മനസ്സിലാകിയില്ല ഒപ്പേ. അവിടുന്ന് ദേവനാണ്, മനുഷ്യനല്ല. മനുഷ്യരുടെ കഥ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ട് എന്തിന് എന്നെ ഇങ്ങനെ ഒരാൾക്ക് വേളി കഴിച്ചു കൊടുത്തു? ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ? ഓപ്പയുടെ പ്രസംഗങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, ലേഖനങ്ങൾ വായിക്കാറുണ്ട്. എനിക്കെല്ലാം തങ്കം കൊണ്ടുവന്നു തരും. അവളില്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇങ്ങനെ തങ്കം ആ കത്തുകളിലെ സ്ഥിരം കഥാപാത്രമായപ്പോഴാണല്ലോ ഏട്ടത്തി അറിയാതെ ഒരു തുണ്ട് കടലാസ് ഞാൻ അതിലെഴുതി വച്ചത്. ക്ഷമിക്കൂ തിരുമേനി, തങ്കം എന്നത് ഒരു മേൽവിലാസം മാത്രമാണ്. അവൾ അഭന്റെ മകളാണ്, വിജാതീയയാണ്. വിജാതീയരെ തള്ളിപ്പോകുക എന്നാണല്ലോ നിങ്ങളുടെ പുതിയ പരിഷ്കാരം. അതുകൊണ്ട് മാപ്പു തരൂ. എന്നെപ്പറ്റി ഓർക്കുമ്പോൾ വെറുപ്പ് തോന്നാഞ്ഞാൽ മതി. അഭന്റെ മകൾ എന്ന നോവലിലെ നായികയുടെ ദുരന്തം ഓർമ്മിച്ചാണ് താൻ അന്ന് അങ്ങനെ എഴുതിയത് എന്നാണ് തങ്കം പറയുന്നത്. ആർദ്രമായ നിരവധി വികാരങ്ങളെയാണ് ഈ നോവലിലൂടെ ലളിതാംബിക അന്തർജനം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത്. ഭാര്യയായും പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയായും പിന്നീട് സന്യാസിനിയായും ഒക്കെ മാറുന്ന അഗ്നിസാക്ഷിയിലെ നായികയുടെ ചിന്തകളും ആ നായികയെ തേടിയെത്തുന്ന തന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ ചിന്തകളിലേക്കൊക്കെയാണ് ഈ നോവൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായി ഒക്കെ നിരവധി പരിവർത്തനങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ കൂടിയാണ് ഈ നോവലിൽ ഉള്ളത്. ഭർത്താവിനോടൊപ്പം ആഗ്രഹിച്ച ജീവിതം സഫലമാക്കാൻ പടികയറിയെത്തി ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായി ഈ ഒരു ഇല്ലത്തേക്ക് കയറി വന്ന തേദിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ലളിതാംബിക അന്തർജനം ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഗ്നിസാക്ഷി എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശിയ കൃതിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന ഈ കൃതി. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പ്രഥമ വയലാർ അവാർഡ് എന്നിവയൊക്കെ നേടിയ കൃതിയാണ് അഗ്നിസാക്ഷി. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത പോലെ ഒരു സ്ത്രീ ജീവിതത്തിന്റെ കഥ പറയുകയാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട കഥാകാരി ചെയ്യുന്നത്. ഒരു സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ ചരിത്രവും സംസ്കാരവും ഒക്കെ ഒരു ഹോമാഗ്നിയാക്കി അത് നമ്മിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ആഖ്യാനത്തിലൂടെ ലളിതാംബിക അന്തർജനം ചെയ്തത്. രക്തം മുലപ്പാലാക്കുന്ന സ്ത്രൈണചേതനയുടെ എക്കാലത്തെയും മികച്ച ഈ സർഗാവിഷ്കാരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. ഇതിലെ 16-ാമത്തെ അധ്യായത്തിൽ അലകളും ചുഴികളും എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു അധ്യായം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാനൊന്ന് വായിക്കാം. അക്ഷരമുദ്രയുടെ സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ഒരു കൃതി മുഴുവനായും എനിക്ക് വായിച്ചു കേൾപ്പിക്കാൻ കഴിയുകയില്ല. ഈ നോവലിലെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശ്രാവണമാസത്തിലെ പൗർണമി, സായം സന്ധ്യ, സൂര്യൻ തന്റെ ശോഭനമായ കർത്തവ്യവും ചന്ദ്രനെ ഏൽപ്പിച്ച് മറയാൻ പോകുന്നു. ഇളം കാറ്റ് വീശുന്നു. ഗംഗയുടെ ഉപരിതലത്തിലൂടെ മനുഷ്യാത്മാവിന്റെ വാസനകൾ പോലെ അലകൾ ഇളകിമറിയുന്നു എന്നാണ് കഥാകാരി എഴുതിയിരിക്കുന്നത്. ഒന്നു മാഞ്ഞാൽ മറ്റൊന്ന്, പിന്നെയും ഒന്ന്. പരമ്പര, നിരന്തര ആവർത്തനം. വെയിലും നിലാവും കൂടിക്കലർന്ന ഈ വെളിച്ചത്തിൽ ഒരലൗകിക ശാന്തി.

മായ ചോദ്യം കേട്ട് ക്ഷോഭിച്ച് ഇളകി പോയിരിക്കുന്നു. അവർ നടക്കുകയല്ല, ഓടുകയാണ്. എന്തിൽ നിന്നോ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഈ ഒരു ചിത്രം ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മിലേക്ക് വരുന്നത് എന്താണ്? ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഓർമ്മകളിൽ നിന്ന് ഈ കഥാപാത്രം ഓടി മറയുകയാണോ എന്ന് തോന്നും. എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലെ, ആരിൽ നിന്നോ ഒളിച്ചു മാറാൻ ശ്രമിക്കുന്നത് പോലെ, ശിഷ്യകൾക്ക് പിന്തുടരാൻ വയ്യാത്തത്ര വേഗത്തിൽ അവർ ഓടി. നാലു ഘാതം, എട്ട് ഘാതം, നൂറ് യോജനയായാൽ പോലും താൻ ഇത്രയും വേഗത്തിൽ ഓടുമായിരുന്നു എന്ന് തോന്നും ആ ഓട്ടം കണ്ടാൽ. പിന്നിടൽ നീണ്ടു നീണ്ടു തുടർന്നു. അവസാനം യോഗിനി മഠത്തിന്റെ മുറ്റത്ത് ചെന്നപ്പോഴേക്കും അവർ വല്ലാതെ കിതിച്ചിരുന്നു. എന്നിട്ടും വകവയ്ക്കാതെ ധ്യാനമുറിയിൽ കയറി വിളക്ക് വെച്ചു, നമസ്കരിച്ചു. എന്തും സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്നവർ പ്രാർത്ഥിച്ചു. വളരെ നാൾ കൂടി ഇന്ദ്രിയങ്ങൾ കെട്ടുപൊട്ടിച്ചിരിക്കുന്നു, ബോധമണ്ഡലം വിറകൊള്ളുന്നു. ജന്മത്തിന്റെ തന്നെ അവസാനമായോ എന്ന ചിന്തയുണ്ടായി മാതാജിക്ക്. അവർ തളർന്നുപോയി. ചിന്തകളിൽ ഇങ്ങനെ പഴയ കാലഘട്ടം ഓർമ്മ വന്ന ആ സന്യാസിനിയുടെ ചിത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. യോഗിനി മഠത്തിലെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അത്ഭുതപൂർവമായ സംഭവങ്ങളായിരുന്നു. അത്യുഗ്രമായ വ്രതനിഷ്ഠയുള്ള തപസ്വിനിയാണ് സുമിത്രാനന്ദ യോഗിനി. വളരെ നാൾ അവർ ഏകാന്ത തപം ചെയ്തിരുന്നു അത്രേ. മനുഷ്യരെ കാണുകയില്ല, നോക്കുകയില്ല, മിണ്ടുകയില്ല. പിന്നെയാണ് സ്വാമിജിയെ കണ്ടത്. അദ്ദേഹം അവരുടെ ലോകത്ത് വിദ്വേഷപരമായ ആ ഒരു ഊഷ്മളത കുറച്ചു കൊണ്ടുവന്നു. സൗമ്യമായ ഒരു മാതാജിയാക്കി അദ്ദേഹം അവരെ മാറ്റിയെടുത്തു. നിന്നെക്കാൾ ദുഃഖിതരായ അനേകം സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. അവരെ ആശ്ലേഷിക്കൂ, സമാധാനിപ്പിക്കൂ, അപ്പോൾ നിനക്ക് ശാന്തി കിട്ടും എന്നാണ് ഗുരുജി അവരോട് അപേക്ഷിച്ചത്. ആ നിർദ്ദേശം ശ്രവിച്ചിറങ്ങിയതാണ്. അനേകം അപാകകൾക്ക് അവർ ആശ്രയം കൊടുത്തു. മാതാജി ഒന്ന് തൊട്ട് തലോടിയാൽ മാറാത്ത ഗ്രഹപ്പിഴയോ രോഗമോ ഇല്ലെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. രാവിലെയും വൈകിട്ടും ആരാധകർ വരും. ഫലങ്ങളും പുഷ്പങ്ങളും പാലും ഒക്കെ കൊണ്ടുവരും. തങ്ങൾ തങ്ങളുടെ ദുഃഖകഥകൾ ഇങ്ങനെ പറയും, സ്വാന്തനം തേടും. അവർക്ക് വേണ്ടി മാതാജി തന്നെ തന്നെ മറന്നുവെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് തീർത്ഥഘട്ടത്തിൽ നിന്ന് വന്നതിൽ പിന്നെ അവർ ധ്യാനശീല തന്നെയായിരുന്നു. പതിവ് പോലെ പാലോ പഴമോ ഒന്നും കഴിച്ചില്ല. ഉറ്റ ശിഷ്യകളോട് പോലും മിണ്ടിയില്ല. ആശ്രമോപാന്തലത്തിലുള്ള വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ ചെന്നിരുന്നു. വില്ലുവൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു അവരിരുന്നത്. വില്ലുവൃക്ഷം ചാരുവാനുള്ളതല്ല, അതിൽ മുള്ളുകളുണ്ട്. പക്ഷേ ഇളം തളിരുകൾ നേർത്ത സുഗന്ധം പൊഴിച്ചിങ്ങനെ വായുവിൽ സൗഗന്ധം പരത്തി എന്നും നമുക്ക് തോന്നാം. ശിവാലിക് പർവ്വതത്തിന്റെ ചരിവിലെവിടെയോ പുക പൊങ്ങുന്നു. ചുരുണ്ടു ചുരുണ്ടുയർന്ന് വിഷ്ണുപദത്തിലേക്ക് ഉയരുന്നു. ആശ്രമവാടത്തിലേക്കാകാം, ഒരുപക്ഷെ അത് ഭാക്ടറിയിലേക്കാകാം. ഈ പുക ഏതോ ജീവിതത്തിന്റെ അവസാന യജ്ഞമാവാം. മാതാജി ഹൃദയദൗർബല്യം കുറയ്ക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചു. യോഗിയുടെ ചിത്തം മല പോലെ അചഞ്ചലമായിരിക്കണം, നദി പോലെ തരളമാവരുത്. പക്ഷേ ചഞ്ചലമായ ഗംഗയാണല്ലോ പാതാളത്തോളം പതഞ്ഞൊഴുകി ഇഹത്തിനും പരത്തിനും മുക്തി നൽകുന്നതെന്ന് ഭക്തിപൂർവം അവരോർത്തു. ഭൂതകാലത്തിന്റെ ഗഹനതയിൽ നിന്നും പരിമിതമായ ഒരു രൂപം തെളിഞ്ഞു വരുന്നുണ്ട്. പ്രദോഷ സന്ധ്യാസമയത്ത് കുളിച്ചുവന്ന് ഈറൻ കുടുമ കെട്ടി ഇടതുവശത്തേക്ക് ചായച്ചിട്ട് ചമ്രം പിടഞ്ഞിരിക്കുന്നു. മാറിൽ ശുഭ്രമായ പൂണൂൽ, നെറ്റിയിൽ ഭസ്മക്കുറി, ഭക്തിയുടെ സ്വർഗീയ ലഹരിയിൽ കണ്ണുകൾ മേലോട്ടുയർന്നിരിക്കുന്നു. സ്നിഗ്ധഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ ഗാനം തുടരുന്നു. ഓ, തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നല്ലോ. പൂർവാശ്രമത്തിന്റെ വിളി ഓരോ പരമാണുവിലും മുഴങ്ങുന്നു. അന്നു വൈകിട്ട് മൂന്ന് തവണ താൻ നിഷേധിച്ചതാണ്. ഇല്ല, സന്യാസിനിക്ക് പൂർവാശ്രമം ഇല്ല. ഇങ്ങനെ വികാരസാന്ദ്രമായ വളരെയധികം രംഗങ്ങളാണ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന ഈ കൃതി നമ്മിലേക്ക് ഉണർത്തുന്നത്. ഭാര്യയായും പിന്നീട് സ്വാതന്ത്ര്യസമര സേനാനിയായും പിന്നീട് സന്യാസിനിയായും മാറുന്ന അഗ്നിസാക്ഷിയിലെ നായിക. ഈ നോവലിനെ ആസ്പദമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് 1999 തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രം അഗ്നിസാക്ഷി എന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വളരെ അറിവുള്ളൊരു കാര്യമാണ്. പുരോഗമനത്തിന്റെ ആളുന്ന തീപ്പന്തവുമായി തേദി എന്ന ദേവകി
ആ പുരോഗമന ചിന്തകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വേലി കഴിച്ച് ഇല്ലത്തേക്ക് പടികയറി വന്ന ഒരു ചിത്രം നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും. പിന്നീട് ഭാര്യ

0: എന്ന പദവിയിലൂടെ കടന്നു പോകുമ്പോൾ തേദി അനുഭവിക്കുന്ന നിരവധി സങ്കീർണമായ കാര്യങ്ങളാണ് ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ഇങ്ങനെ ലളിതാംബിക അന്തർജനം ഈ കൃതിയിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഭർത്താവിനോടൊപ്പം ആഗ്രഹിച്ച ജീവിതം സഫലമാക്കാൻ കഴിയാതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന തേദിയുടെ ചിത്രം നമുക്ക് ഈ കൃതിയിൽ കാണാൻ കഴിയും. സ്വാതന്ത്ര്യപൂർവ കാലഘട്ടത്തിൽ സാമൂഹിക മാറ്റത്തിനു വേണ്ടി ശക്തമായി തൂലിക ചലിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരി ലളിതാംബിക അന്തർജനത്തിന്റെ ഈ കൃതിയുടെ വിശേഷങ്ങൾ അക്ഷരമുദ്ര എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അക്ഷരമുദ്ര എന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. ഇതുപോലെ തുടർന്നു വരുന്ന അക്ഷരമുദ്രയിൽ മലയാള സാഹിത്യത്തിലെ പ്രശസ്തങ്ങളായ നിരവധി കൃതികളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
5: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ചരിത്രത്തിൽ ഇന്ന് മെയ് 9. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അറ്റോയ്സ് യുദ്ധം ആരംഭിച്ചതും ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തതും നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റ് ആയതുമൊക്കെ ഒരു മെയ് 9. മെയ് 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 9. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അറ്റോയ്സ് യുദ്ധം ആരംഭിച്ചത് 1915 മെയ് 9. 1966 മെയ് 9 ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്നുള്ള ആദ്യ വായ്പ ഫ്രാൻസിന് അനുവദിച്ചത് 1947 മെയ് 9. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006 മെയ് 9. 1945 മെയ് 9 നാസി ജർമ്മനിയുടെ കീഴടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിജയദിനം റഷ്യയും സോവിയറ്റ് യൂണിയന്റെ ചില മുൻ സംസ്ഥാനങ്ങളും സെർബിയ, ഇസ്രായേൽ, വാർസു ഉടമ്പടി രാജ്യങ്ങളും ഈ ദിനത്തെ വിജയദിനമായി ആചരിക്കുന്നു. US റീറ്റെയിൽ ഭീമനായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിൽ 77% വാങ്ങിയത് 2018 മെയ് 9. രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായ ഏകദേശം $21 ബില്യൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പാണ് ഇത്. MIT ഗവേഷകർ ആദ്യമായി ചന്ദ്രനിൽ നിന്ന് ഒരു ലേസർ വിജയകരമായി ബൗൺസ് ചെയ്തത് 1962 മെയ് 9. ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ റിട്രോ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് അതിന്റെ കൃത്യത മെച്ചപ്പെടുത്തിയപ്പോൾ പ്രതിഫലിച്ച പ്രകാശം തിരിച്ചുവരാൻ എടുക്കുന്ന സമയം ഉപയോഗിച്ച് ഭൂമി ചന്ദ്രദൂരം കണ്ടെത്തുകയും ചെയ്തു. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റ് ആയത് 1994 മെയ് 9. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജന്മദിനമാണ് ഇന്ന്. 1866 മെയ് 9 ബോംബെ സംസ്ഥാനത്തിലെ രത്നഗിരി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: ഹരി ഓം. ഏഴാം അധ്യായം കഴിഞ്ഞു, എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏഴാം അധ്യായത്തിന്റെ അവസാനം ജരാമരണമോക്ഷായ മാമാശ്രിത്യ യദന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണം അധ്യാത്മം കർമ്മചാഖിലം സാധിഭൂതാധിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഹു പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസഃ എന്നാണ് അവസാനിപ്പിച്ചത്. ജന്മ മൃത്യു പ്രവാഹ നിശേഷ നിവൃത്തയേ. ജന്മ മൃത്യു പ്രവാഹം, ജനിമൃതികളുടേതായ ഒഴുക്ക്, അതിൻ്റെ നിശേഷ നിവൃത്തയേ, അതിൽ നിന്നുള്ള സമ്പൂർണ്ണ മുക്തിക്കായിക്കൊണ്ട്. ഈ ജനിമൃത്തി മുക്തി എന്ന് പറയുന്നത് എന്താണ്? ജനിമൃതി മുക്തി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രയോഗം. ഉദയാസ്തമയങ്ങളില്ലാത്ത സൂര്യൻ, അങ്ങനെ ഒരു പ്രയോഗം നടത്തിയാൽ അത് സൂര്യനെ സംബന്ധിച്ച് വാസ്തവമാണ്. ഇറ്റ് നെവർ റൈസസ്, നെവർ സെറ്റ്സ്. അത് മനസ്സിലാവണില്ലേ? സൂര്യന് ഉദയവുമില്ല, അസ്തമയവുമില്ല. പക്ഷേ അനുഭവത്തിൽ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അനുഭവത്തിനപ്പുറത്ത്, വിലയിരുത്തലുകൾക്കപ്പുറത്ത്, സങ്കല്പങ്ങൾക്കപ്പുറത്ത്, മിഥ്യാസ്വാധീനങ്ങൾക്കപ്പുറത്ത് വാസ്തവത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ, റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഉദയാസ്തമയ മുക്തമാകുന്നു സൂര്യൻ എന്ന് പറയുന്നത് പോലെ ജനിമൃതി മുക്തരാകും നമ്മൾ ഓരോരുത്തരും. ജനന മരണത്തിന് വിധേയമാകുന്നത് നമ്മിലെ അഹംതത്വം, അഹങ്കാരമാണ്, അഹംഭാവമാണ്. അഹംഭാവം എന്തുകൊണ്ട് വിധേയമാകുന്നു എന്ന് ചോദിച്ചാൽ താതാത്മ്യം കാരണമാണെന്നാണ് ഉത്തരം. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇത് ഞാനാണെന്നുള്ള തെറ്റിദ്ധാരണ. ഏത്? ശരീരാദികളെ ചൊല്ലി. ഇപ്പൊ ശരീരാദികളെ ചൊല്ലി ഇത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കവേ അതിന് വരുന്ന എല്ലാ പരിണതികളും മാറ്റങ്ങളും എന്നെ ബാധിക്കുന്നതായിട്ട് തോന്നും. കേട്ടില്ലേ? അതിനപ്പുറത്തുള്ള ആത്മഭാവത്തെക്കുറിച്ച് അറിഞ്ഞാൽ, അഞ്ചാം അധ്യായത്തിൽ ഒരു പ്രയോഗം ഭഗവാൻ നടത്തിയിട്ടുണ്ട്. ശരീരസ്ഥോപി കൗന്തേയ, ശരീരത്തിൽ ഇരിക്കവേ തന്നെയും നകിഞ്ചിത് കരോമീതി മന്യേത തത്വവിത്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തത്വവിത്ത് മനസ്സിലാക്കുന്നു, തത്വജ്ഞാനി മനസ്സിലാക്കുന്നു. അപ്പൊ ശരീരമുണ്ട് ഇല്ല എന്നുള്ളതല്ല ജനിമൃതി മുക്തിയുടെ ലക്ഷണം. അത് പ്രത്യേകം മനസ്സിലാക്കണേ, അല്ലെങ്കിൽ ഇതൊരു ഭയാനക സംഭവമാവും. എന്താ അത്? തത്വജ്ഞാനം നേടുന്നതോടുകൂടി, ഈശ്വരജ്ഞാനം നേടുന്നതോടുകൂടി മോക്ഷം എന്ന് പറഞ്ഞാൽ, ജനിമൃതികൾ അറ്റുപോവുക എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ നഷ്ടപ്പെടുന്ന എന്തോ ഒരവസ്ഥയാണെന്ന് തെറ്റിദ്ധരിക്കുക. അങ്ങനെയൊന്നല്ല. വെദർ ഇറ്റ് ഈസ് ദേർ ഓർ നോട്ട്, ദാറ്റ് നെവർ ഇൻഫ്ലുവൻസസ് അസ്. ശരീരമുണ്ട് ഇല്ല എന്നുള്ളതൊന്നും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതേ ഇല്ല. ഈ വസ്തുത മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കട്ടെ. സൂര്യന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഉദയാസ്തമയമുള്ള സൂര്യനെയാണ് നാം പരിചയപ്പെടുന്നത്. സൂര്യനെ യഥാതഥമായി നോക്കുമ്പോൾ ഉദയാസ്തമയങ്ങളില്ല. ആ ഒരു തലം മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മിലെ ഉദയാസ്തമയമുള്ള സൂര്യനാണ് ജീവാത്മ, അത് പരമാത്മാവാണെന്ന് അറിയുന്നതോടെ ഉദയാസ്തമയങ്ങളില്ലാതാവുന്നു. ജരാമരണമോക്ഷായ ജന്മമൃത്യു പ്രവാഹ നിശേഷ നിവൃത്തയെ, അതിനുള്ള വഴി എന്താണ്? സർവകാരണം, എല്ലാറ്റിനും കാരണമായ സർവാത്മകം, എല്ലാറ്റിൻ്റെയും ആത്മാവായിട്ടുള്ള മാം പരമേശ്വരം, പരമേശ്വരനെ. ഏത് പരമേശ്വരനെ? ഏതദ്യോനീനി ഭൂതാനി സർവാണി ത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥ എന്ന് പരിചയപ്പെടുത്തി തന്ന പരമേശ്വരനെ. എന്റെ പരാപരാ പ്രകൃതികൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഊടും പാവുമായിട്ട് വർത്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി ലയത്തിന് കാരണമായിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ആ പരമേശ്വരനെ അറിയുന്നതോടെ ഭ്രമകൽപ്പിത നാമരൂപാദി അഗ്രഹണേന, ഭ്രമം കൊണ്ട് കൽപ്പിക്കപ്പെട്ട നാമരൂപാദികളെ ഗ്രഹിക്കുന്നില്ല. നാമരൂപാദികളെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം താദാത്മ്യം പുലർത്തുന്നില്ല, തദനുസൃത രാഗദ്വേഷത്താൽ വലിച്ചഴിക്കപ്പെടുന്നില്ല എന്നാണ്. കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ജീവൻ മുക്തനും തത്വജ്ഞാനിയും നമ്മളും തമ്മിൽ കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. തത്വജ്ഞാനത്തിന് ഉദ്യമിക്കുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തപ്പി നോക്കേണ്ട കാര്യമില്ല, എന്ത് കൊമ്പ് മുളയ്ക്കുണ്ടോ എന്ന്. തത്വജ്ഞാനിക്ക് ഒരു വാല് മുളച്ചു വരും, അങ്ങനെ ഇല്ല എന്ന് പറയുക. ഒരു വ്യത്യാസം ഉണ്ടാവില്ല കണ്ടാലേ. പക്ഷേ ബോധ്യത്തിൽ വലിയ വ്യത്യാസം. കേട്ടില്ലേ? അതുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി പറയും, അജ്ഞസ്യ വിജ്ഞസ്യ ച വിശ്വമസ്തി. അജ്ഞനും വിജ്ഞനും വിശ്വമുണ്ട് എന്ന് പറയുക. ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മിഥ്യാകൽപ്പിതമാണ്, അതുകൊണ്ട് അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, രാഗദ്വേഷാദികളെ പുലർത്തുന്നില്ല. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം വിശ്വമുണ്ട്, അത് വിടർന്ന് പരലസിക്കുന്നതാകട്ടെ, പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നിത്യനിരന്തരം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. മേ ഭ്രമകൽപ്പിത നാമരൂപാദിയാൻ അഗ്രഹേണ സർവദാ മത്സ്വരൂപ ഏകാനുസന്ധാന പരാഹ ഭൂത്വ ഏ മുമുക്ഷവ. അപ്പൊ നിത്യം ഈ തത്വത്തെ അനുധ്യാനം ചെയ്യുന്നതുകൊണ്ട് അതിൽ ഏകാഗ്ര ചിത്തരായി എന്ന് പറയും. അങ്ങനെയുള്ള മുമുക്ഷുക്കളാണ് സാധിഭൂതം. വിശദമായിട്ട് പറയുന്നുണ്ട് എങ്കിലും ലളിതമായിട്ട് സൂചിപ്പിക്കട്ടെ. സാധിഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതത്തോടൊപ്പം, ഭൂതസഹിതമായിട്ട്. എന്താ ഭൂതം? കാര്യപ്രപഞ്ചം എന്നർത്ഥം. സാധിഭൂതം, പിന്നെയോ സാധിദൈവം, അധിദൈവം, അധിദൈവത്തോട് ഒപ്പം. എന്താ അധിദൈവം എന്ന് പറഞ്ഞാല്? ഇങ്ങേ അറ്റത്ത് അഗ്നിയാദി ദേവതകൾ തൊട്ട് ഹിരണ്യഗർഭൻ വരെ സൂക്ഷ്മതലത്തിൽ, അങ്ങനെയുള്ള സകല ദേവതാവിശേഷങ്ങളോടുകൂടിയും പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു അവര്. പിന്നെയോ അധിയജ്ഞ, യജ്ഞാദി ദേവതാ സഹിത, യജ്ഞാദി ദേവതാ സഹിത സഹിതമായിട്ടും തേന സഹ വർത്തതേ ഏ വിദുഹു. ഇങ്ങനെ ആരറിയുന്നുവോ അവര് പ്രയാണകാലേ അപീച്ച മാം, അവര് ശരീരം വെടിയുമ്പോഴും ഈ തത്വജ്ഞാന നിഷ്ഠയിൽ അവർക്ക് വ്യതിചലനം ഉണ്ടാവില്ല. അവര് നിർഭയരായിട്ട് പാമ്പ് പടം കൊഴിക്കുന്നത് പോലെ എന്ന് പറയും. പാമ്പിന്റെ എന്താ ശരീരത്തിന്റെ ആ തോല് അല്ലേ? ഓ, അത് അനായാസമായിട്ടത് ഊരിയിട്ട് പോകുന്നു. ഇതുപോലെ ശരീരത്യാഗത്തിനുള്ള ധൈര്യമുണ്ടാവും. അതൊരു വിഷയമല്ല എന്നർത്ഥം. ഉറങ്ങി ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സസന്തോഷം. മരണം എന്നതൊരു വിഷയമേ അല്ല. മരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു തിരമാല ഉണ്ടായി ഇല്ല ഉണ്ടായി, സമുദ്രം അവശേഷിക്കുന്നു. അതാണ് മുഖ്യ വിഷയം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അന്യജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. രണ്ട് VCK MLA മാരുടെ പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ക്ഷുദിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള 1 വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം, കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കെടിഡിസിയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്തിദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവെച്ച് ഉയർന്ന വിലയ്ക്ക് മറച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ് നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG

0: നളന്ദ വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല എം എസ് എല്ലിന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം ഒരു വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനവ് എന്നിവർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി ടി വി കെ. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാഠശേഖരങ്ങൾ നോക്കി നെടുവീർപ്പിടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൾ ഹക്ക്. തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ
2: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
3: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തില് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. ബി പി എല്ലിന് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് എൻ ജി ഒസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: The cult icon Vijay Devarakonda. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ ചിത്രത്തിലൂടെ തെന്നിന്ത്യയുടെ സ്റ്റൈലിഷ് ഐക്കണായി മാറിയ താരം. ഹാപ്പി ബർത്ത്ഡേ വിജയ് ദേവർകൊണ്ട. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ദ സൂപ്പർ ഹിറ്റ് സോങ്സ് ഓഫ് വിജയ് ദേവർകൊണ്ട.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM

0: മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഇടങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUML TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായി 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.

0: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
1: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
1: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത, ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 5 സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, YES BANK ലിമിറ്റഡ് എന്നിവർക്ക് മേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. KYC ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. YES BANKിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി.

0: പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.

0: Good evening and welcome to Yuvavani Music Time, the show where timeless hits meet unforgettable memories. Tonight, we are diving into the golden sound of Euro Disco with one of the most iconic duos of the 1980s, Modern Talking. From romantic lyrics to infectious
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
2: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM-ഉം കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3,000 രൂപ മുതൽ 4,000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: Radio Sandhanam 90.4 FM il ippol kelkam Literary World. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: farmers on distant fields, the workers on dusty roads, the strangers whose lives intersect briefly with ours. Through his novels, John Steinbeck reminded the world that every human life contains dignity and hope, and that literature can awaken our sense of empathy and responsibility toward others. You are listening to Literary World, a weekly journey into the lives and works of timeless authors. Thank you for joining me in this exploration of John Steinbeck's life and works. Next week, we journey to another literary voice whose words still speak across the years. Until then, take care, read deeply, and keep listening. Let literature light your world. And if there is an author close to your heart or someone you have always wanted to know more about, just let me know. I'd be happy to bring them to you in this program. You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off from Literary World. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks, and programs that touch the heart.
1: Radio Santhanam 90.4 FM il srodhakal idvare ketathu Literary World. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻറ്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാൻറ്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാൻറ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശിവരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി. You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. പ്രാവിന്റെയും ഉറുമ്പിന്റെയും ഒരു കുഞ്ഞു കഥയാണ് ഇന്ന്. ഒരിടത്ത് ഒരു ഉറുമ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞൻ ഉറുമ്പാണ്. അതാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന പോലും ആർക്കും അറിയില്ല. അത്രയ്ക്ക് ചെറിയതാണത്. ഒരിക്കല് നല്ല ചൂടുള്ള കാലാവസ്ഥ, ആ ഉറുമ്പിനങ്ങനെ ദാഹം തോന്നി. അതെന്ത് ചെയ്തെന്നോ, ഒരു തടാകക്കരയിലേക്ക് ചെന്നു. എത്തി വലിഞ്ഞു. വെള്ളം കുടിക്കുന്നതിനിടയിൽ എന്ത് സംഭവിച്ചു? അതിന്റെ കാല് തെറ്റി. കാല് തെറ്റിയപ്പോ പിന്നെന്താ സംഭവിക്കേണ്ടത്? തടാകത്തിലേക്ക് അങ്ങ് വീണുപോയി. അയ്യോ, അവിടെ കിടന്ന് ഈ എറുമ്പ് മരണവപ്രാളം കാണിക്കാൻ തുടങ്ങി. അവിടെ ഈ കുഴക്കരയില് ഒരു മരം ഉണ്ടായിരുന്നു. അപ്പൊ മരത്തിന്റെ മുകളിൽ ഒരു പ്രാവ് ഇരുന്നു. അത് ഇതെല്ലാം ഇങ്ങനെ കണ്ടു. പ്രാവ് എന്ത് ചെയ്യുന്നറിയാവോ, ഒരു ഇല കൊത്തിയെടുത്തു, ആ തടാകത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോ ഈ എറുമ്പ് എന്ത് ചെയ്തു? ഉറുമ്പ് വലിഞ്ഞിഴഞ്ഞ് ഒരു വിധത്തിൽ ആ ഇലയിൽ കയറി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു പോകുന്ന വഴിക്ക് ഉറുമ്പ് ഒരു കാഴ്ച കണ്ടു. ഒരു വീടൻ ദൂരെ നിൽക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്താണ്? അമ്പും വില്ലും ഇരിക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നെന്നോ, ആ പ്രാവിനെ ലക്ഷ്യമാക്കി അമ്പ് തൊടുക്കുന്നു. ഉറുമ്പ് മറ്റൊന്നും ചിന്തിച്ചില്ല. ഉറുമ്പ് വേഗത്തിൽ ഓടിച്ചെന്ന് ആ വേടന്റെ കാലിൽ ഒറ്റ കടി. അതോടെ ആ വേടന്റെ ലക്ഷ്യം തെറ്റി. അമ്പ് വേറെ എങ്ങോട്ടോ പോയി. ആ പ്രാവ് ഈ ശബ്ദമൊക്കെ, ഈ അമ്പ് പോകുന്ന ശബ്ദമൊക്കെ കേട്ടല്ലോ, വേറെ ഏതോ ഇലയിലോ മരത്തിന്റെ ഇലയിലോ ഇങ്ങോട്ട് തട്ടി. അപ്പൊ ശബ്ദം കേട്ടു. പ്രാവ് എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ടതും അവിടെ നിന്നും പറന്നങ്ങ് പോയി. അങ്ങനെ ആ പ്രാവ് രക്ഷപ്പെട്ടു. അപ്പോ പ്രാവ് ഒരിക്കല് അയറമ്പിനെ രക്ഷിച്ചപ്പോൾ അതിന് പ്രത്യേക ഉപകാരമായിട്ട് ആ ഉറുമ്പ് ഇപ്പോൾ പ്രാവിനെ രക്ഷിച്ചു. പകരത്തിന് പകരം ഇവിടെ സംഭവിച്ചിരിക്കുന്നു അല്ലെ. അങ്ങനെ ഈ കുഞ്ഞു കഥ ഇന്നിവിടെ തീർന്നു. നാളെ വേറൊരു കഥയായിട്ട് എത്താം. ശുഭരാത്രി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
4: രുക്കുമണിയേ, രുക്കുമണിയേ, അക്കം പക്കം എന്താ ശബ്ദം?

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

The cult icon Vijay Devarakonda. അർജുൻ റെഡ്ഡി എന്ന ഒറ്റ ചിത്രത്തിലൂടെ ടിൻ ഇന്ത്യയുടെ സ്റ്റൈലിഷ് ഐക്കണായി മാറിയ താരം. ഹാപ്പി ബർത്ത്ഡേ വിജയ് ദേവർകൊണ്ട. ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് ദി സൂപ്പർ ഹിറ്റ് സോങ്സ് ഓഫ് വിജയ് ദേവർകൊണ്ട.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് അധ്യായം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ സീതയ്ക്ക് ഹനുമാനോട് ചില സംശയങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന ഭാഗത്തായിരുന്നു. എന്തായിരുന്നു സീതയുടെ ആദ്യത്തെ സംശയം? എന്താണ് ശ്രീരാമന് എന്നെ രക്ഷിക്കാനായി വരാൻ ഇത്ര താമസം? താമസം എന്തേ വരുവാൻ? എന്തുകൊണ്ട് എന്റെ ഭർത്താവായ ശ്രീരാമൻ എന്നെ കാണാനായി, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായി വരുന്നില്ല? എന്താണ് ഈ കാലതാമസത്തിന് കാരണം? ഹനുമാൻ എന്താണ് മറുപടി പറഞ്ഞത്? ഭവതി പുനരിവിടെ മരുവീടുന്നത് ഏതുമേ, ഭർത്താവ് അറിയായിക കൊണ്ട് വരാത്തതും. സിമ്പിൾ റീസൺ ആണ്, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ ഭവതിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല. ഭവതി ഇവിടെ ലങ്കയിലാണ് ഉള്ളത്, അശോകവനത്തിലെ ശിംശപ വൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാർ കാവൽ നിൽക്കുന്ന ഈ സ്ഥിതിയിലാണ് സീതാദേവി ഇവിടെ ഉള്ളതെന്ന് ഭവതിയുടെ ഭർത്താവ്, ദേവിയുടെ ഭർത്താവായ ശ്രീരാമൻ അറിയുന്നില്ല. അറിയാതെ എങ്ങനെ അദ്ദേഹം വരും? അദ്ദേഹത്തിന് അറിയില്ല. ജടതി വരും, ഉടൻ വരും, അദ്ദേഹം പെട്ടെന്ന് വരും. എപ്പോ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ഈ രാക്ഷസ കുലത്തെ കൊന്നെടുക്കും, ലങ്കയെ ഭസ്മമാക്കും, യാതൊരു സംശയവുമില്ല എന്ന് ഹനുമാൻ മറുപടി പറയുന്നു. ഉടൻ വരും എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പോയി അദ്ദേഹത്തോട് വിവരങ്ങൾ ധരിപ്പിക്കും, ആ ധരിപ്പിക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തും, ഓടിയെത്തും. സോ സീതയ്ക്ക് ഈ വാക്കുകൾ കേട്ട് വളരെയധികം സന്തോഷമായി. പക്ഷെ സംശയം തീരുന്നില്ല, പിന്നെയും ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങ്, അതായത് ഹനുമാൻ, അധിക കൃശ തനുവാണല്ലോ. അധിക കൃശ തനു എന്ന് പറഞ്ഞാല് തീരെ അങ്ങ് മെലിഞ്ഞ് ഉണങ്ങി ക്ഷീണിച്ച ഒരു ചെറിയ ആകാരമുള്ള ഒരു വ്യക്തിയാണല്ലോ അങ്ങ് ഹനുമാൻ. മറ്റുള്ള അപ്പൊ അദ്ദേഹം അങ്ങയുടെ കൂടെയുള്ള വാനരപ്പട എന്ന് പറയുന്നവരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പക്ഷേ രാക്ഷസന്മാരോ? നിങ്ങൾക്ക് നേരിടേണ്ട, എതിരിടേണ്ട, യുദ്ധം ചെയ്യേണ്ട രാക്ഷസന്മാർ അവരോ? അവർ അചല നിഭ വിപുല മൂർത്തികളാണ്. അചല നിഭ വിപുല മൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം പോലെ വലിയ ശരീരം ഉള്ളവരാണ് ഈ രാക്ഷസന്മാർ. അപ്പൊ നിങ്ങൾ അധിക കൃശ തനുക്കളാണ്. നിങ്ങൾ എതിരേണ്ട, നിങ്ങളുടെ എതിരാളികളോ അചല നിഭ വിപുല മൂർത്തികളാണ്. നിങ്ങൾ ചെറിയ ശരീരം, അവർ വലിയ പർവ്വത തുല്യമായ ശരീരത്തോടു കൂടിയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവരോട് എതിരിടാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അവരെ എതിർത്ത് വിജയം കൈവരിക്കാൻ പോകുന്നത്? ന്യായമായ സംശയമാണ്, ആർക്കും അത് ശരിയാണെന്ന് തോന്നും. അപ്പൊ ഹനുമാൻ ഈ സംശയത്തിന് മറുപടി പറഞ്ഞില്ല, വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, മറുപടി കൊണ്ട് നമുക്ക് പൂർണ്ണമായും, നമ്മുടെ വാക്കുകൾ കൊണ്ട് പൂർണ്ണമായും ഒരാളിനെ കാര്യം ധരിപ്പിക്കാൻ പ്രയാസം വരും. അത് കണ്ടു തന്നെ, അല്ലെങ്കിൽ കാണിച്ചു തന്നെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അറിഞ്ഞു തന്നെ അറിയണം എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ വാക്കുകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ല. ഇപ്പൊ സീതയ്ക്ക് മുന്നിൽ ഈ സംശയം തീർക്കാനായി ഹനുമാൻ ന്യായീകരണം ഒന്നും പറയാൻ പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സ്വയം അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ വളരുകയാണ്. അദ്ദേഹം വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വലിയൊരു പർവ്വത തുല്യനായി ഹനുമാൻ അങ്ങ് വളർന്നു. എന്നിട്ട് ചോദിക്കും, ഇത് കണ്ടോ, ഇതിന്റെ 21 മടങ്ങ് വിവിധ തരം വൈവിധ്യമുള്ള തരത്തിലുള്ള, അത്രമാത്രം വലിപ്പമുള്ള ഒരു വലിയ 21 മടങ്ങ് എന്ന് ചിന്തിക്കാനാകുമെങ്കിൽ അത്രയും ഉള്ള വലിയൊരു പടയാണ്, സൈന്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. സീതയ്ക്ക് സമാധാനമായി. അദ്ദേഹം സീത ഹനുമാനെ രണ്ട് വിശേഷണങ്ങൾ കൊണ്ട് സംബോധന ചെയ്യുന്നുണ്ട്. ഒന്ന്, അങ്ങ് അതിവിമലനാണ്. അതിവിമലൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിമലനാണ്, നിർമ്മലനാണ്, പരിശുദ്ധനാണ്, വിശുദ്ധിയുടെ പ്രതീകമാണ് അങ്ങ്. ആ അതിവിമലനായിരിക്കുന്ന അതേ സമയം അങ്ങ് അമിത ബലവാനുമാണ്. അമിത ബലവാനാണ്, ഏറ്റവും വലിയ ബലം, ഏറ്റവും വലിയ ശക്തിമാനാണ്. അപ്പം രണ്ട് വിശേഷങ്ങളാണ്, അതിവിമലൻ, അമിത ബലവാൻ. അപ്പൊ നീ രാക്ഷസകുലത്തിന്റെ അന്തകനാകും, നീ ആയിരിക്കും രാക്ഷസകുലത്തിനെ കൊന്നൊടുക്കി ഇതിന്റെ അന്തകനായി പോകാൻ പോകുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല. സീതയുടെ എല്ലാ സംശയങ്ങളും മാറുകയാണ്. എന്നിട്ട് സീത പറയുന്നു, ഓ എന്തായാലും നേരം വെളുക്കാറായി, നേരം പുലരാറായി, ഈ കാവൽ നിൽക്കുന്ന രാക്ഷസിമാരുണ്ടല്ലോ, ത്രിജടയും മറ്റു രാക്ഷസിമാരും, അവർ ഇപ്പോൾ തന്നെ ഉണരും. നിനക്ക് കടൽ കടന്നങ്ങ് പോകേണ്ടതല്ലേ, എത്രയും പെട്ടെന്ന് പൊയ്ക്കോളൂ, ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. അവരെല്ലാം എഴുന്നേറ്റ് വന്ന് നിന്നെ കാണുന്നതിന് മുമ്പ്, അവർ വിവരങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ്, എന്നെ രക്ഷിക്കാനായി ഇങ്ങനെ ശ്രീരാമന്റെ ദൂതൻ ലങ്കയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ രാവണന്റെ ചെവിയിൽ എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അതിനൊന്നും അവസരം ഉണ്ടാക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടന്നു കളയുക. എന്ത്, കടൽ കടന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് പോകേണ്ടതല്ലേ, പെട്ടെന്ന് പോവുക. ചെന്ന് രഘുവരനെ കാണുക നന്ദന, നന്ദന മകനെ എന്ന് വീണ്ടും വിളിക്കുകയാണ് ഹനുമാനെ. മകനെ, നീ പോയിട്ട് രഘുവരനെ, സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കാണുക. എന്നിട്ട് ഇന്ന് തന്നെ കാണണം, ഒട്ടും താമസിക്കില്ല, താമസിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? മമ ചരിതം അഖിലം അറിയിച്ചു, എന്റെ എല്ലാ ചരിത്രങ്ങളും, ഞാൻ എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് ഞാൻ, എന്തെല്ലാം, എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഉള്ളത്, എല്ലാ കാര്യങ്ങളും പറയുക. എന്നിട്ട് ആ തെളിവിനായിട്ട് എന്തെയോ അടയാളമായിട്ട് ചൂടാരത്നമാശി തൃക്കൈയിൽ കൊടുക്കുക. നീ ഞാൻ തന്നിട്ടുള്ള എന്റെ ശിരസിൽ അണിഞ്ഞിരുന്ന ധരിച്ചിരുന്ന ചൂടാമണി ചൂടാരത്നം ഞാൻ നിനക്ക് തന്നല്ലോ, അത് അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കോളും. വീരപുമാന്മാർ ഇരുവരെയും, വീരപുരുഷന്മാരായിട്ടുള്ള രണ്ടുപേരെയും, ആരൊക്കെയാണ്? ശ്രീരാമനെയും ലക്ഷ്മണനെയും, അതേപോലെ തന്നെ രവിസുധനെയും. രവിസുധൻ എന്ന് ഉദ്ദേശിക്കുന്നത് സുഗ്രീവൻ, സൂര്യപുത്രൻ. അപ്പൊ സുഗ്രീവനെയും സൈന്യത്തെയും, അപ്പം രണ്ട് വീരപുരുഷന്മാരെയും രവിസുധനായ സുഗ്രീവനെയും ഈ പൂർണ്ണമായിട്ടുള്ള സൈന്യത്തെയും വാനര സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരിക. എന്നിട്ട് ഹനുമാനെ അനുഗ്രഹിക്കുകയാണ്, വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്നിയേ, ഒരു വഴി നിന്നെ വഴി തെറ്റിപ്പോകാതെ, ഒരു യാതൊരു ബുദ്ധി ശല്യം ഉണ്ടാകാതെ, ഉപരോധം നിന്നെ തടസ്സമൊന്നും ഇല്ലാതെ നീ പോയി വരിക വായുസുധ. വായുപുത്ര ഹനുമാനെ, നീ പോക നല്ലവണ്ണം, നല്ലപോലെ, യാതൊരു തടസ്സവും ഇല്ലാതെ, വഴിയൊന്നും തെറ്റിപ്പോകാതെ നീ പോയിട്ട് വരിക. ഇപ്പം മൂന്ന് സമ്മിശ്ര വികാരങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ ഹനുമാനെ ഭരിക്കുന്നതെന്ന് രാമായണം പറയുന്നു. ഒന്ന് വിനയം, രണ്ട് ഭക്തി, മൂന്ന് ബഹുമാനം. അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി, അങ്ങേറ്റത്തെ ഭക്തിയോടുകൂടി, അങ്ങേറ്റത്തെ ബഹുമാന ആദരവോടുകൂടി മൂന്ന് പ്രാവശ്യം സീതാദേവിക്ക് ചുറ്റും വലം വെച്ച് പാദ നമസ്കാരം, സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ഹനുമാൻ. എന്നിട്ട് പറയുന്നു, വിട തരിക ജനനി, എനിക്ക് ഞാൻ യാത്ര ചൊല്ലുകയാണ്, എനിക്ക് യാത്രയ്ക്ക് അനുവാദം നൽകുക. ഖേദം വിന വാഴുക സന്തതം, ഞാൻ പോയിട്ട് വരേക്കും ഖേദം വിന, ഒരു ദുഃഖവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കുക, ദുഃഖിക്കരുത്, വിഷമിക്കരുത് എന്നൊക്കെ സീതയെ ഉപദേശിക്കുകയാണ്. സീത വീണ്ടും അനുഗ്രഹിക്കുന്നു, ശുഭം ഭവതു, മംഗളം ഭവിക്കട്ടെ. സ്വസ്ഥസ്തു, സ്വസ്ഥസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ്, മംഗളമുണ്ടാകട്ടെ. സുചിരം ജീവ, ചിരകാലം ഇങ്ങനെ ജീവിക്കുക, ദീർഘായുസ് നേർന്നു. അങ്ങനെ ഹനുമാൻ വിടവാങ്ങി. നമ്മൾ ധരിക്കുന്നത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ ചാടിക്കടന്ന് പോയി എന്നാണോ നമ്മൾ ധരിക്കുന്നെങ്കിൽ അത് അത്ര ശരിയല്ല. ഹനുമാൻ ഉടൻ തിരിച്ചു പോയില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഹനുമാൻ തിരിച്ചു പോകാതിരുന്നതിന് കാരണം? ആ ഉടൻ തന്നെ തിരിച്ചു പോകാതെ അവിടെ തന്നെ തങ്ങിയെങ്കിൽ എന്താണ് ഹനുമാന്റെ ഉദ്ദേശം? അത് നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: നിർത്തിയത് ഹനുമാൻ സീതയോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മൾ എന്താണ് ധരിച്ചത്? ഹനുമാൻ അതുവഴി ഉടൻ തന്നെ കടലിൽ കടന്നു വന്ന് ശ്രീരാമനെ വിവരം അറിയിക്കുന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും ധരിച്ചത്. സീതാദേവിയും അങ്ങനെ തന്നെയാണ് ധരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? സീതയുമായി, സീതയിൽ നിന്ന് വിടവാ

ഭംഗിയ യാത്ര പറഞ്ഞിറങ്ങിയ ഹനുമാൻ ഒരല്പം അകലെയായിട്ട് ഒരു വിടവി ശിഖരത്തിൽ, വിടവി ശിഖരം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നു. കയറിയിരുന്നിട്ട് ഇങ്ങനെ പലതും ചിന്തിച്ചു, പലതും ആലോചിച്ചു. അതെ, ഇതാണ് ആലോചിക്കുന്നത്, താൻ ഒരു ദൂതനാണ്, ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. അപ്പൊ അദ്ദേഹം എന്നെ അയച്ചിരിക്കുന്നത് ഒരു സുഹൃത് രാജ്യത്തിലേക്കല്ല, അതേ പരപുരിയിലേക്കാണ് അയച്ചിരിക്കുന്നത്. പരപുരി എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യം, ഒരു ശത്രുവിന്റെ രാജ്യത്തേക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അയച്ചപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക, തിരിച്ച് അതേപോലെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുക. ഇതിനുപരിയായിട്ട് ഒരു ദൂതന് ചില കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നാണ് ഹനുമാന്റെ സുചിന്തിതമായ അഭിപ്രായം. അത് ഇതാണ്, രണ്ട് തരത്തിലുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഹനുമാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ശത്രു രാജ്യത്തിലേക്ക് ഒരു ദൂതുമായി പോകുമ്പോൾ തികച്ചും യാന്ത്രികമായി, മെക്കാനിക്കലായി തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്തിട്ട് തിരിച്ചു പോവുക എന്നതിന് ഉപരിയായിട്ട് രണ്ട് തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അഴിനില ഒഴിഞ്ഞ്, അഴിനില ഒഴിഞ്ഞെന്ന് പറഞ്ഞാല് വിട്ടുവീഴ്ചയില്ലാതെ, നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു സമീപനം ആ ശത്രു രാജ്യത്തിനോട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് സ്വീകരിക്കണം. അതേപോലെ തന്നെ ഒരു ദൂതൻ ഹൃദയ ചതുരത പ്രകടിപ്പിക്കണം. ഹൃദയ ചതുരത എന്ന് പറയുമ്പോൾ സ്വന്തം മനോധർമ്മം, നമ്മുടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു മനോധർമ്മമുണ്ട്, ഒരു നൈപുണ്യമുണ്ട്, ഒരു സ്കില്ലുണ്ട്, അത് പ്രയോഗിക്കണം. അതായത് തന്നെ ഒരു ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, യൂസ് യുവർ സ്കിൽ വിത്തൗട്ട് എനി കോംപ്രമൈസ്. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നമ്മുടെ സ്കിൽ, നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള നമ്മുടെ കഴിവ്, നൈപുണ്യം, അത് അവിടെ പ്രയോഗിക്കുക. ഹൃദയ ചതുരത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ചാതുര്യം ഉണ്ടാകണം, അത് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ആയിരിക്കണം, അത് പ്രയോഗിക്കണം. അല്ലാതെ വെറുതെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു, അത് ഇവിടെ ചെയ്തു, ഇനി ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നു, അത് അവിടെ ചെന്ന് പറയുന്നു, ഇത് പോരാ. നമ്മുടെ ആ ദൂതന്റെ ആയിട്ട് വന്നിട്ട് നമ്മുടെ ചില സംഭാവനകൾ അതിനകത്ത് കാണാം. അങ്ങനെ ഹനുമാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രവർത്തിക്കണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു നമുക്ക് സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ആക്ഷൻ കൂടി വേണം, ഒരു കാര്യം കൂടി അവിടെ നടക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ രാവണൻ എന്ന് പറയുന്ന ആളിനെ പറ്റി കേട്ടിട്ടല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്കാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തെ ഒന്ന് കാണണം. അഖില നിശിചര കുലേശൻ എന്നാണ് പറയുന്നത്, അഖില നിശിചര കുലേശൻ എന്ന് പറഞ്ഞാൽ രാക്ഷസാധീപനായ രാവണനെ ഒന്ന് നേരിട്ട് കാണണം, കണ്ട് രണ്ട് വർത്തമാനം പറയണം, അദ്ദേഹത്തിനോട് രണ്ട് വർത്തമാനം പറയണം. അത് പറയുന്നത് കണ്ട് പറഞ്ഞ് പോയിടണം, അദ്ദേഹത്തിനെ കൂടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ വെറുതെ കാണാൻ സാധിക്കുന്ന ആളല്ല രാവണൻ. ഒരു വാനരൻ അവിടെ ചെന്നിട്ട് രാക്ഷസാധിപനായ രാവണനെ കാണുന്ന അത്ര പെട്ടെന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ലങ്കാപുര, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് പ്രവേശനം കിട്ടുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു അവസരം ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് ആ അവസരം ഉണ്ടാക്കുക എന്നായി ഹനുമാന്റെ ചിന്ത. ഹനുമാൻ കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു, ആരാമൊക്കെ പൊടിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഒരു ആരാമത്തിൽ, ഒരു പൂന്തോട്ടത്തിലാണ്, ഒരു വൃക്ഷക്കൊമ്പിലാണ് ഹനുമാൻ ഇരിക്കുന്നത്, അതിനെ അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം, അവിടെ സീതാദേവി ആ ആരാമത്തിൽ തന്നെ ഒരു ശിംശഭ വൃക്ഷ ചുവട്ടിലാണുള്ളതെന്നുള്ളത് ഹനുമാൻ നല്ലോണം അറിയാതെ അദ്ദേഹം മറന്നില്ല. ആ ശിംശഭ വൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളും കടപുഴകി എറിയുകയാണ്. ഗുൽമവല്ലി തരിക്കൂട്ടങ്ങൾ പൊട്ടി അലറും വിധവും. ഗുൽമവല്ലി തരിക്കൂട്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറ്റിക്കാടുകൾ, വള്ളിപ്പടർപ്പുകൾ, മരങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പുഴുതു വീഴുകയാണ്, കടപുഴകി വീഴുകയാണ്. പൊട്ടി അലറും വിധവും, ഇതെല്ലാം കൂട്ടത്തോടെ പിഴുതെറിയുകയാണ്. അപ്പൊ ഈ ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ച് അവരെല്ലാം അങ്ങ് നിലവിളി തുടങ്ങി, അലറൽ തുടങ്ങി, നിലവിളി തുടങ്ങി. പദത്രികൾ, ഈ വൃക്ഷങ്ങളിലൊക്കെ പക്ഷികൾ ഉണ്ടാവുമല്ലോ, പദത്രി എന്നുള്ള വാക്കിന്റെ അർത്ഥം പക്ഷി എന്നാണ്. അപ്പൊ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീഴുമ്പോൾ, മറിഞ്ഞ് വീഴുമ്പോൾ അതിനകത്തുള്ള പക്ഷികളൊക്കെ പേടിച്ച് ഭയന്ന് നാല് വശത്തേക്കും ചിതറി ഓടും. അപ്പൊ അവര് വെറുതെ അല്ല പക്ഷികൾ പോകുന്നത്, പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ ശബ്ദം കലവില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ആകാശത്തിലൂടെ പറക്കുന്നത്. അതിന് ആകെ ബഹളമയം, ജനങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു, പക്ഷിക്കൂട്ടങ്ങൾ പറന്ന് അകലുന്നു, ഇതെല്ലാം കൂടെ പിന്നെ എന്താണ് മറിഞ്ഞു വീണ് നശിക്കുന്ന ആ ഒരു ശബ്ദം, അങ്ങനെ ആകെ ബഹളമയമാകും. രജനിചരപുരി എന്ന് പറഞ്ഞാൽ രാക്ഷസപുരി ആയ ലങ്ക ജടിതി കീഴ്മേൽ മറിച്ചിതു. ആ ലങ്കയെ ഹനുമാൻ കീഴ്മേൽ മറിച്ചു, അപ്സൈഡ് ഡൗൺ ആക്കി, അങ്ങനെ തിരിച്ചു മറിച്ചിട്ടു ഹനുമാൻ. ഇത്രയും ബഹളവും ശബ്ദവും ഉണ്ടായാൽ പിന്നെ സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രാക്ഷസിമാർ ഉണരാതിരിക്കുമോ? അവർ ഉണർന്നു, അവർ ഹനുമാനെ കാണുകയും ചെയ്തു. ആരാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു വിചിത്ര ജീവി എന്നാണ് അവര് ധരിക്കുന്നത്, ഇത് ആരാണെന്ന് അറിയാൻ വയ്യ. ഇത്രമാത്രം മനസ്സിലായി, ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവൻ അമിത ബല സഹിതൻ, ഇവൻ അമിതമായ ബലമുണ്ട്, അതിശക്തിമാനാണ് ഇവൻ. ഒന്ന്. രണ്ടാമത് അവർക്ക് മനസ്സിലായത് ഇടി നിനദം ഒച്ച, ഇവന്റെ ഒച്ച ശബ്ദം കേട്ടാല്

0: ഇടി വെട്ടുന്ന പോലെയാണ്. ഹനുമാൻ അത്രമാത്രം ഇങ്ങനെ അലറിക്കൊണ്ടാണ് ഈ പൂന്തോട്ടത്തെ നശിപ്പിക്കുന്നത്. ആ അലറിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒച്ച, അദ്ദേഹത്തിന്റെ ശബ്ദത്തെ ഇടി വെട്ടുമ്പോഴുള്ള ശബ്ദത്തിനോടാണ് ഉപമിക്കുന്നത്. അപ്പൊ അമിതമായ ബലവാൻ അതിശക്തിമാനാണെന്ന് മനസ്സിലായി. ഇടിനാദം പോലെയുള്ള ഒച്ചയുള്ള ആളെന്ന് മനസ്സിലായി. കാഴ്ചയിലോ ഒരു വിചിത്ര ജീവിയെ പോലെ അവർ അത് പറയുന്നുണ്ട്. എന്തൊരു ജന്തു ഇത്, എന്തിന് വന്നത്, ഇത് എന്തൊരു ജന്തുവാണ്, ഇങ്ങനെ ജന്തുവിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. വാനരന്റെ രൂപമാണ്, പക്ഷെ പർവ്വത ത്തിന്റെ ആകാരമാണ്. എന്തൊരു ജന്തു ഇത്, എന്തിനു വന്നതും, ഇങ്ങനെ ഒരു ജന്തുവിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഈ വിചിത്ര ജീവിയെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ സീതയോട് ചോദിക്കും. സീത ഇങ്ങനെ വളരെ എന്താണ് സ്നേഹത്തോടു കൂടിയിട്ടാണ് അവർ ചോദിക്കുക. സുമുഖി, സുന്ദരഗാത്രി, സുന്ദരമായ ശരീരത്തോട് കൂടിയിട്ടുള്ള സുന്ദരിയായ സീതാദേവി എന്നൊക്കെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. തവ നികടഭൂവി, നികടഭൂവി എന്നുള്ള വാക്കിനർത്ഥം സമീപത്ത്. തവ നികടഭൂവി, സീതാദേവി, ദേവിയുടെ സമീപത്ത് വന്ന് വിശേഷങ്ങൾ ചൊല്ലിയിലെയോ ചൊല്ലടോ. ഈ ആളാണോ ഇന്നലെ വന്ന് ഭവതിയുടെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നത്? ഇയാൾ തന്നെ ആണോ അത്? അന്ന് ചെറിയ രൂപമായിരുന്നല്ലോ. അപ്പൊ ഇയാൾ തന്നെ ആണോ അത്? മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ട്, ഇവനെ കണ്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിൽ വല്ലാത്ത ഭയം തോന്നുന്നു, പേടി തോന്നുന്നു. പറയൂ, ഇവൻ ആരാണ്? മർക്കടാകാരം ധരിച്ചിരിക്കുന്നത്, മർക്കടാകാരം കണ്ടാലൊരു വാനരന്റെ രൂപം തന്നെ, പക്ഷേ മറ്റൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും മാത്രമേ ഞങ്ങൾക്കറിയോ, മർക്കടാകാരമാണെന്ന് മാത്രം അറിയാം. ഇവൻ ആരാണ്, ദേവിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങിപ്പോയ ഹനുമാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുവെന്ന് സീത സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതാരാണ്, ഇത് ഹനുമാനാണ്, അദ്ദേഹത്തെ അറിയാം എന്നൊരു വാക്ക് സീത പറയുന്നുമില്ല. അതിനു പകരം സീത ഒരു കൗശലം പ്രയോഗിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്ന സമയത്ത് ഭയന്ന് വിറച്ച രാക്ഷസിമാർ, സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ത്രിജട ഉൾപ്പെടെയുള്ള രാക്ഷസിമാർ സീതയോട് ചെന്ന് ഭയചകിതരായി സീതയോട് ചെന്ന് ചോദിക്കുകയാണ് ഹനുമാനെ അറിയാമോ എന്ന്. കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ അടുത്ത് വന്നല്ലോ, എന്തോ സംസാരിക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ അവർ ചില സൂചനകൾ പറയുന്നുണ്ടെങ്കിലും സീത അതിൽ വഴങ്ങുന്നില്ല. സീത അവിടെ ഒരു കൗശലം പ്രയോഗിക്കുന്നതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ കൗശലം? സീത ഇത് രാക്ഷസൻ, ഏതോ ഒരു രാക്ഷസന്റെ കളിയായിട്ട് ആ സംഭവത്തെ ട്വിസ്റ്റ് ചെയ്ത് വിടുകയാണ് സീത അവിടെ ചെയ്യുന്നത്. സീത പറയുന്ന ഇത് ഏതെങ്കിലും ഒരു രാക്ഷസന്റെ മായയാകാം. രജനി ചരകുല രചിത മായകളൊക്കെ, രജനി ചരകുല രാക്ഷസ കുലത്തിന് രചിത അവരുടെ തിരക്കഥ തയ്യാറാക്കിയ ചില ഏതെങ്കിലും മായകളാവാനാണ് ഈ സാധ്യത. ഈ രാക്ഷസന്മാർ അവരുടെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ഓരോരോ മായകൾ കാണിക്കും. അത് സാധാരണ മനുഷ്യ സ്ത്രീയായ എനിക്ക് എങ്ങനെ അറിയാനാണ്? അത് രാക്ഷസ കുലത്തിൽപ്പെട്ട നിങ്ങൾക്കൊക്കെ അല്ലേ അറിയാമോ? ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയുക? നിങ്ങൾ ഭയന്നിരിക്കുകയാണ്, ഞാൻ അതിനേക്കാൾ ഭയന്ന് ഇരിക്കുകയാണ്, ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും. അപ്പൊ ഇതാരെന്ന് കണ്ടുപിടിക്കേണ്ടത് രാക്ഷസന്മാർക്ക് തന്നെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെ അറിയാനാണ് എന്നാണ് സീത പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് സീത ആ പന്ത് രാക്ഷസികളുടെ കോർട്ടിലേക്ക് വളരെ സമർത്ഥമായി തന്നെ ഇട്ടുകൊടുത്തു. അത് ഫലം കണ്ടു, ആ കൗശലം ഫലം കണ്ടു. ഹനുമാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. രാക്ഷസിമാർ ഓടിച്ചെന്ന് രാവണനെ കണ്ട് ഈ വിവരങ്ങളെല്ലാം, നടന്നതെല്ലാം അറിയിക്കുന്നു. ആ പൂന്തോട്ടം ഹനുമാൻ നശിപ്പിച്ചതും എല്ലാം വളരെ വിസ്തരിച്ച് രാവണനോട് പറയുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്. അതേസമയം രാവണനോടെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവണനിലേക്ക് ഈ വിവരം ഒന്ന് എത്തിക്കാൻ ഹനുമാനെ രാവണനുമായിട്ടൊന്ന് ഒരു എന്താണ് സംഗമം, ഒരു സമാഗമം ഉണ്ടാകണം. അപ്പൊ ഒരു കാര്യത്തിന് ഒരു കാരണം വേണം അല്ലെ? അങ്ങനെ ഹനുമാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇത് എങ്ങനെ രാവണനിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നു? അപ്പോഴാണ് ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയിരിക്കുന്നത്. അജ്ഞത നടിച്ചുകൊണ്ടുള്ള സീതയുടെ പ്രകടനവും ഗംഭീരമായി. ഹനുമാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയാണ്. രാക്ഷസിമാർ രാവണനെ ചെന്ന് പറയുന്നു, സ്വാഭാവികമായിട്ട് ഇത് കേട്ട രാവണൻ വളരെ കോപിഷ്ഠനാകുന്നു, പ്രകോപിതനാകുന്നു. എന്താണ് അവർ ചെന്ന് പറഞ്ഞത്? അവരെന്താണ് എന്ന് പറഞ്ഞത്? ഒരു വിപിനചരൻ, ഒരു വാനരൻ, വാനരൻ എന്ന് പറയാനൊക്കുകയില്ല, സാധാരണ വാനരനല്ല, അമിത ബലൻ, അമിതമായ ബലം, വലിയ അതിശക്തിമാനാണ്. മാത്രമല്ല അചല സന്നിഭൻ, പർവ്വത തുല്യമായ ഒരു ശരീരത്തോട് കൂടിയവനാണ്, അചല സന്നിഭനാണ്. ആ അവൻ എന്താണ് ചെയ്തത്? ആ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ മനോഹരമായ ഉദ്യാനമൊക്കെ അവൻ നശിപ്പിച്ചു കളഞ്ഞു, ഒട്ടും ബാക്കി വെച്ചിട്ടില്ല. മാത്രമോ പൊട്ടിച്ചിത് ചൈത്യ പ്രാസാദമൊക്കെ, അങ്ങയുടെ ഒരു മണിമാളിക ഉണ്ടല്ലോ ഉദ്യാനത്തിൽ, അങ്ങേക്കറിയാമല്ലോ അവിടെ ഒരു മണിമാളിക ഉള്ളത്, അതിലെ പൊടി പോലും ഇപ്പൊ കാണാനില്ല, പൊട്ടിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് കളഞ്ഞു. മുസലധരനാണ് അവൻ. മുസലധരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പുലക്കയാണ് അവന്റെ കയ്യിലിരിക്കുന്നത്, ഹനുമാന്റെ

0: ഇമ്പഗതയെ ആയിരിക്കണം അവർ അങ്ങനെ സൂചിപ്പിക്കുന്നു. ഒരു ഇരുമ്പ് ഉലക്ക കൊണ്ടാണ് അവൻ ഈ പരാക്രമം എല്ലാം കാട്ടിക്കൂട്ടിയത്. യാതൊരു ഭയവുമില്ലാത്തവനാണ്, അപഗത ഭയാകുലം, യാതൊരു ഭയവുമില്ലാതെയല്ലേ അവൻ ഈ കാവൽക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയത്. ഞങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ആ അന്തപുരത്തിൽ ഭൂന്താനത്തിന് ചുറ്റും കാവൽ നിന്ന് രാക്ഷസന്മാരെയൊക്കെ അവൻ ഇല്ലാതാക്കി കളഞ്ഞു, കൊന്നൊടുക്കി കളഞ്ഞു. യാതൊരു ഭയവുമില്ലവൻ, അപഗത ഭയാകുലം, ഒരു ആകുലതയും ഇല്ല, ഒരു ഭയവുമില്ല. ഭുവന മതിൽ ഒരുവനെയും അവന് ഭയമില്ല. ഈ ഭുവനത്തിൽ, ഈ ലോകത്തിൽ ആരെയും അവന് ഭയമില്ല. അതാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്, ഈ ലോകത്ത് ആരെയും അവന് ഭയമില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ അവന്? പക്ഷെ ഇപ്പോഴും അവൻ പോയിട്ടില്ല അവിടുന്ന്, പോയില്ല അവൻ അവിടുന്ന്. ഇനിയും പ്രഭു ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടില്ല, അവന് സ്ഥലം വിട്ടിട്ടില്ല, അവൻ അവിടെ തന്നെ ഉണ്ട്. രാവണൻ ഇതെല്ലാം കേട്ട് സ്വാഭാവികമായിട്ടും കോപം കൊണ്ട് വിറച്ചു. എന്താണ് ആ രാവണന്റെ ആ അപ്പോഴത്തെ വികാരത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് നോക്കാം. ദന്തശൂ കോപമക്രോധ വിവശനായി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം കോപം വന്നിട്ട് ഇങ്ങനെ സർപ്പത്തെ പോലെ പത്തി വിടർത്തി, സർപ്പത്തിന്റെ കോപം വരുമ്പോൾ പത്തി വിടർത്തി ആടുമല്ലോ, അതേപോലെ രാവണൻ അങ്ങനെ കോപിഷ്ഠനായി ക്രുദ്ധനായി പത്തി വിടർത്തി ആടുകയാണ്. എന്തും ചെയ്യാൻ സന്നദ്ധനായി സ്വയം മതി മറന്നു നിൽക്കുകയാണ് രാവണൻ. ഈ സമയത്ത് രാവണൻ എന്തും ചെയ്യാൻ മടിക്കില്ല. രാവണൻ പറയുന്നു, ഒരു കാര്യം രാവണന് മനസ്സിലായി, അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇവൻ ഇവിടെ നിശി താമസി ഭയമൊഴിവേ വന്നവൻ ഏതും എളിയവനല്ല എന്ന് നിർണയം. നമ്മുടെ ശത്രുവോ നിസ്സാരക്കാരനല്ല, നിസ്സാരനല്ല, സാധാരണക്കാരനല്ല, ചില്ലറക്കാരനല്ല എന്ന് പറയും. രാത്രി നേരത്ത് ഇരുട്ടിന്റെ മറവിൽ യാതൊരു ഭയവുമില്ലാതെയാണ് അവൻ വന്ന് ഇവിടെ ഇതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. അതിന് ഒരു മറുപടിയേ ഉള്ളൂ, നമ്മുടെ ഭടന്മാരെ അവിടേക്ക് വിടുക. ഒന്നും രണ്ടും ഭടന്മാരെ അല്ല, ആരവിടെ രാവണൻ കൽപ്പിച്ചു 100,000 വീരന്മാർ വരട്ടെ എന്നാണ് പറയുന്നത്. 100,000 എന്ന് പറഞ്ഞാൽ 100,000 വീരന്മാരായ പോരാളികൾ ഉടൻ തന്നെ ആ ഉദ്യാനത്തിലേക്ക്, ആ ഹനുമാൻ ഉള്ള ആ സ്ഥലത്തേക്ക് തിരിക്കട്ടെ എന്ന് രാവണൻ കൽപ്പിച്ചു. അങ്ങനെ അവർ വെറുതെ കൈമിശി പോയാൽ പോരാ. രാവണൻ പറയുന്നു, നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ, എത്രയും മൂർച്ചയേറിയ അമ്പുകൾ തുടങ്ങി സകലവിധ ആയുധങ്ങളും ഏന്തി വേണം. എല്ലാ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് വളരെ മൂർച്ചയുള്ള ശരങ്ങൾ ഒക്കെ അവരുടെ ആ ആയുധ ശേഖരത്തിൽ വേണം. അങ്ങനെ വെറും കൈയോടുകൂടി പോകരുത്, എല്ലാവരും 100,000 പേർ, അതിൽ തന്നെ വളരെ വീര ശൂര പരാക്രമികളായ ഭടന്മാർ തന്നെ പോകണം. അപ്പൊ സൈന്യം സർവസജ്ജരായി സർവസന്നാഹങ്ങളോടും കൂടി ഹനുമാൻ ഇരിക്കുന്ന ആ പൂന്തോട്ടത്തിലേക്ക് എന്തിനും തയ്യാറായി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അവരുടെ ശബ്ദം ഇതാ അടുത്തടുത്തടുത്ത് വരുന്നു. ഹനുമാനുണ്ടോ ഭയക്കുന്നു? രാവണൻ പോലും പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ആരെയും ഹനുമാന് ഭയമില്ല എന്നാണ്. എന്നിട്ടാണോ ഈ 100,000 വരുന്ന സൈന്യമൊക്കെ ഹനുമാൻ ഒരു ഒരു ഹനുമാൻ ഒരു പ്രശ്നമേ അല്ല? അദ്ദേഹം പറയുന്നു, അവിടെ ആദ്യം ചെയ്യുന്നത് ഒരു സിംഹനാദം പുറപ്പെടുവിക്കും. ഹനുമാന് മനസ്സിലായി ഇങ്ങനെ വലിയൊരു സൈന്യം അദ്ദേഹത്തെ എതിരിടാനായി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു സിംഹനാദം പുറപ്പെടുവിക്കും, സാധാരണ സിംഹനാദമല്ല, ശിഖരി കുലമോടു അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തു. പർവ്വത കൂട്ടത്തിലാണല്ലോ, പർവ്വതത്തിലാണല്ലോ ഇരിക്കുന്ന ആ പർവ്വത കൂട്ടം തന്നെ ഹനുമാന്റെ സിംഹനാദം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി മറിഞ്ഞു. ഭൂമിയാകട്ടെ കുലുങ്ങി വിറച്ചു, ഒരു വലിയ ഭൂമി കുലുക്കം തന്നെ ഈ സിംഹനാദം കേട്ടപ്പോൾ ഉണ്ടായി. അങ്ങനെ അടുത്തടുത്ത് വരുന്ന ആ രാവണ സൈന്യത്തിലെ ഓരോരുത്തരായി ഈ സിംഹനാദം കേട്ടിട്ട് ഭയന്ന് വിറച്ച് ഭയചകിതരായി അത്ഭുത സ്തബ്ധരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരായി ഭയന്ന് മോഹാലസ്യപ്പെട്ട് വീണ് കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇന്നത്തെ ക്യാപ്സൂൾ അവസാനിക്കുന്നത്. ബാക്കി എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്വാഗതം തൂവാനം 54-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഗ്വാളിയോറിൽ ആയുധ സംഭരണത്തിനായി പോയ ദൗലത്തും ദാരയും ബ്രിട്ടീഷ് പട്ടാളത്താൽ കൊല്ലപ്പെട്ടു. തുടർന്ന് റാമോഷി കുടിലുകളെ പട്ടാളം തീവച്ചു, ആളുകളെ കൊലപ്പെടുത്തി. ഭവാനി തീപിടിച്ച വസ്ത്രവുമായി കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. തുടർന്ന് ഫട്കയെ അവിടെ നിന്ന് മാറ്റാൻ റാമോഷി സംഘം ശ്രമിക്കുന്നു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 15-ാം ഭാഗം.

നാട്ടുവഴികളിലൊക്കെ മേജർ ഡാനിയലിന്റെ പട്ടാളം വിന്യസിച്ച് കാത്തിരിക്കുകയാണ്. ഫട്കയെ രക്ഷപ്പെടുത്താൻ ഇനി കാട്ടുവഴികൾ മാത്രമേയുള്ളൂ. അതുവഴി മഹാരാഷ്ട്ര അതിർത്തിയിലെത്തണം, പിന്നെ കർണാടകമാണ്, അതുവഴി ഹൈദരാബാദിലേക്ക് കടക്കാം. ഫട്കെ പുറപ്പെട്ടു, കൂടെ പടവാളും ഗോപാലൻ എന്ന കൂട്ടാളിയും മാത്രം. പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ സന്യാസവേഷമണിഞ്ഞു രണ്ടുപേരും. എത്ര നാൾ വേണ്ടിവരുമെന്നറിയില്ല. കയ്യിൽ ഒരു പൊതി ഭക്ഷണം പോലുമില്ല. യാത്ര ദുർഘടമായിരുന്നു. കാടുമായിച്ചു കളഞ്ഞ വഴികൾ, നനച്ചിരിക്കാതെ പെയ്യുന്ന മഴ, രണ്ടു ദിവസത്തോളം ദിക്കറിയാതെ അലഞ്ഞു. പിന്നെ കാട് കയ്യോടിക്കാത്ത ഒരു ഗ്രാമത്തിലെത്തി. കാടിറങ്ങി വന്ന അവരെ ഗ്രാമീണർ കാശിബാബമാർ എന്ന് കരുതിയത് ഭാഗ്യം. ചിലർ കാട്ടുകിഴങ്ങുകൾ ചുട്ടുകൊടുത്തു, ഉറങ്ങാൻ തിണ്ണയും പുതപ്പും കൊടുത്തു. പക്ഷേ മേജർ ഡാനിയൽ കുഴിച്ചിട്ട കണ്ണുകൾ അവിടെയുമുണ്ടായിരുന്നു. കാഴ്ചകൾ കമ്പിയില്ലാ കമ്പിയായി പൂനെയിലേക്ക് പറന്നു. തലയ്ക്ക് വിലയിടപ്പെട്ട ഫട്കയുടെ സ്ഥാനം ഇപ്പോൾ ചതുരംഗപ്പലകയിൽ വ്യക്തമാണ്. കാലാളുകൾ ഒടുങ്ങിയ ഏകാകിയായ രാജാവ്. ചുറ്റും

അദൃശ്യ നീക്കങ്ങൾ മനസ്സിൽ വരച്ചിട്ട് ആക്രമിക്കാനായി കാത്തു നിൽക്കുന്ന അശോഹിണി മഴയിലൂടെ നിർത്താത്ത യാത്ര മൂലം ഫട്കിക്ക് പനി തുടങ്ങിയിരുന്നു. ചതിയുടെ മണം കാറ്റിൽ പടരുന്നതറിഞ്ഞ ഫട്കെ പനി കൂട്ടാക്കിയില്ല, യാത്ര തുടർന്നു. ഗോപാലുമൊത്ത് പുറപ്പെട്ട് ഗ്രാമാതിർത്തിയിലെത്തി. മുന്നിൽ അഗാധമായ നദിയാണ്. മഴ അഴിച്ചെറിഞ്ഞ ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രമായ ഭ്രാന്തിയെപ്പോലെ അവൾ അലറി മറികടക്കണം. കടന്നാൽ കർണാടകം. ഫട്കെ കാൽ വച്ചതേ ഓർമ്മയുള്ളൂ. ഒഴുക്കിലൊരു പൊങ്ങുതടി പോലെ ഒഴുകിപ്പോയി ഫട്കെ. നദി ഒരു പെരുംപാമ്പായി പലവട്ടം ചുറ്റി പിന്നെ സീൽക്കാരത്തോടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. തള്ളി വരുന്ന വെള്ളം ശ്വാസകോശത്തിൻ്റെ കണ്ണാടി ഭിത്തികളെ തരിപ്പണമാക്കി കയറുമെന്നായപ്പോൾ ഫട്കയുടെ ബോധം കറുത്തു. ഇരുട്ട്, എങ്ങും ഇരുട്ട്. അതിൽ പിന്നെ വെള്ള തൊട്ടപ്പോ ഫട്കെ കരയ്ക്കണഞ്ഞിരുന്നു. കരയ്ക്കണഞ്ഞ പെരുമരക്കുറ്റികൾക്കിടയിൽ അദ്ദേഹം വന്നടിച്ചു. കരയ്ക്കെത്താൻ പാടുപെട്ടു. മണൽത്തരികളിൽ സന്ധ്യ പൊടിഞ്ഞു കിടന്നു. ഗോപാലും പാതിബോധത്തിൽ കരയ്ക്കടിഞ്ഞിരുന്നു. മഴയെ സ്നേഹിച്ചു തുടങ്ങിയ നദി മനുഷ്യ ശരീരങ്ങളെ വിട്ടയച്ചിരിക്കുന്നു. അവരെ വിഴുങ്ങാനാവാതെ ചവച്ച് പുറത്തിട്ട് മണലിലൂടെ മരണം മെല്ലെ മെല്ലെ ഇഴഞ്ഞുപോയി. അവർ മാത്രം ഇരുട്ടിലേക്ക് പോകുന്ന പാതയുടെ ഓരത്ത് ഫട്കയും ഗോപാലും. വേച്ചുവേച്ചവർ മുന്നോട്ട് നടന്നു. എങ്കിലും മൃത്യുവിനപ്പുറം ഒരു നക്ഷത്രം ഉദിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഒരു രക്തനക്ഷത്രം.

വീഴാൻ പോയ ഗോപാലിനെ ഫട്കെ ചുറ്റി പിടിച്ചപ്പോ അവൻ അറിഞ്ഞു, ഫട്കേക്ക് തീ പോലെ പൊള്ളുകയാണ്, പനി കൂടിയിരിക്കുന്നു. മുന്നിൽ ഒരു മൺപാതയേയുള്ളൂ, നദിക്കരയിൽ നിന്ന് ചുരുളഴിയുന്ന മൺപാത. പാതയ്ക്കിരുപുറവും തലയിലാളുന്ന തീയുമായി സന്ധ്യക്കിറങ്ങിയ ഗന്ധർവന്മാർ അടയ്ക്കാമരങ്ങളെപ്പോലെ നിന്നു. തൊണ്ടയാകെ വരളുന്നു പനിയുടെ മുള്ളുകൾ, ഉടലാകെ തറയുന്ന വേദന. രാത്രി വന്നു തുടങ്ങിയിരിക്കുന്നു. കുറേ നടന്നു കാണും, എന്തോ കിലുക്കം കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. രാത്രി നിലത്തിട്ടിഴയ്ക്കുന്ന നിലാവിനെ വകഞ്ഞു വകഞ്ഞൊരു കാളവണ്ടി വരുന്നത് അവർ കണ്ടു.

0: അതിന് ഒരൊറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ആടുന്ന റാന്തലിൽ പാളുന്ന ഉറക്കത്തിലേക്കതിപ്പോൾ അടയുമെന്ന് തോന്നി. വണ്ടി അടുത്തു വന്നു നിന്നു. ഇരുളിൽ നിഴൽ പോലെ ഇരുന്ന വണ്ടിക്കാരൻ കയ്യിലെ വടി മുന്നോട്ടു നീട്ടി ചോദിച്ചു,
1: എല്ലി ഹോഗിദാരു?
0: വൈദ്യരുടെ അടുത്ത തീരെ വയ്യ. അറിയാവുന്ന കന്നഡയിൽ ഗോപാൽ പറഞ്ഞൊപ്പിച്ചു. വണ്ടിക്കാരൻ പുറകിലേക്ക് കൈ ചൂണ്ടി. കയറാൻ പറഞ്ഞതും അവർ പുറകിലെത്തി തുണിമറ നീക്കി. കൂടുതൽ ആളുകളുണ്ടായിരുന്നു അതിൽ. പല ജാതി മണങ്ങൾ, നനഞ്ഞ കരിമ്പടത്തിൻ്റെ മണം, പഴകിയ കൊളുന്തിൻ്റെ മണം, എരിവുള്ള മൂക്കുപൊടിയുടെ മണം.
2: പനിയാണോ?
0: കരിമ്പടത്തിൻ്റെ കെട്ട മണമുയർന്നു.
1: ആളെ കൊണ്ടുപോകുന്നൊരു ജ്വരം കറങ്ങി നടപ്പുണ്ട്, അതായിരിക്കും.
0: മൂക്കുപൊടി മണം നീറാൻ തുടങ്ങി.
3: എങ്ങളങ്ങോട്ട് നീങ്ങിക്കൂട്, ചാരിയിരിക്കട്ടെ.
0: കൊളുന്തിൻ്റെ മണം കുണുങ്ങി. മനസ്സില്ലാ മനസ്സോടെ കരിമ്പടത്തിൻ്റെ മണം അല്പം നിരങ്ങി നീങ്ങി. കാളവണ്ടിയെ ചുറ്റി രാത്രിയുടെ ഇലകളും പൂക്കളും വളർന്നുകൊണ്ടേയിരുന്നു. ചില ഇലകൾ അകത്തേക്ക് വളഞ്ഞു കയറി. രാത്രിയുടെ ഇലകളിൽ ദൂരെ എവിടുന്നോ വന്ന ചെണ്ടമുട്ടിൻ്റെ തുള്ളികൾ വീഴാൻ തുടങ്ങി. ചെവിയിൽ മടക്കി വെച്ച കൈക്കുമ്പിൾ കൊണ്ട് കരിമ്പടം ശബ്ദത്തിൻ്റെ തുള്ളികളെ പിടിച്ചെടുത്തു.
2: സുബ്ബയ്യൻ തുടങ്ങിയിട്ടുണ്ട്.
0: അരണ്ട വെളിച്ചത്തിൽ അയാളുടെ നരച്ച് കണ്ണുകൾ തിളങ്ങി. കൈക്കുമ്പിളിൽ മഴ കിട്ടിയ കുട്ടിയെപ്പോലെ അയാൾ ചിരിച്ചു.
1: നാഴിക നാല് കഴിയും വൈലാട്ട തുടങ്ങാൻ,
0: മൂക്കുപൊടി മണമുള്ള സ്വരം പറഞ്ഞു. മഹാകാല ഭൈരവ ക്ഷേത്രത്തിലെ പാർത്ഥിവ സുബ്ബയ്യൻ്റെ ദശാവതാരമേളത്തിന് പോകുന്നവരായിരുന്നു അവർ. ഒടിപൊടിച്ച യക്ഷഗാനമാണ്. വേണമെങ്കിൽ കൂടെ വരാമെന്ന് പറഞ്ഞ് കൊളുന്തൊന്നു ചിരിച്ചു. ആ ചിരിയിൽ ഒരു കാന്തമൊളിച്ചിരുന്നു. ഈശ്വരപ്പയ്യയുടെ അങ്ങാടി മരുന്നുകടയും വൈദ്യശാലയും അടുത്താണ്. രാത്രിയായി. ഉറക്കം പിടിച്ച വൈദ്യരെ മുട്ടിത്തുറപ്പിച്ച് ജ്വരബാധിതനെ അവിടെ കിടത്താമെന്നും തിരികെ വരുമ്പോൾ എടുക്കാമെന്നും കരിമ്പടൻ തൻ്റെ പുഴുത്ത പല്ലുകൾ കാട്ടി ഗോപാലിനോട് പറഞ്ഞു. അതിനൊരു പായലിൻ്റെ വഴുവഴുപ്പുണ്ടായിരുന്നു. ചവിട്ടിയാൽ വീഴുമെന്ന് ഗോപാലിന് തോന്നി. തനിച്ചു പോകാൻ ഗോപാൽ വേണ്ടത് തലയാട്ടി. രാത്രി ഒന്ന് ചിരിച്ചു. പിന്നെ രാത്രി തൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഒളിപ്പിച്ചു.
1: എങ്ങോട്ടാ നിങ്ങൾ പോന്നേ?
0: ഫട്കെ തീരെ അവശമായ സ്വരത്തിൽ ചോദിച്ചു. ബാഗൽകോട്ടേക്ക്. വണ്ടിക്കാരൻ മറുപടി പറഞ്ഞു,
1: കൽദകി ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾ ഇറങ്ങിക്കോ. വൈദ്യരുടെ വീട് അതിനടുത്താണ്.
0: വളരെ ഉപകാരം. വണ്ടിക്കാരൻ ഒന്നിരുത്തി മൂളി. അരയിൽ തിരികിയ തുണിസഞ്ചിയിലെ നിലക്കടല നീട്ടി കൊളുന്തപ്പോളൊന്ന് ചിരിച്ചു. നിലാവിൽ പച്ച കുത്തിയ വെളുത്ത കൈവണ്ണ അകന്നകന്നു പോകുന്ന ഇരയെ കുരുക്കാനായി മുന്നോട്ട് വന്നു. ഗോപാലൊന്നറച്ചു. ഒരശ്ലീല ചിരിയോടെ കരിമ്പടം തലയനക്ക് പറഞ്ഞു,
2: വാങ്ങിച്ചു.
0: കടലയ്ക്ക് അവളുടെ ശരീരത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. അവൾക്കും ജ്വരമാണോ? ഇരുട്ടിൽ ഒരഞ്ച് വണ്ടി പെട്ടെന്ന് നിന്നു.
1: ഇറങ്ങ്.
0: വണ്ടിക്കാരൻ്റെ ശബ്ദം ശാസനയായിരുന്നു. നിലാവിൻ്റെ നിരത്തിൽ ഇപ്പോഴാരുമില്ല. ഇരുട്ട് ചുറ്റും പരന്നു വരുന്നു. രണ്ടു മരത്തൂണുകൾക്ക് പുറകിൽ ഒരു മുൻതളവും മുകളിൽ കുഞ്ഞോടുകളുമായി ഈശ്വരപ്പയ്യയുടെ വീട് ഉറക്കത്തിലായിരുന്നു. അവരെ ഇറക്കിയ കാളവണ്ടി അതിൻ്റെ ദൗത്യം കഴിഞ്ഞ് മറ്റെല്ലാ മണങ്ങളെയും പോലെ ഇരുട്ടിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. തലയിൽ ഫണം പോലെ പകടയെ കിരീടം വച്ച അസുരൻ യക്ഷഗാനത്തറയിലേക്ക് കടക്കുന്ന സമയമായിരുന്നു അത്. അവൻ്റെ അലർച്ച കാറ്റിലൂടെ അവരെ തേടി

വീടിൻ്റെ വെളുത്ത ഭിത്തിയിൽ നിലാവ് പാളി നോക്കിയിടത്ത് മുഴുവൻ തുരുമ്പ് കയറിയ ഒരു ബോർഡ് മരിച്ചു തൂങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. ദക്ഷവൈദ്യാലയം.

0: തൂവാനം തുടരുന്നു അടുത്ത തലത്തിൽ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

கோச்சிட்டு போதியா?

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോകത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ

0: യുദ്ധത്തിൽ 3 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. May 9 മുതൽ 11 വരെയാണ് താൽക്കാലികമായി യുദ്ധം നിർത്തലാക്കുന്നത്. 2nd World War വിജയദിനത്തോടനുബന്ധിച്ചാണ് ട്രംപിന്റെ ഇടപെടലിലൂടെ ഈ ധാരണയുണ്ടായത്. വെടിനിർത്തലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും 1000 തടവുകാരെ വീതം പരസ്പരം കൈമാറും. യുദ്ധം അവസാനിപ്പിക്കാനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ പറഞ്ഞു. സിഖ് വിഘടനവാദി നേതാവ് ഗുർപതന്തു സിംഗ് പന്നൂനെ അമേരിക്കയിൽ വെച്ച് വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ പ്രതിയായ നിഖിൽ ഗുപ്ത കുറ്റസമ്മതം നടത്തി. ന്യൂയോർക്കിലെ കോടതിയിൽ വെച്ചാണ് ഗുപ്ത കുറ്റസമ്മതം നടത്തിയത്. ഇതോടെ ശിക്ഷാ കാലാവധി കുറയ്ക്കുന്നതിനായി പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിരോധ നിരയെ അദ്ദേഹം രംഗത്തിറക്കി. 2026 August 6 പെൻസിൽവാനിയയിലെ കലഹാരി റിസോർട്ടിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷനിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രത്യേക പ്രാധാന്യം നൽകി വിപുലമായ സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുന്നു. നോർത്ത് അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക അഭിമാനമായി മാറുന്ന ഈ സമ്മേളനം സാഹിത്യരംഗത്തെ പ്രമുഖരെയും എഴുത്തുകാരെയും ഒരുമിപ്പിക്കുന്ന വലിയ വേദിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ടെക്സസിലെ റിച്ചാർഡ്സൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടെക്സസ് അമേരിക്കൻ മുസ്ലിം യൂണിവേഴ്സിറ്റി ഉടനടി അടച്ചുപൂട്ടാൻ ടെക്സസ് ഹയർ എഡ്യൂക്കേഷൻ കോർഡിനേറ്റിംഗ് ബോർഡ് ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമായ അനുമതികളില്ലാതെ നിയമവിരുദ്ധമായി ബിരുദ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്തതിനാണ് ഈ നടപടി. ടെക്സസ് വിദ്യാഭ്യാസ നിയമപ്രകാരം ബിരുദങ്ങൾ നൽകാനോ സർവകലാശാല എന്ന പേര് ഉപയോഗിക്കാനോ ഉള്ള അധികാരം ഈ സ്ഥാപനത്തിനില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി നേടിയ വമ്പൻ വിജയത്തെ തുടർന്ന് IOC പെൻസിൽവാനിയ ചാപ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ഫിലാഡൽഫിയയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് അനുകൂലികളും പ്രവാസി മലയാളികളും പങ്കെടുത്തു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ 102 സീറ്റിലേക്ക് നയിച്ച VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ ഏറ്റവും അനുയോജ്യനായ നേതാവെന്ന് IOC ഡാളസ് യൂണിറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ ജോഫി ജേക്കബ് അഭിപ്രായപ്പെട്ടു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചു. ചരമറിയിപ്പുകൾ. വെള്ളൂർ അങ്ങാടിവയൽ കോട്ടിലെത്ത് ബ്ലെസ്സിംഗ് കോട്ടേജ് KO മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. മുരിയാട്ടിൽ മാത്യു റെയ്മണ്ട് ജോർജ് ബെംഗളൂരുവിൽ അന്തരിച്ചു. സംസ്കാരം നടന്നു. ചിങ്ങവനം മൂലംകുളം കൊച്ചുപറമ്പിൽ KT തോമസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: You're listening to Radio Swandanam 90.4 FM.

സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.